ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതകളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, എടവം 31, 2026 June 14 ഞായറാഴ്ച, സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 50 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം, സുപ്രഭാതം.

സുഭാഷിതം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദാനങ്ങളൊന്നാണ് രക്തദാനം. ഓരോ വർഷം ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ഒരു തുള്ളി രക്തമെങ്കിലും സമർപ്പിക്കുന്നവരെ ആദരിക്കാനുള്ള ദിനമാണത്. ലോകാരോഗ്യ സംഘടന പറയുന്നു,

0: ചെയ്യുന്നു. രക്തത്തിന്റെ ദാനം ജീവിതത്തിന്റെ ദാനമാണ്. സുഹൃത്തുക്കളെ, പണം ദാനം ചെയ്യാം, വസ്തുദാനം ചെയ്യാം, ഭൂമി ദാനം ചെയ്യാം, പക്ഷേ രക്തദാനം അതിലൊന്നിനും സമമല്ല. കാരണം അതൊരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്ന ദാനമാണ്. മനുഷ്യ ചരിത്രം മുഴുവൻ നോക്കിയാലും രക്തം എന്നും ജീവന്റെ പ്രതീകമായിരുന്നു. മഹാഭാരതത്തിൽ കർണൻ തന്റെ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്ത കഥ നമുക്കറിയാം. ജീവന് ഭീഷണി ഉണ്ടായാലും ദാനം ചെയ്യാനുള്ള മനസ്സാണ് കർണനെ മഹാനാക്കിയത്. അതുപോലെ തന്നെ ഒരു രക്തദാതാവ് തന്റെ സമയവും തന്റെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗവും മറ്റൊരാളുടെ ജീവിതത്തിനായി നൽകുകയാണ്. ബൈബിളിൽ യോഹന്നാൻ 15:13 പറയുന്ന വചനം ഇങ്ങനെയാണ്: സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. രക്തദാനം അത്ര വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവാവിനെ രാത്രിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഉടൻ രക്തം ലഭിക്കാത്ത പക്ഷം ജീവൻ രക്ഷിക്കാനാകില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുടുംബം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരു പരിചയമില്ലാത്ത യുവാവ് എത്തി രക്തം നൽകി. മണിക്കൂറുകൾക്കകം രോഗിയുടെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നീട് ആ കുടുംബം ആ യുവാവിനെ കണ്ടുപിടിച്ച് ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഞങ്ങളെ അറിയുമോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ ഞാനൊരു മനുഷ്യനാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. സുഹൃത്തുക്കളെ, മതം, ജാതി, ഭാഷ, രാഷ്ട്രീയം എല്ലാം അതിജീവിക്കുന്ന ഒന്നാണ് രക്തം. രക്തത്തിന് ഒരേ ഒരു മതമേ ഉള്ളൂ, മനുഷ്യത്വം. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് മറ്റൊരാളെ സഹായിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ ഹാപ്പിനെസ് ഹോർമോൺ എന്ന് വിളിക്കുന്ന എൻഡോർഫിൻ വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് രക്തദാനം ചെയ്തവരുടെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം കാണുന്നത്. മദർ തെരേസ പറഞ്ഞൊരു വാചകം ഇവിടെ വളരെ പ്രസക്തമാണ്: ദാനം വലിയതാണോ ചെറുതാണോ എന്നതല്ല, അതിൽ എത്ര സ്നേഹം ചേർക്കുന്നു എന്നതാണ് പ്രധാനം. ചിലർ ചോദിക്കും, രക്തം കൊടുത്താൽ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുമോ? ഡോക്ടർമാർ പറയുന്നത് വളരെ വ്യക്തമാണ്. ആരോഗ്യവനായ ഒരാൾ രക്തദാനം ചെയ്യുമ്പോൾ ശരീരം ഏതാനും ദിവസങ്ങൾക്കകം പുതിയ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നു. പല പഠനങ്ങളും പറയുന്നു, സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്നത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന്. ഒരു യൂണിറ്റ് രക്തം 3 ജീവൻ വരെ രക്ഷിക്കാമെന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്നു. കാരണം അതിൽ നിന്ന് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, റെഡ് സെൽ എന്നിവ വേർതിരിച്ച് വ്യത്യസ്ത രോഗികൾക്ക് നൽകാൻ കഴിയും. അതുകൊണ്ട് ഒരു രക്തദാതാവ് ഒരേ സമയം പലരുടെയും രക്ഷകനാകുന്നു. ഇംഗ്ലീഷ് കവിയായ ജോൺ ഡൺ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട ദ്വീപല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മലയാള സാഹിത്യത്തിൽ വൈലോപ്പള്ളി ശ്രീധരമേനോൻ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ വരികൾ ഓർമ്മ വരുന്നു: മനുഷ്യൻ മനുഷ്യനാകുമ്പോഴാണ് ലോകം മനോഹരമാകുന്നത്. രക്തദാനം മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന പ്രവൃത്തിയാണ്. ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛ, ഹീറോ ആരാണ്? അച്ഛൻ മറുപടി പറഞ്ഞു, ക്യാപ്പ് ധരിച്ച് പറക്കുന്നവനല്ല ഹീറോ, ആംബുലൻസ് സൈറൺ കേൾക്കുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടി രക്തം നൽകുന്നവനാണ് യഥാർത്ഥ ഹീറോ. ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുള്ളത് അത്തരത്തിലുള്ള ഹീറോകളെയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും രക്തം ആവശ്യമുണ്ട്. ഒരു കുഞ്ഞ് മാസത്തിൽ ഒരിക്കൽ ആശുപത്രിയിലേക്ക് എത്തി രക്തം സ്വീകരിക്കുമ്പോൾ അതിന് പിന്നിൽ നിൽക്കുന്നത് ഒരുപാട് പേരറിയാത്ത ഒരു രക്തദാതാവിന്റെ കരുണയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ തന്റെ യഥാർത്ഥ മഹത്വം കണ്ടെത്തുന്നതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരം ദാനത്തെ മഹത്തായ ധർമ്മമായി കണക്കാക്കുന്നു. അന്നദാനം, വിദ്യാദാനം, ഭൂമിദാനം ഇവയെല്ലാം മഹത്തായവയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ദാനങ്ങളിൽ ഒന്നാണ് രക്തദാനം. ഒരു ജീവൻ രക്ഷിക്കാനാകുന്നത് ദൈവിക പ്രവൃത്തിയാണെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ഒരു ജീവനെ രക്ഷിക്കുന്നവൻ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാണെന്നാണ് പരിശുദ്ധ ഖുറാനിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം പല അടയാളങ്ങളും അവശേഷിപ്പിക്കും: പണം, സ്ഥാനം, പ്രശസ്തി. പക്ഷേ ഒരാളുടെ ഹൃദയമിടിപ്പിൽ നമ്മുടെ സ്നേഹത്തിന്റെ സ്പന്ദനം ചേർക്കാൻ കഴിയുന്നത് രക്തദാനത്തിലൂടെയാണ്. ഓർക്കുക, ആരോഗ്യവാന്മാരായാൽ നാം രക്തദാനം ചെയ്യണം, മറ്റുള്ളവരെയും പ്രേരിപ്പിക്കണം. മനുഷ്യ സ്നേഹത്തിന്റെ ഈ ചുവന്ന പ്രവാഹം ഒരിക്കലും നിലയ്ക്കാൻ അനുവദിക്കരുത്. കാരണം രക്തദാനം മഹാദാനം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി കൊച്ചി FM 102.1. സമയം 6:10.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ

0: ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖമറിയിച്ചു. ഇവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന് നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ICMR സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മിഥുന മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ICC വനിതാ 20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കവിധാര. പാലാ നാരായണൻ നായരുടെ ദേവാംഗന എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ്മ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, രക്തദാനം, മഹാദാനം. തുടർന്ന് നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. കിഴക്കമ്പലം സെയിൻറ് ആൻ്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം, ഉത്തരം, ചിന്താശകലം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടുപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. സ്മൃതിരാഗം. 10:55 നാട്ടുവിശേഷം. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ. 12:40 പ്രകാശധാര. ലോക രക്തദാതാ ദിനം. ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ഓർമ്മച്ചിന്ത്. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:00 പൂക്കൾ. വൈകിട്ട് 5:00 പാട്ടിന് നാട്ടുവഴി. ഇതിൽ ബോൾഗാട്ടി, മുളവുകാട് ദ്വീപുകൾ. 6:50 കാർഷിക ജീവനം, കൂടുമത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിപ്പള്ളി സ്വദേശി PS സുനീഷ് ലാൽ. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശി TK രാജുവിൻ്റെ കൃഷിവിശേഷങ്ങൾ. രാത്രി 8:05 യുവാണി ഗായക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

മേനോൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. ആബ ദൈവമേ അലിയും സ്നേഹമേ, ഈ ഗാനം പി ജയചന്ദ്രൻ പാടിയത്. രചന ബേബി ജോൺ കലയന്താനി, സംഗീതം പീറ്റർ ചേരാനെല്ലൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതം തുടരുന്നു. അരൂപിയാൽ നിറയാൻ കവിയാൻ. ഈ ഗാനം ബിനോയ് ചാക്കോയും സംഘവും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. ഉണ്ണിമേനോൻ പാടിയത് മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തന്നെ മണ്ണിൽ നിന്ന് മനുഷ്യപുത്രൻ. ഈ ഗാനം രചിച്ചത് ബ്രദർ എഡ്വിൻ, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

പ്രഭാതഗീതത്തിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത് പി ജയചന്ദ്രൻ, ബിനോയ് ചാക്കോ, ഉണ്ണിമേനോൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമർപ്പിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി വരുന്ന ആകാശവാണിയുടെ FM നിലയങ്ങളോട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ഞാറ്റുവേല പരിപാടിയിൽ ഇന്നു മുതൽ പുതിയ പരമ്പര ആരംഭിക്കുന്നു. ഓണത്തിന് ഒരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പരമ്പരയിൽ ഓണക്കാല പച്ചക്കറികളുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഓരോ ഘട്ടത്തിൽ അനുവർത്തിക്കേണ്ട കാർഷിക മുറകളെക്കുറിച്ചും സമഗ്ര വിശകലനം നടത്തുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും 11 അധ്യായങ്ങളിലായിട്ടാണ് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നാളെ ശ്രോതാക്കളുമായി ആശയവിനിമയം നടത്തും. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ഹയർ സെക്കൻഡറി ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 1/6/2026, 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം. ഈ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 69-50-04 എന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 9444-5-3-2-4-7, 94-46-45-32-47. സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് എന്ന പേരിൽ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും, അതത് കൃഷി

0: അവനുമായി ബന്ധപ്പെടുക. മത്സ്യ സംസ്കരണത്തിനും മീൻ ഉണക്കലിനുമുള്ള നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് CIFT പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമാണ് പരിശീലനം നടത്തുന്നത്. പച്ചമത്സ്യം സംസ്കരിക്കാനും ഉണക്കാനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പരിചയപ്പെടുത്താനാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ പരിപാടിയിൽ ശാസ്ത്രീയമായി സോളാർ ഡ്രയറുകൾ ഉപയോഗിച്ച് മീൻ ഉണക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും. താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യുക. 98 46 07 93 വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര ക്വിൻ്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 27,100 രൂപ, RSS 5 26,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32:05.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. അസമിലെ ജോർഹട്ടിൽ ലാൻഡിംഗിനിടെ വ്യോമസേനയുടെ ചരക്ക് വിമാനം തകർന്ന് 2 ഓഫീസർമാർ ഉൾപ്പെടെ 5 സൈനികർ മരിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽ വേധ മിസൈലിന്റെയും പരീക്ഷണം വിജയം. H1N1 ബാധിച്ച് എറണാകുളം ജില്ലയിൽ 2 മരണം. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള US-ഇറാൻ ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US President ഡൊണാൾഡ് ട്രംപ്. കായികരംഗം: ലോകകപ്പിൽ പരാഗ്വയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ആതിഥേയരായ US 4-1 ജയിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ 1-ദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 ജയം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി FM 102.3.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാവ്യധാരയിൽ പാലാ നാരായണൻ നായരുടെ ദേവാംഗന എന്ന കവിത കേൾക്കാം.

നീ പഠിപ്പിച്ചു സ്വപ്നഭാവന പത്രം വൈപ്പിച്ചെന്നെ നീ പറപ്പിച്ചു ജീവനേ നൃത്തം വയ്ക്കാൻ നീ പഠിപ്പിച്ചു സ്വപ്നഭാവന പത്രം വൈപ്പിച്ചെന്നെ നീ പറപ്പിച്ചു.

0: പ്രപഞ്ചത്തിൻ ചക്രവർത്തിത്വം പോലും നിൻ കടക്കണ്ണേ കാമ്യം.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പാല നാരായണൻ നായരുടെ ദേവാംഗന എന്ന കവിത. ആലാപനം കാവാലം സജീവ്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഇന്ന് രാവിലെ 6:55 മുതൽ 8:30 വരെ FM ഡയറി കേൾക്കാം. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശരം എന്നിവ FM ഡയറിയുടെ ആദ്യ ഭാഗത്ത്. FM ഡയറിയുടെ തുടർ ഭാഗത്ത് 7:35 സമകാലികത്തിൽ രക്തദാനം മഹാദാനം.
1: കേരളത്തിൽ 180 ബ്ലഡ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിന്റെ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് രക്തദാനം ചെയ്യാം. അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ബാങ്കിലും ആവശ്യത്തിനുള്ള ബ്ലഡ് ആവും. ഇങ്ങനെ സമൂഹം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം.
0: ഇന്ന് രാവിലെ കേൾക്കൂ, 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ രക്തദാനം മഹാദാനം.

0: ഇന്ന് രാവിലെ കേൾക്കൂ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ രക്തദാനം മഹാദാനം. രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം.
1: മനമുള്ള സുഖകുന്നേ മുത്തിൻ വജഹബ നടത്തിടുന്നേ.

ഇന്ന് രാവിലെ 8:05 ഇവിടെ ഇരുന്ന മുട്ടുകൾ കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. രാവിലെ 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക രക്തദാതാ ദിനം, ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മ ചിന്ത, 4 മണിക്ക് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കൂടുമത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുപ്പള്ളി സ്വദേശി PS സുനീഷ് ലാൽ. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശി TK രാജുവിൻ്റെ കൃഷിവിശേഷങ്ങൾ ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:43:36. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റീലെ. തുടർന്ന് വിവിധ ഇനങ്ങളുമായി ശ്രോതാക്കൾ കാത്തിരുന്ന FM ഡയറി 6:55.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
0: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025-1,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി.

0: കോഴിക്കോട്ട് പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാന്റ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾകീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയ്മാരി പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നെ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ ും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
0: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശ്ശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാന്റ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55. 22 സെക്കൻഡ്.

0: ഏറെ സ്നേഹത്തോടെ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരുന്ന ഇനങ്ങളുമായി ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം. രണ്ട് ശരീരങ്ങളിൽ വസിക്കുന്ന ഒരൊറ്റ ആത്മാവാണ് പ്രണയം. അരിസ്റ്റോട്ടിൽ. രണ്ട് ശരീരങ്ങളിൽ വസിക്കുന്ന ഒരൊറ്റ ആത്മാവാണ് പ്രണയം. പ്രിയ ശ്രോതാക്കളെ, അരിസ്റ്റോട്ടിലിൻ്റെ ഈ ചിന്താശകലത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം ഇതാ: പുരാതന റോമാക്കാർ ഏത് വിചിത്ര വസ്തുവിനെയാണ് ടൂത്ത്പേസ്റ്റിന്റെ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചത്? ചോദ്യം ആവർത്തിക്കാം. പുരാതന റോമാക്കാർ ഏത് വിചിത്ര വസ്തുവിനെയാണ് ടൂത്ത്പേസ്റ്റിന്റെ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരത്തിനായി കാത്തിരിക്കൂ പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാനമേള SPB നൈറ്റ് ലൈവ് ഇൻ മ്യൂസിക് വൈകിട്ട് 6:00. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സദ്ഗമയുടെയും ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് പള്ളുരുത്തി SDPY സ്കൂൾ അങ്കണത്തിൽ രാവിലെ 8:30 മുതൽ 1:00 വരെ. എടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ വിളക്കുമാട നിർമ്മാണം, പഞ്ചവർഗത്തറയുടെ പാതുക സ്ഥാപനം രാവിലെ 10:30. സണ്ണി കവിക്കാട് അനുസ്മരണ സമ്മേളനം എറണാകുളം C അച്യുതമേനോൻ ഹാളിൽ രാവിലെ 10:00. അഗ്നിദളം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചാവറ കൾച്ചറൽ സെന്ററിൽ രാവിലെ 10:00 പുസ്തക പ്രമുക്തി, ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. FM ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് BFA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 June 1 17 35 മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടുള്ള ബിരുദാനന്തര ബിരുദവും BEd സെറ്റ് എന്നിവ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി. ഈ മാസം 16 രാവിലെ 10:00 അഭിമുഖത്തിന് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 94 00 00 64 84 94 00 00 64 84 84. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികളെ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 16 ചൊവ്വാഴ്ച രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. 04829 21 63 61. ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം. 04829 21 63 61. സേവന വാർത്തകൾ തുടരും. 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:18.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: കൊക്ക് ഒരു പക്ഷിയാണെന്ന് നമുക്കറിയാം. പാടങ്ങളിലും പുഴക്കരകളിലും കാണുന്ന ഈ പക്ഷി കൊറ്റി, ബഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചെങ്കൊക്ക്, കരിങ്കൊക്ക് എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട കൊക്കുകളുണ്ട്. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. ചില നാടുകളിൽ കൊക്കിനെ കൊക്കൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷികളുടെ ചുണ്ടിനെ നാം കൊക്ക് എന്ന് പറയാറുണ്ട്.

0: നീണ്ട കൊക്കുള്ള പക്ഷി, ചെറിയ കൊക്കുള്ള കിളി എന്നൊക്കെ. പക്ഷികൾക്ക് കൊക്ക് ആഹാരം കഴിക്കാനുള്ള അവയവവും പ്രതിരോധത്തിനുള്ള ആയുധവുമാണ്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പ്രയോഗത്തിൽ കൊക്കിന് പക്ഷിച്ചുണ്ട് എന്നാണ് അർത്ഥം. മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശേഷി അനുസരിച്ചുള്ളതേ ആഗ്രഹിക്കാവൂ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന അതിരുകടന്ന ചില പ്രതിജ്ഞകളും നമുക്ക് പതിവുള്ളതാണ്. ഇവിടെ കൊക്ക് ചുണ്ട് മാത്രമല്ല, ശ്വാസമെടുക്കുന്ന കഴുത്ത് അഥവാ തൊണ്ട തന്നെയാണ്. പൂവൻ കോഴിയുടെ കൂവൽ കൊക്കരക്കോ എന്നാണ്. പിടക്കോഴിയുടെ കാര്യത്തിലാണെങ്കിൽ കൊക്കുക എന്ന് പറയുന്നു. രണ്ടും കൊക്കിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ തന്നെ. കൊക്കിക്കുരയ്ക്കുക എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചുമയെയാണ് സൂചിപ്പിക്കുന്നത്. കൊക്കര എന്നാൽ വളഞ്ഞത്, കൊക്കി എന്നാൽ കൊളുത്ത്. കൊക്കര എന്ന പേരിൽ ഒരു വാദ്യവുമുണ്ട്. കൈകൊണ്ട് കാണിക്കുന്ന ഒരു ഗോഷ്ഠിയെ കൊക്കര എന്ന് പറയാറുണ്ട്. വായ് ചക്കര, കൈ കൊക്കര എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കൊക്കുമന്ദാരം എന്ന പേരിൽ ഒരു ചെടിയുണ്ട്. പാശുപതം, ശിവമല്ലി എന്നീ പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. കൊക്കും ചിറകൻ എന്ന് പറയുന്നത് മയിലിനെയാണ്. വളഞ്ഞ അഗ്രത്തോടുകൂടിയ വടിയെ കൊക്കുവടി എന്ന് പറയുന്നു. ഭാരം കയറ്റാനുള്ള വലിയ യന്ത്രത്തെ കൊക്കുയന്ത്രം എന്ന് വിളിക്കുന്നു. ക്ഷേത്രം മേയുന്നതിന് ഉപയോഗിക്കുന്ന കൂർത്ത ഓട് കൊക്കോട് എന്നാണ് അറിയപ്പെടുന്നത്. രാജാവിന് കൊടുക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ കൊക്കിട എന്ന ഒരു പ്രയോഗവുമുണ്ട്. കൊക്കോ എന്ന പേരുള്ള ഒരു വിദേശ വൃക്ഷം നമ്മുടെ നാട്ടിലുള്ളത് ഏവർക്കും പരിചിതമാണ്. കൊക്കോ വൃക്ഷത്തിൻ്റെ കായയിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മിക്കുന്നതാണല്ലോ. വയറ്റിൽ വളരുന്ന ഒരിനം കൃമിയുടെ പേര് കൊക്കപ്പുഴു എന്നാണല്ലോ. തെങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൊക്കോ എന്നാണ് ആരംഭിക്കുന്നത്. കൊക്കുമായി ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇവിടെയൊക്കെ അക്ഷരങ്ങളിലെ പൊരുത്തമാണ് കാണുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: എന്നറിയാൻ KICB അറിയിപ്പ്. വൈറ്റില സെക്ഷൻ പരിധിയിൽ വൈറ്റില സബ്സ്റ്റേഷൻ മുതൽ വൈറ്റില ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും വൈറ്റില അമ്പലവും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, ആലപ്പാട്ട് റോഡ്, BSNL റോഡ്, കളക്ട്രേറ്റ് പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:05:10.
1: ഉപഭോക്താക്കൾ അറിയാൻ.
2: അവ്യക്തവും വായിക്കാൻ കഴിയാത്തതുമായ നിബന്ധനകളും വാറണ്ടി വ്യവസ്ഥകളും നിലനിൽക്കില്ലെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. കൊറിയർ ഏജൻസിയുടെ നിബന്ധനകളും വാറണ്ടി വ്യവസ്ഥകളും അവ്യക്തവും വായിക്കാൻ കഴിയാത്തതുമാണെങ്കിൽ ഉപഭോക്താവിന് അത് ബാധകമല്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശത്തിന്റെ ലംഘനമാണ് ഈ നടപടി. പരാതിക്കാരൻ അയച്ച സുപ്രധാനമായ രേഖകൾ കൊറിയർ ഏജൻസി മേൽവിലാസക്കാരന് നൽകാത്തത് സേവനത്തിന് ന്യൂനതയും അധാർമികമായ കച്ചവട രീതിയുമായതിനാൽ 35,000 രൂപ പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകണം. കൊറിയർ ഏജൻസിയുടെ നിബന്ധനകൾ ഉപഭോക്താവിന് വായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇനി മുതൽ വ്യക്തമായി അച്ചടിക്കണമെന്നും DB BINU പ്രസിഡന്റും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് നിർദ്ദേശിച്ചു. എറണാകുളം കലൂർ സ്വദേശി അനിൽകുമാർ TS മേനോൻ DTDC കൊറിയർ ഏജൻസിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്ത

0: ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. കൊറിയർ ഏജൻസി വഴി അയച്ച സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്ന സുപ്രധാനമായ രേഖകൾ പരാതിക്കാരൻ ആവശ്യപ്പെട്ട മേൽവിലാസക്കാരന് ലഭ്യമാക്കുന്നതിൽ എതിർകക്ഷി പരാജയപ്പെടുകയും ഇതിനെ സംബന്ധിച്ച പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിക്കാത്ത നടപടിയെ ചോദ്യം ചെയ്തുമാണ് പരാതി സമർപ്പിച്ചത്. കൊറിയർ ഏജൻസി ബില്ലിനോടൊപ്പം നൽകിയ നിബന്ധന പ്രകാരം തപാൽ ഉരുപ്പടി നഷ്ടപ്പെട്ടാൽ 100 രൂപ വരെ മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുള്ളൂ എന്ന് എതിർകക്ഷി കോടതി മുൻപാകെ ബോധിപ്പിച്ചു. കൊറിയർ ഏജൻസിയുടെ നിബന്ധനകളും വാറണ്ടി വ്യവസ്ഥകളും വായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരം ഒരു വ്യവസ്ഥ ഉപഭോക്താവിന് ബാധകമല്ലെന്ന്, ഇത് അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശത്തിന്റെ ലംഘനമാണെന്നും വിലയിരുത്തിയ കോടതി നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാൻ കൊറിയർ ഏജൻസിക്ക് നിർദ്ദേശം നൽകി. 25,000 രൂപ നഷ്ടപരിഹാരവും 15,000 രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകണം. കൂടാതെ ഉപഭോക്താവിന് വായിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തമായി നിബന്ധനകൾ അച്ചടിക്കാനും കോടതി എതിർകക്ഷിയായ DTDC കൊറിയർ കമ്പനിക്ക് നിർദ്ദേശം നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

ആലുവ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ KGTE ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ്, മലയാളം, ലോവർ ഹയർ എന്നീ വിഷയങ്ങൾ അടങ്ങിയ ദ്വിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിലെ പ്ലസ് ടു തത്തുല്യ പരീക്ഷ പാസായ 18-35 പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അടുത്ത മാസം 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62-82-85-83-74, 62-82-83-74. തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18-ാം തീയതി മുതലക്കോടം ഹെഡ് ഓഫീസിൽ രാവിലെ 10 മണി മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-862-22-27-31, 04-862-22-27-31.

0: കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഐ ടി ഐയിലെ ടർണർ ട്രേഡിൽ ഓപ്പൺ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 17-ാം തീയതി നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടർണർ ട്രേഡിൽ എൻ ടി സിയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 17-ാം തീയതി രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ഐ ടി ഐയിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ 0481-2-53-55-62 0481-2-53-55-62. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:10:25.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറിമസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ.
5: കുറെ പാട്ടുകൾ ഞാൻ പാടി, പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു വളരെ വൃത്തികെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ എന്നാണ് എന്റെ. കാരണം എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമല്ല, എനിക്ക് പാട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഇഷ്ടം. പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിംഗർ ആരാണോ സിംഗർ വരുന്നത് അവർക്ക് ഇതാണ് ട്യൂൺ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് പാട്ട് പാടുക, എനിക്ക് ഓക്കെ, ഞാൻ പാടിയ ഒരു പാട്ട് പുറത്തു വരണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പാട്ട് എന്ന് പറയുന്നത് മിലി എന്ന് പറഞ്ഞ പടത്തില് മൺപാത എന്ന് പറഞ്ഞ പാട്ടാണ്.

അല്ലാതെ ബാക്കിയുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് ഓക്കെ, നാച്ചുറലി നമ്മളൊരു മ്യൂസിക് ഡയറക്ടറാണ്, നമ്മൾ ആദ്യം ഡയറക്ടർക്ക് ട്യൂൺ കേൾപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശബ്ദത്തിലാണ് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പം ഡയറക്ടർ പോലെ അല്ലെ ഈ ട്യൂൺ വേണ്ട, വേറെ ട്യൂണാണ് വേണ്ട, അപ്പൊ അതും നമ്മൾ അങ്ങനെ ഏതോ ഒരു ട്യൂൺ എന്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ ട്യൂൺ പിന്നെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ ഡയറക്ടേഴ്സിന് പാടി അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവര് പറയുന്നു ആ ഇതിനി നിങ്ങൾ പാടിയാൽ മതി. അങ്ങനെ ചുറ്റുപാടത്തിൽ ഇറങ്ങിയ പാട്ടുകളല്ല, എനിക്ക് വേറെ ഒരു പാട്ടും ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ പാടിയ പാട്ടുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പാട്ടും എനിക്ക് മനസ്സുകൊണ്ട് ഇത് ഞാൻ പാടിയാലേ നന്നാവുള്ളൂ എന്ന് എനിക്ക് തോന്നി ഒരേ ഒരു പാട്ട് പറയുന്നതാണ്. പിന്നെ അതിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ രാജേഷേട്ടൻ തന്നെയാണ്, എന്റെ ഡയറക്ടർ. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, കാരണം എനിക്ക് രാജേഷേട്ടായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് അതിന് മുമ്പ് നമ്മളൊരു പടം പ്ലാൻ ചെയ്തായിരുന്നു, മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞു. അതിൽ ഞാനൊരു അഞ്ചാറ് പാട്ട് ഞാൻ ഓൾറെഡി കമ്പോസ് ചെയ്തിരുന്നു. പിന്നെ രാജേഷേട്ടൻ എന്നോട് പറഞ്ഞു, ഷാനെ ഇത് വേറൊരു ലെവലില് നമ്മൾ ചെയ്യേണ്ട പടമാണ്, അതിനിടയിൽ നമുക്ക് വേറൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മിനിയിലേക്ക് എത്തുന്നതും. ഈ ഒരു പാട്ട് ചെയ്യണം, അതായത് സക്സീഡിങ്,

0: ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ട് ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
5: ആരോഗ്യക്കുറിപ്പുകൾ.

0: രക്തദാനം മഹാദാനം എന്ന് നാം കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. ആ വാക്യം ഇന്നും പ്രസക്തമായിരിക്കുന്നതിന് പ്രധാന കാരണം രക്തത്തിന് പകരമായി ഉപയോഗിക്കാൻ പാകത്തിൽ മറ്റൊന്നും തന്നെ ശാസ്ത്രലോകം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന വസ്തുതയാണ്. എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നുണ്ട്. ആധുനിക ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന നോബൽ സമ്മാന ജേതാവായ കാൾ ലാൻസ്റ്റൈനറാണ് രക്തഗ്രൂപ്പുകളെ പറ്റിയുള്ള വിശദമായ അറിവ് ലോകത്തിന് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ രക്തദാന ദിനമായി ആചരിക്കുന്നത്. ആദ്യമായി രക്തദാന ദിനം കൊണ്ടാടുന്നത് 2004. അപ്പം ഇത്തരത്തിലൊരു ദിനം കൊണ്ടാടുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇതുവരെ രക്തം ദാനം ചെയ്യാത്ത രക്തദാതാക്കളെ അതിന് പ്രചോദിപ്പിക്കുകയും ഇതുവരെ രക്തം ദാനം ചെയ്ത സന്നദ്ധദാതാക്കളെ അതിന് അഭിനന്ദിക്കുകയും എന്നൊരു ഒരു മോട്ടീവാണ്. ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് രക്തം ആവശ്യമായി വരുന്ന ഒരു രോഗിക്ക് അത് കൃത്യമായ സമയത്ത് വേണ്ടത്ര അളവിൽ സുരക്ഷിതമായ രീതിയിൽ കൊടുക്കുക എന്നതാണ്. അപ്പം അതിനായി നമുക്ക് ആവശ്യം സ്വമേധയാ മറ്റ് ലാഭേച്ഛകളൊന്നും പ്രതീക്ഷിക്കാതെ 3-4 ഇടപെട്ട് സ്ഥിരമായി രക്തദാനം നടത്തുന്ന സന്നദ്ധ രക്തദാതാക്കളെയാണ്. അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാവുന്നത്? ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ള 18-65 ഇടയിൽ പ്രായമുള്ള, 55 kg കൂടുതൽ ശരീരഭാരമുള്ള, 12.5 കൂടുതൽ ഹീമോഗ്ലോബിന്റെ അളവുള്ള ആർക്കും രക്തദാനം നടത്താവുന്നതാണ്. ആദ്യമായി ബ്ലഡ് ബാങ്കിൽ എത്തുന്ന ഒരു രക്തദാതാവിനെ നമ്മളൊരു കൗൺസിലിംഗിന് വിധേയനാക്കുന്നു. ഇതുവഴി അവരുടെ ആരോഗ്യസ്ഥിതിയും ശീലങ്ങളും മറ്റും എല്ലാം വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഇവർ പൂർണ്ണമായി രക്തദാനത്തിന് യോഗ്യരാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് രക്തം ശേഖരിച്ചു തുടങ്ങുന്നത്. പ്രധാനമായി 3 നമുക്ക് രക്തം ശേഖരിക്കാൻ സാധിക്കുന്നത്. ഹോൾ ബ്ലഡ് കളക്ഷൻ, അതായത് 350 ml രക്തം മൊത്തത്തിൽ ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു രീതി. അത് പഴയ രീതിയാണ്. ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് കോമ്പണന്റ് കളക്ഷൻ എന്നൊരു രീതിയാണ്. രക്തദാതാവിൽ നിന്ന് ശേഖരിക്കുന്ന 450 ml രക്തം വിവിധ ഘടകങ്ങളാക്കി വേർതിരിക്കുന്നു. പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്താണുക്കൾ, FFP അഥവാ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയാണ് പ്രധാനമായിട്ടുള്ള 3 ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങളും വിവിധ റെഫ്രിജറേറ്ററുകളിൽ വ്യത്യസ്തമായ ഊഷ്മാവിലാണ് ശേഖരിക്കുന്നത്. ഇതുകൂടാതെ അത്യാധുനികമായൊരു മെത്തേഡും കൂടിയുണ്ട്, FRSS കളക്ഷൻ. നമുക്ക് എന്ത് ഘടകമാണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം ഒരു രക്തദാതാവിന്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ബാക്കിയായി വരുന്ന എല്ലാം തന്നെ തിരികെ ആ രക്തദാതാവിന്റെ ശരീരത്തിൽ തന്നെ നിക്ഷേപിക്കുന്നു. കോവിഡ് വന്ന സമയത്തൊക്കെ കോവിഡ് വന്ന ആളുകളുടെ പ്ലാസ്മ എടുത്ത് കോവിഡ് രോഗിക്ക് കൊടുക്കുന്നു. അപ്പൊ അതുവഴി രോഗപ്രതിരോധ ശേഷി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് വിവിധ ഘടകങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് RBC അതായത് ചുവന്ന രക്താണുക്കൾ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, ഇതുകൂടാതെ സ്റ്റെം സെൽസ് അഥവാ മൂലകോശം. ഇപ്പൊ നമ്മുടെ മജ്ജ മാറ്റിവെക്കൽ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് അതിൽ മൂലകോശമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇതുകൂടാതെ ഗ്രാനുലോസൈറ്റ് എന്നൊരു ഘടകവും നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഈ FRSS കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ 2 കൂടുതൽ അളവിൽ ഗുണമേന്മയുള്ള ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ ഒരു രോഗിക്ക് 4-5 പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ശേഖരിച്ച ഒരു യൂണിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സസൂക്ഷ്മം ശേഖരിച്ച് വെച്ചിരിക്കുന്ന രക്തത്തിൽ വിവിധ ടെസ്റ്റുകൾ കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ്, മലേറിയ, ഈ പറഞ്ഞ 5 രക്തദാതാവിന് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 1.5 crore യൂണിറ്റ് രക്തമാണ് വിവിധ രോഗാവസ്ഥകളിലുള്ള വ്യക്തികളുടെ ചികിത്സയ്ക്കായി ആവശ്യം വരുന്നത്. എന്നാൽ അതേസമയം ഒരു വർഷം കേവലം 1 crore യൂണിറ്റ് രക്തം മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ്ലി ശേഖരിക്കുന്നത്. ഇവിടെയാണ് കൂടുതൽ ചെറുപ്പക്കാർ രക്തദാനം എന്ന പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് വരേണ്ടതിന്റെ പ്രാധാന്യം വെളിവാകുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആന്റോണിയോ പോൾ.

0: സമയം 7:20.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: മർക്കിച്ചായ, ഈ കണ്ണിന് എന്നാ പറ്റി?
3: ഒന്നും കണ്ണിന് പറ്റിയിട്ടില്ല.
2: ചേടാ, പിന്നെ എന്നാത്തിനായി ഒരു കണ്ണിങ്ങനെ കെട്ടി നടക്കുന്നേ?
3: അതൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു സമ്മേളനത്തിലെ പങ്കെടുക്കാനുണ്ട്.
2: ഈ ഒറ്റ കണ്ണും വെച്ചോണ്ടോ?
3: അതെ, എന്തേ അണികളുണ്ട്.
2: ആ മുൻപേ ഗമിച്ചീടിന ഗോവ്,
3: തന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം.
2: ഓ, അപ്പൊ അറിയായിരുന്നല്ലേ.
3: അറിയാം, പറഞ്ഞത് വളരെ സത്യവുമാണ്.
2: എന്നുവെച്ചാ?
3: തങ്കമ്മ പറഞ്ഞു വന്നത്, ഒരു ചിന്തയുമില്ലാതെ ഒരു പശു പോകുന്നു, ഒരു കാര്യവുമില്ലാതെ വേറെ പശുക്കൾ കൂടെ പോകുന്നു എന്നല്ലേ.
2: അങ്ങനല്ലേ?
3: അങ്ങനല്ല, ഇത് പശുവിന്റെ ഒരു അതിജീവന തന്ത്രം.
2: മനസ്സിലായില്ല.
3: പരിചിതരായ ഒരു മുതിർന്ന പശുവാണ് മുന്നിൽ നടക്കുക.
2: ആ
3: വഴികൾ, തീറ്റ കിട്ടുന്നിടം, അപകട സ്ഥലം ഒക്കെ അറിയാവുന്ന ഒരു പശു.
2: ഓ, അപ്പൊ അതനുസരിച്ച് ബാക്കിയുള്ള പശുക്കളും.

0: കൂടെ നടക്കും അല്ലേ?
1: അതെ, ഈ ഒരവസ്ഥയിൽ മുന്നേ നടക്കുന്ന പശു ഞാൻ, പുറകെ ഗോക്കളായി എന്റെ അടികളും.
0: അപ്പൊ എന്നാത്തിനാ ഈ ഒരു കണ്ണും കെട്ടി നടക്കുന്നേ?
1: സമ്മേളനം വിഷയം സമത്വം മനുഷ്യരിൽ.
0: സമത്വം മനുഷ്യരിൽ, അതും കണ്ണുകെട്ടുമായിട്ട് എന്നതാ ബന്ധം?
1: ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമായി ചെയ്യുന്ന ഒരാളാണെന്ന് തങ്കമ്മയ്ക്ക് അറിയാമല്ലോ.
0: ഓ, ഒട്ടും അറിയത്തില്ല.
1: ആ, എന്നാ കേട്ടോ, എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണുക.
0: അതുകൊണ്ട്
1: ഒരു കണ്ണും കെട്ടി നടക്കുന്നു.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഓഫീസ് ഓട്ടോമേഷൻ അക്കൗണ്ടിംഗ് ആൻഡ് പബ്ലിഷിംഗ് അസിസ്റ്റന്റ് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായ SC ST വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 25 മുൻപ് നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ പറയാം, 04-81-2-30-40-31 04-81-2-30-40-31 മൊബൈൽ നമ്പർ 95-67-78-88-90 95-67-78-88-90. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് www.srcc.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ 94-47-76-60-04 ഈ നമ്പറിലോ ബന്ധപ്പെടുക. www.srcc.in നമ്പർ 94-47-76-60-04 DLED കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് kbpe.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന നാളെ വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. kbpe.kerala.gov.in പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7:24 42 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച്

0: പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്യ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രീനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാനഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ഒരു റിപ്പോർട്ട്.
2: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രന് പഠിക്കാൻ കഴിയും. CSIRഉം ISRO തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ വി നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും

0: സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതിയിൽ നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന്റെ രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറികളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിന്റെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
0: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS, SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇരിക്കുന്ന രക്തദാതാക്കളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 തീയതി രക്തദാതാ ദിനമായി ആചരിക്കുന്നു. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ് സ്റ്റൈനറുടെ ജന്മദിനമാണ് രക്തദാതാ ദിനം അഥവാ ബ്ലഡ് ഡോണർ ഡേ ആയി ആചരിക്കുന്നത്. ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം ഒരു തുള്ളി മാനവികത, രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ്. രക്തദാനത്തെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
1: പേഴ്സണൽ ആയിട്ട് ഇതുവരെയും ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല. പക്ഷെ അടുത്തിടയ്ക്ക് എന്റെ ഒരു ബന്ധുവിന് ബ്ലഡ് ആവശ്യം വന്നു. എ നെഗറ്റീവ് ആയിരുന്നു ബ്ലഡ്.
0: തന്റെ ബന്ധുവിനുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് രക്തം ആവശ്യമായി വരികയും അന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പിന്നീട് രക്തദാതാവായി മാറുകയും ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥനായ ദീപു.
1: ഞാൻ എറണാകുളത്തുള്ള ഒരു മേഡത്തിനെ ബന്ധപ്പെട്ടു. എ നെഗറ്റീവ് ബ്ലഡ് റെയർ ആണ്, പക്ഷെ എത്രയും പെട്ടെന്ന് അവരെനിക്ക് ബ്ലഡ് റെഡിയാക്കി തന്നു. എന്റെ റിലേറ്റീവിന് വിഷുവിന്റെ തലേ ദിവസം ഇരിങ്ങാലക്കുട വെച്ചിട്ട് ഒരു സ്കൂട്ടിയെ പോകുമ്പോൾ നാഷണൽ പെർമിറ്റ് ഇടിച്ചു വീഴ്ച, ഭയങ്കര ഇഞ്ചുറി ആയിരുന്നു ഉണ്ടായത്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമ്മള് തൃശൂർ ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എ നെഗറ്റീവ് ബ്ലഡ് ആയതുകൊണ്ട്, റെയർ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പൊ അതുവരെ ഞാൻ ബ്ലഡ് ഇതുവരെയും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ട ഒരു പ്രാധാന്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ എ നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അലഞ്ഞിട്ടാണ് ഈ ബന്ധപ്പെടുന്നത്. അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടി. അപ്പോഴാണ് ഈ ബ്ലഡിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ അംഗമാകുകയും എനിക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് എന്റെ ബ്ലഡ് ആദ്യമായിട്ട് കൊടുത്തു. എല്ലാവർക്കും ബ്ലഡ് ഉണ്ട്. അപ്പൊ എല്ലാവരും ബ്ലഡ് കൊടുത്താൽ ഒരു നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത് എന്റെ ഇടയിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
0: 2011 ആരംഭിച്ച ഓൾ ഇന്ത്യ ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ സ്ഥാപകനും ചെയർമാനുമായ PM ജാഫർ.
2: വെറും 40 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോ ഓൾ ഓവർ ഇന്ത്യ 14 ലക്ഷം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയൊരു ഡാറ്റാബേസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു ബ്ലഡ് ആവശ്യം വരുന്ന രോഗിക്ക് ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് നമ്പർ ഉണ്ട്, 8599900777 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് സ്റ്റാർട്ട് ആവുകയും ഒരു ബ്ലഡിന് വേണ്ടി ഒരാള് ക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന രക്തം എന്ന് പറയുന്നത് 1500 പേരുടെ രക്തമാണ്. ഇന്ത്യയിൽ വേണ്ടി വരുന്നത് ഒരു ദിവസം 50,000 പേരുടെ രക്തമാണ്. ഇനിയിപ്പോ മഴക്കാലമാണ് വരുന്നത്, കേരളത്തിലെ ഈ അവസ്ഥ മാറുകയാണ്. 1500 നിന്ന് അത് 3000 എത്താൻ പോവുകയാണ്. ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങളും വരും, രക്തത്തിലെ കൗണ്ട് കുറയും. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ പറയുകയാണ് ഒരു 5 യൂണിറ്റ് പ്ലേറ്റ്ലേറ്റ് കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരെ ബ്ലഡ് വേണ്ടി വരും. സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരാള് രക്തത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ 180 ബ്ലഡ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിന്റെ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് രക്തദാനം ചെയ്യാം. അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ബാങ്കിലും ആവശ്യത്തിനുള്ള ബ്ലഡ് ആവും. ഇങ്ങനെ സമൂഹം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുത്ത് ഓരോ 3 മാസം പുരുഷന്മാരും ഓരോ 4 മാസത്തിലും സ്ത്രീകളും രക്തം ദാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ ആവശ്യം പുറത്തേക്ക് വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ രക്തദാന സംഘടനകളും മുന്നോട്ട് വരിക. മറ്റുള്ള സംസ്ഥാനങ്ങള് കുറെയൊക്കെ ഇതിനകത്ത് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലും ഇതുപോലെ കുറച്ച് സംഭവം നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ബ്ലഡ് റിക്വസ്റ്റുകൾ കണ്ടുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഡിസ്പെൻസ് ആയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് വിളിച്ചാൽ കിട്ടില്ല, അവര് ഫോൺ എടുക്കില്ല. അപ്പൊ അതേ സംഭവം തന്നെ ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP കഴിഞ്ഞ മാസം പരാതി കൊടുത്തിട്ടുണ്ട്.
0: തനിക്ക് രക്തം ആവശ്യമായി വന്നപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായത്.
3: 2016 മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട്.
0: ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററും പാരാലീഗൽ വോളണ്ടിയറുമായ മുളവുകാട് സ്വദേശി വാഹിദ.
3: ഞാനിത് തുടങ്ങാൻ കാരണമെന്ന് വെച്ചാല് ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ പലപ്പോഴും പലരും എന്നെ ബ്ലഡിന്റെ ആവശ്യത്തിനായിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയതാണ്. ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആളുകൾ അതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന്. ഒരുപാട് പേർക്ക് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബ്ലഡ് റിക്വസ്റ്റ് വരുന്ന ഒരു സ്ഥലം എറണാകുളം ജില്ല തന്നെയാണ്. ചിലപ്പോ 10, 15, 20 കേസുകളൊക്കെ നമുക്ക് ഒന്നിച്ച് വരാറുണ്ട്.
4: ഞാൻ ഏതാണ്ട് 35 വർഷമായി ആലുവ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
0: ആലുവ KSRTCയിൽ വെഹിക്കിൾ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ദേശം സ്വദേശി വിനോദ് സ്ഥിരമായി രക്തം ദാനം ചെയ്യാറുണ്ട്.
4: കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് എന്റെ അങ്കിളുടെ മകൾക്ക് ഹാർട്ട് ഓപ്പറേഷനായിട്ട് ബ്ലഡിനെ അന്വേഷിച്ചു നടന്നപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഇപ്പോ 17-ാമത്തെ വയസ്സിൽ ഞാനും എന്റെ ഒരു കസിനും കൂടിയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ്. അന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടാണ് പിന്നീട് തുടർന്ന് കൊടുക്കാനായിട്ടൊരു പ്രചോദനമായത്. പിന്നെ അതൊരു ജീവചൈ

0: സമകാലികം.
1: ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിലൊന്നാണ് ഒരു ജീവൻ രക്ഷിക്കുക എന്നത്. ആധുനിക വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണ് മനുഷ്യരക്തം. അതുകൊണ്ടുതന്നെ സ്വമേധയാ രക്തം നൽകി ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ കാത്തുസൂക്ഷിക്കും.

ആയിട്ട് മാറിക്കഴി. അതിന് ആലുവ IMA വന്നതിന് ശേഷം അവിടെ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 60 പ്രാവശ്യത്തോളം IMA-യിലും അല്ലാതെ പുറത്തെ ഹോസ്പിറ്റലുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെയായിട്ടും നമുക്ക് ഒരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ചിട്ടകളൊന്നുമില്ല. ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിക്കാറില്ല, ചായ പോലും കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആർക്കു വേണമെങ്കിലും നമുക്ക് ബ്ലഡ് കൊടുക്കാനുള്ളൊരു സന്തോഷമായിട്ട് കൊടുക്കാൻ

0: കരി പദാർത്ഥങ്ങളൊന്നും കഴിക്കാറില്ല, ചായ പോലും കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആർക്കു വേണമെങ്കിലും നമുക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു സന്തോഷമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് മേജർ കേസുകളൊക്കെ ബ്ലഡ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അവിടെ നിന്ന് അറിയിക്കുമല്ലോ. വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്.
1: ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം?
2: രക്തദാനം ചെയ്യാനുള്ള ഒരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18-നും 60-നും ഇടയിലാണ്.
1: ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ വീണ ഷേണായി.
2: അതേസമയം റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഹീമോഗ്ലോബിൻ, വെയിറ്റ്, BP, പൾസ് മുതലായവ ചെക്ക് ചെയ്തിട്ടാണ് ഡോണേഴ്സ് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. ഹീമോഗ്ലോബിൻ 12 ഗ്രാം ഉണ്ടായിരിക്കണം, വെയിറ്റ് ഒരു 45 കിലോഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം. രക്തദാനം ചെയ്യുന്ന ഒരു ദിവസം നല്ല ഉന്മേഷവാന്മാരായിരിക്കണം, ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവണം. ഭക്ഷണം കഴിക്കാതെ ഡൊണേറ്റ് ചെയ്യാൻ പോകരുത്, കുറഞ്ഞത് ഒരു 4 മണിക്കൂറിനുള്ളിലെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ രക്തദാനം ചെയ്തതിനു ശേഷം കഠിനമായ വ്യായാമങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ജലദോഷം, പനി, തൊണ്ടവേദന, മറ്റ് ഇൻഫെക്ഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്തദാനം ചെയ്യാതിരിക്കുക. അത് മാറിയിട്ട് മാത്രം രക്തദാനത്തിന് പോവുക. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ, ക്യാൻസർ, ബ്ലീഡിംഗ് മുതലായവ ഉള്ളവർ ഡൊണേറ്റ് ചെയ്യാതിരിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരൊക്കെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തദാനം ചെയ്യാൻ സാധിക്കും. ചില വാക്സിനുകൾ എടുത്താൽ 2 മുതൽ 4 ആഴ്ച വരെ രക്തദാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം.
1: രക്തദാനം ചെയ്യുമ്പോൾ ഒരു മിനി ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നുണ്ടല്ലോ. ഹീമോഗ്ലോബിൻ, വെയിറ്റ്, BP, പൾസ് എല്ലാം നോക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലോ ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിലോ അവിടെ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് B, HIV, HCV ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് രക്തബാങ്ക് ഡോണേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. അവർക്ക് വളരെ നേരത്തെ തന്നെ ഒരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഡൊണേറ്റ് ചെയ്യുന്ന രക്തം നമ്മൾ 3 ഘടകങ്ങളായിട്ട് വേർതിരിക്കും. RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണത്. അങ്ങനെ 1 യൂണിറ്റ് രക്തത്തിൽ നിന്ന് 3 രോഗികളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പക്ഷേ ഇതിലെ പ്ലേറ്റ്ലെറ്റിന് 5 ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അതായത് നിരന്തരമായി രക്തദാതാക്കളെ ആവശ്യം വരും എന്നർത്ഥം. ഇത് പ്രധാനമായും നമ്മുടെ ഡെങ്കി സീസണിലായിരിക്കും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന് സർജറിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ രക്തം കട്ട പിടിക്കാൻ എല്ലാം പ്ലേറ്റ്ലെറ്റ്സിന്റെ ആവശ്യം വരും. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ് വരുമ്പോൾ, നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു നൂതനമായ പ്രക്രിയയാണ് FRSS എന്നത്. FRSSലൂടെ പ്ലേറ്റ്ലെറ്റ് മാത്രം ദാതാവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇതൊരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് വേർതിരിക്കുന്നത്. സാധാരണ രക്തദാനം ചെയ്താൽ നമ്മൾ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതുപോലെ പ്ലേറ്റ്ലെറ്റ് FRSS ദാനം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. 1 വർഷം 24 തവണ വരെ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാൻ സാധിക്കും. സന്നദ്ധ രക്തദാനത്തിന് താല്പര്യമുള്ളവർ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ എത്തുകയോ രക്തക്യാമ്പുകളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ മതി.
3: പ്രത്യേകം സജ്ജമാക്കിയ ബാഗുകളിലാണ് നമ്മൾ രക്തം ശേഖരിക്കുന്നത്. അത് ശേഖരിച്ചതിന് ശേഷം അതിനെ ഘടകങ്ങളായി വേർതിരിക്കുന്നു.
1: മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറും ബ്ലഡ് ബാങ്ക് ട്രാൻസ്ഫ്യൂഷൻ സർവീസസിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായ ഡോക്ടർ മീന BB.
3: സന്നദ്ധ രക്തദാനത്തിനായിട്ട് ദാതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അവര് രക്തബാങ്കിൽ വരികയോ ഏതെങ്കിലും സംഘടനകളെ സമീപിച്ച് ക്യാമ്പിൽ വരികയോ ആണ് ചെയ്യാറ്. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ വരുന്ന ഒരു ഡോണർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം രക്തം ദാനം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്ന് നോക്കാനായിട്ട് കുറച്ച് പരിശോധനകളും മെഡിക്കൽ പരിശോധനകളും നടക്കും. അതായത് വെയിറ്റ് നോക്കും, ഹീമോഗ്ലോബിൻ നോക്കും, രോഗിയുടെ കുറച്ച് കാര്യങ്ങൾ കൗൺസിലർ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ GP, ടെമ്പറേച്ചർ, പിന്നെ അയാളുടെ ചെസ്റ്റ്, ഹാർട്ട് എന്നീ സാധാരണ പരിശ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഇതിനുശേഷമാണ് രക്തദാതാവിനെ രക്തം ദാനം ചെയ്യാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത്. അദ്ദേഹം രക്തം ദാനം ചെയ്യുന്നതിന് പ്രത്യേകം സജ്ജമാക്കിയ ബ്ലഡ് ഡോണർ കൗച്ചിൽ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ രക്തം ബാഗുകളിലേക്ക് ശേഖരിക്കുന്നു. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയമേ ഇതിനെടുക്കുകയുള്ളൂ. ശേഷം രക്തദാതാവിനെ ഒരു അരമണിക്കൂർ വിശ്രമത്തിനായിട്ട് മറ്റൊരു മുറിയിലേക്ക് മാറ്റി കിടക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സും ബിസ്ക്കറ്റോ അതുപോലെ എന്തെങ്കിലും ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ശേഷം ആള് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് അനുവദിക്കുന്നു. അപ്പം നമ്മൾ രണ്ട് നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. വെയിലത്ത് അധികം പോകരുത്, 4 മണിക്കൂർ നേരത്തേക്ക് ഭാരം എടുക്കരുത്, ഫുട്ബോൾ പോലുള്ള ഫിസിക്കൽ എക്സസൈസിൽ വരുന്ന കളികൾ ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ പോകാൻ അനുവദിക്കാറ്. 4 മണിക്കൂർ തന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വ സ്ഥിതിയിലേക്കുള്ള എല്ലാ കളികളിലും ജോലികളിലും ഒക്കെ ജാഗ്രതനാവാൻ സാധിക്കും. പക്ഷെ അയാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡിനുള്ള ഫ്ലൂയിഡ് പാർട്ട് റീപ്ലേസ് ആവുന്നതിന് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തും.

0: നടത്താറുണ്ട്.
1: 1997 ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ രക്തബാങ്ക് രജിസ്റ്റർ ചെയ്ത അന്നു മുതൽ ഇപ്പോഴും അതിന്റെ ചുമതല വഹിക്കുന്ന ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ ഡോക്ടർ വിജയകുമാർ.
2: രക്തം ദൈവത്തിന്റെ വരദാനമാണ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരുമാണ്. അനുദിനം നമ്മുടെ ഭാരതത്തിൽ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടുന്നത് അജ്ഞാതരായ മനുഷ്യ സ്നേഹികളുടെ വിശാലമായ മനസ്സിൽ കൊണ്ടാണ്. വേദനിപ്പിക്കുന്നവരും മറുവശം കൂടിയുണ്ട്. രക്ഷപ്പെടുന്നതിനേക്കാൾ ഏറെ ജീവിതങ്ങൾ സുന്ദരമായ ലോകത്തു നിന്നും മൺമറയുന്നു. മനുഷ്യ മനസ്സാക്ഷി ഉണ്ടാത്തത് കൊണ്ടാണിത്. തനിവിന്റെ ഉറവ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട്, ആവശ്യത്തിന് രക്തമില്ലാത്തത് കൊണ്ട്. രക്തത്തിന് പകരം രക്തം മാത്രമേ ഉള്ളൂ. അതേ ഗുണമുള്ള മറ്റൊരു വസ്തു ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കുറച്ചു കാലം മുമ്പ് വരെ രക്തദാനം നൽകുന്നവർക്ക് പ്രതിഫലം നൽകാറുണ്ടായിരുന്നു. കൂടാതെ രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും ഭീമമായ തുകയും ഈടാക്കിയിരുന്നു. തന്നിമിത്തം രക്തദാനം ഒരു ജീവന ഉപാധിയായി സ്വീകരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ 1996 ജനുവരി 4 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജിയിന്മേൽ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ഈ വിധി അനുസരിച്ച് രക്തം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടില് ഡ്രഗിന്റെ ഡെഫിനിഷനിൽ വരികയുണ്ടായി. ഈ നിർവചനത്തിൽ വന്നതനുസരിച്ച് രക്തദാതാവിന്റെയും സ്വീകർത്താവിന്റെയും പരിപൂർണമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സംവിധാനം നിലവിലുണ്ട് എന്ന് ഡ്രഗ്സ് കൺട്രോളർക്ക് ബോധ്യം വന്നാൽ മാത്രമേ ലൈസൻസ് നൽകുകയുള്ളൂ. നമ്മളുടെ സാധാരണ രക്തം ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം. വലിയ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഇപ്പൊ രക്തം CABG കൊറോണറി ആൻജിയോ ബൈപ്പാസ്, കൊറോണറി ബൈപ്പാസ്, ബാക്കി ഹെഡ് ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പിന്നെ റോഡ് അപകടങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവം എന്നിവ കൂടാതെ ഇപ്പൊ ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ ഞങ്ങൾക്ക് 108 തലസീമിയ രോഗികളുണ്ട്. അതിൽ 48 പേർക്ക് മാസം 2 പ്രാവശ്യം രക്തം നൽകേണ്ടതായ ഒരു സ്ഥിതിയാണ്. നമ്മള് രക്തത്തിന്റെ ആവശ്യം നമുക്ക് കേരളത്തിൽ 3 പതിറ്റാണ്ടിനുള്ളിൽ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ബോധവൽക്കരണം കൊണ്ട് ക്യാമ്പിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആലുവ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 10 മുതൽ 12 ക്യാമ്പ് വരെ നടത്തുന്നുണ്ട്. ഓരോ ക്യാമ്പിനും ഞങ്ങൾക്ക് 50 യൂണിറ്റ് രക്തം കിട്ടാറുണ്ട്. ബോധവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പണ്ടത്തെ പോലെയുള്ള പേടിയില്ല ആൾക്കാർക്ക്. ഞാൻ 50 വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഒരു രക്തം നൽകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരീരത്തിൽ 1 കിലോയ്ക്ക് 76 ml ഉള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ള രക്തത്തിന്റെ അളവ് 50 ml/kg ആവശ്യമുള്ളൂ. അപ്പോ അത് നമുക്ക് എല്ലാവർക്കും അവനവന്റെ ശരീരത്തിൽ എത്ര രക്തമുണ്ട് എന്ന് കണക്ക് കൂട്ടാവുന്നത്. രക്തഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടും ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം AB, RS എന്നീ ഘടകങ്ങൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ് ഇങ്ങനെ 4 ഗ്രൂപ്പാണുള്ളത്. ഏറ്റവും കൂടുതൽ O ഗ്രൂപ്പാണ്, 42%. പിന്നെ B ഗ്രൂപ്പാണ്, അത് 27%. A ഗ്രൂപ്പ് 25%, AB ഗ്രൂപ്പ് 6%. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ June 14 ആചരിക്കുന്ന കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനത്തിന് അനുബന്ധിച്ചിട്ടാണ് ഈ തവണത്തെ മെസ്സേജ്. 1 drop of humanity, give blood, save lives എന്നാണ്. നമ്മൾ ഒരു അല്പം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്കിത് സാധിക്കുന്നതാണ്.
1: രക്തദാനം സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമാണ്. നമ്മൾ നൽകുന്ന ഏതാനും മില്ലിലിറ്റർ രക്തത്തിന് ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ ആകെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞേക്കാം. ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും രക്തദാനം ഒരു ശീലമാക്കേണ്ടതുണ്ട്. 2026 പ്രമേയം വിരൽ ചൂണ്ടുന്നതുപോലെ നമ്മൾ നൽകുന്ന ഓരോ തുള്ളി രക്തവും ഈ ഭൂമിയിലെ മാനവികതയെയും മനുഷ്യജീവനുകളെയും നിലനിർത്താനുള്ള ജീവനാഡിയാണ്. അവശ്യ സമയത്ത് എല്ലാവർക്കും രക്തം ലഭ്യമാകുന്ന ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് മുന്നേറാം. വരും തലമുറയെയും ഇതിലേക്ക് നയിക്കാൻ ഈ രക്തദാതാ ദിനാചരണം പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: സമകാലികം പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 7:35 FM ഈവനിംഗിൽ. സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റും 45 സെക്കൻഡും.

0: FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അന്നത്തെ പ്രകടനത്തിൽ പങ്കുകൊണ്ടതോടെയാണ് പോക്കർ ഹാജി കോൺഗ്രസ്സുകാരനായത്. കേളപ്പനോടുള്ള ആദരവാണ് അദ്ദേഹത്തെ പ്രകടനത്തിൽ അണിചേരാൻ പ്രേരിപ്പിച്ചത്. ആരും ആവശ്യപ്പെടുകയായിരുന്നില്ല. പ്രകടനത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പോക്കർ ഹാജിക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതോടെ രാഷ്ട്രീയ വിവരങ്ങൾ അറിയുവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമേറെ. ശ്രീധരൻ ഡോക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് ശരിയായില്ല എന്ന് ഹാജിയാർ പലരോടും പറഞ്ഞു. ഇതോടെയാണ് ഭഗത് സിംഗ് ആരാണെന്ന് നാട്ടുകാരിൽ പലരും അറിഞ്ഞത്. എന്നാൽ സിംഗ് ചെയ്ത കുറ്റമെന്തായിരുന്നുവെന്ന് പറഞ്ഞുകൊടുക്കുവാൻ ഹാജിയാർക്ക് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. സിംഗിനെ സിംഗെന്നാണ് ഹാജിയാർ വിളിച്ചിരുന്നത്. ഓറ് നാട്ടിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. അതിഷ്ടപ്പെടാത്ത വെള്ളക്കാര് സിംഗിനെ തൂക്കിക്കൊന്നു. അതൊട്ടും ശരിയായില്ല എന്നതുമാത്രം ഹാജിയാർ വിശ്വസിച്ചു. അത് അദ്ദേഹം എല്ലാവരോടും പറയുകയും ചെയ്തു. ഹാജിയാർ നടന്ന് ചെമ്പകമരച്ചോട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ നോക്കി കുഞ്ഞിക്കേള് പറഞ്ഞു, ഇന്നാട്ടിലെ നല്ല മനുഷ്യന്മാരായി രണ്ടാളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്ന് നിന്റെ കണ്ണച്ചൻ, വേറൊന്ന് ആ പോയ പോക്കർ ഹാജി. രാമറും അത് ഏറെക്കുറെ ശരിവെക്കുകയായിരുന്നു. പീടിക അടയ്ക്കാനുള്ള മുന്നൊരുക്കമെന്നോണം തുന്നിയതും തുന്നാൻ പോകുന്നതുമായ തുണികൾ കുഞ്ഞിക്കേളു അടുക്കി വയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നോണം ചെറുതായി ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നമ്മളെ നടുക്കണ്ടി കണാരന് കോടതിയിൽ പണി കിട്ടിയോ? ഓന് വെറ്റില ചായ്ക്കലല്ലേ പണി, രാമർ പറഞ്ഞു. അതെനിക്കറിയാം, എന്നാൽ ഓനെ കുറേ ദിവസമായി കോടതിയിൽ കാണുന്നു, അതുകൊണ്ടാ ആടെ പണി കിട്ടിയോന്ന് ചോദിച്ചത്. എന്നിട്ടും രാമറിന് ചോദ്യം എന്താണെന്ന് മനസ്സിലായില്ല. കുഞ്ഞിക്കേളു തുന്നിക്കൊണ്ടിരിക്കുന്ന പീടികയുടെ നേരെ എതിർവശത്താണ് കോടതി മുറി. അയാളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ കാണാവുന്നതുമാണ്. ഒരു നാൾ കുഞ്ഞിക്കേളു എതിർവശത്തേക്ക് നോക്കുമ്പോൾ മുൻസീഫും വക്കീലന്മാരും ഇരിക്കുന്ന വലിയ മുറിയോട് ചേർന്നുള്ള വരാന്തയിൽ ചുമരോട് ചേർന്ന് നടുക്കണ്ടി കണാരൻ നിൽക്കുന്നു. ആദ്യം കരുതിയത് അയാൾ വെറുതെ അങ്ങനെ നിൽക്കുകയാവും എന്നാണ്. കുറച്ചുനേരം കഴിഞ്ഞ് നോക്കിയപ്പോഴും അയാൾ അവിടെ തന്നെയുണ്ട്. കോടതിക്ക് അകത്ത് നടക്കുന്ന സംസാരം വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്നു. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഇത് വ്യക്തമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ഒന്നും അയാൾ ശ്രദ്ധിക്കുന്നതേയില്ല. എന്തുപറ്റി നടുക്കണ്ടി കണാരന് എന്നാണ് കുഞ്ഞിക്കേളു അപ്പോൾ ആലോചിച്ചത്. ഒരുപക്ഷെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കൗതുകപൂർവം വന്നതായിരിക്കാം. എന്നാൽ പിറ്റേന്നും അയാളെ അതേ സ്ഥാനത്ത് കണ്ടപ്പോൾ കുഞ്ഞിക്കേളുവിന് എന്തോ പന്തിയില്ലായ്മ തോന്നി. കണാരന് പണിക്കൊന്നും പോകണ്ടേ? വെറ്റിലയ്ക്കിപ്പോൾ നല്ല വിലയാണ്. ബർമയിലേക്ക് അയക്കാൻ വെറ്റിലയും കാത്ത് കപ്പൽ കിടക്കുകയാണെന്നറിയുന്നു. വേണ്ടത്ര വെറ്റില കിട്ടാനുമില്ല. എന്നിട്ടും ജോലിക്ക് പോകാതെ അയാൾ എന്തിനാണിങ്ങനെ സമയം കളയുന്നത്? തക്ഷൻകുന്നിൽ കുഞ്ഞിക്കേളുവല്ലാതെ മറ്റാരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഒരാഴ്ച തുടർച്ചയായി ഈ ദൃശ്യം കണ്ടപ്പോഴാണ് ആരോടെങ്കിലും ഇക്കാര്യം പറയണമെന്ന് തോന്നിയത്. നടുക്കണ്ടി കണാരന് എന്താണ് സംഭവിച്ചത്? അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാമർ പറഞ്ഞു, നാളെ നമുക്കെന്തായാലും ഓനോട് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം. ഓം വരുമല്ലോ. വരൂന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. പിറ്റേന്ന് കാലത്ത് ആകാംക്ഷയോടെ രണ്ടുപേരും പീടികയിൽ കാത്തുനിന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ നടുക്കണ്ടി കണാരൻ കിഴക്കുനിന്നും വരുന്നത് കണ്ടു. കോടതിയുടെ മുമ്പിലെത്താറായപ്പോൾ രണ്ടുപേരും മുമ്പിൽ ചെന്നു നിന്നു.
3: എന്താ, ഇന്ന് പണിക്കൊന്നും പോകണ്ടേ? വെറ്റിലയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ,
2: രാമർ സൗഹൃദഭാവത്തിൽ ചോദിച്ചു. തെല്ലുനേരം മിണ്ടാതിരുന്നതിന് ശേഷം മടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു,
3: ഞാൻ പോയില്ല.
2: അത് കഴിഞ്ഞ് മറ്റ് മുഖവരെയൊന്നും കൂടാതെ കുഞ്ഞിക്കേള് പറഞ്ഞു, കുറേ ദിവസമായി കണാരൻ കോടതിയിൽ ഇങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇങ്ങനെ ഒരാൾ പണിക്കൊന്നും പോകാണ്ട് വെറുതെ നിൽക്കുന്നത് കണ്ടാൽ ചോദിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ചോദിക്കുന്നത്. കണാരൻ എന്താണ്, വക്കീൽ ഭാഗം പഠിക്കാൻ പോകുന്നുണ്ടോ? അതോ സ്വന്തമായി കോടതി എങ്ങാൻ തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? നടുക്കണ്ടി കണാരൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ വിഷമത്തിലായി. അയാൾ രണ്ടുപേരെയും പകച്ചു നോക്കി.
3: കണാര, നീ വിഷമിക്കാതെ കാര്യം പറ. നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാളും എന്റെ കൂടെ ഉണ്ടാവും,
2: രാമർ പ്രോത്സാഹിപ്പിച്ചു.
3: എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം,
2: വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കണാരൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി. വെറ്റില ചായ്ക്കാനും നാടൻ പണിയെടുക്കാനും ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമെന്ത്?
3: ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ പോവുകയാണ്. എനിക്ക് INA ചേരണം. ആടെ ചേരണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് കേട്ടത്. കോടതിയിൽ

0: കുറേ ദിവസം ചെന്നാൽ കുറച്ച് ഇംഗ്ലീഷ് കേട്ട് പഠിക്കാലോ. കണാറിന്റെ വിശദീകരണം കേട്ട് കുഞ്ഞിക്കേളു സ്തബ്ധനായി അയാളെ പകച്ചു നോക്കി. കുഞ്ഞിക്കേളുവിന്റെ കണ്ണുകളിൽ നിറയെ ആദരവുണ്ടായിരുന്നു. തനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഇവിടെ ഒരാൾ ചെയ്യാൻ പോകുന്നു. കുഞ്ഞിക്കേളു അയാളുടെ കൈകൾ പിടിച്ചമർത്തി. എന്നാൽ രാമർ അന്തം വിടുകയായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ആരാണീ സുഭാഷ് ചന്ദ്രബോസ്? എന്താണീ അയ്യന്നെ? സമയം കിട്ടുമ്പോൾ കുഞ്ഞിക്കേളുവിനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അയാൾ വിചാരിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
3: എന്ത് പഠിക്കണം, എന്താകണം?
4: കരിയർ ഗൈഡൻസ്.
3: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
5: ഹലോ,
6: എന്റെ പേര് നാൻസി. എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന് വേണ്ടിട്ട് വിളിക്കുന്നത്. എന്റെ മോൻ ബി സി എക്ക് ചേരാനാണ് ഇരിക്കുന്നവൻ. ഈ വന്ന ഇയറില്
5: പ്ലസ് ടു കഴിഞ്ഞോ? പ്ലസ് ടു പഠിക്കണം. എന്തൊക്കെയാ സബ്ജക്ട് പഠിക്കണത്?
6: സബ്ജക്ട് സയൻസ് ആണ്.
5: അല്ല, മാത്സ് ഉണ്ടോ?
6: ആ, മാത്സ് ഉണ്ട്. പ്ലസ് ടുന് സർക്കിയറ്റ് ഇല്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. എ ആണോ? എയുടെ മാർക്കാണോ ഉള്ളത്?
5: സ്റ്റേറ്റ് ആണോ? സി ബി എസ് സി ആണോ?
6: സി ബി എസ് സി അല്ല, സ്റ്റേറ്റ് ആണ്.
5: സ്റ്റേറ്റ് ആണ്. അപ്പൊ അതായത് ഒരു 80% മാർക്കൊക്കെ മാത്സിനും 70-80% ഫിസിക്സിനും കിട്ടുകയാണെങ്കിൽ ബി സി എക്ക് വരും. ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക.
6: അതെന്താ
5: കാര്യം വെച്ച് കഴിഞ്ഞാൽ, ബി ടെക് പഠിച്ച ആൾക്കാരനെ ഇഷ്ടംമാരി ഉണ്ട്. മാത്സ് ബുദ്ധിമുട്ടാണ്, ഫിസിക്സ് ബുദ്ധിമുട്ടാണ് പറഞ്ഞ അങ്ങനത്തെ മക്കളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് ടഫായിട്ടുള്ള കോഴ്സാണ്, മാത്സ് കൂടുതലുണ്ട്, അത് ചേർക്കേണ്ട. അപ്പൊ അതാണ് അമ്മയാണ് തീരുമാനം എടുക്കേണ്ടത്. കുട്ടിയുടെ കഴിവ് അനുസരിച്ചിട്ട്, പ്രാപ്തി അനുസരിച്ചിട്ട് ഒന്നിലെ ബി സി എക്ക് അയക്കുക, ബി ടെക് അയക്കുക. ഇനി ബി സി ആണ് അയക്കാൻ പോകണം തീരുമാനിച്ചോളൂ, അങ്ങനെ തീരുമാനിച്ചു വെച്ചോളൂ. ബി സി എ കോളേജുകളിലൊക്കെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കുറവാണ്, ചില കോളേജുകളിലുണ്ട്. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് കുറവായതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ, കുട്ടീനെ ബി സി എ പഠിപ്പിക്കുമ്പോൾ അവസാനത്തെ 2 സെമസ്റ്ററോ അവസാനത്തെ 3 സെമസ്റ്ററോ 1.5 കൊല്ലം അല്ലെ 2 കൊല്ലം കഴിയുമ്പോൾ അയാളെ ആഡ് ഓൺ കോഴ്സിന് പോകാൻ പറയണം. 16 ആഡ് ഓൺ കോഴ്സുകളുണ്ട്. ആ ആഡ് ഓൺ കോഴ്സ് അയാൾക്ക് പഠിക്കുന്ന സ്ഥലം ഒരു സിറ്റി, എറണാകുളം മാരിയോ ട്രിവാൻഡ്രം മാരിയോ ഒക്കെ സിറ്റി ആണെങ്കിൽ അവിടെ തന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ ക്ലാസ്സസോ എല്ലാ
6: ദിവസവും.
5: ആഡ് ഓൺ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ വീക്കെൻഡ്, അതായത് സാറ്റർഡേ സൺഡേ മാത്രമായിട്ടോ എല്ലാ ദിവസവും 2 മണിക്കൂറായിട്ടോ പലമാരിട്. അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 മാസം മുതൽ 6 മാസം വരെയാണ്. അങ്ങനെ ഒന്നോ രണ്ടോ നല്ല ആഡ് ഓൺ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ബി സി എ വെച്ചുകൊണ്ട് ഈ ആഡ് ഓൺ കോഴ്സ് കൊണ്ട് നല്ല ഐ ടി കമ്പനികളിൽ ജോലി കിട്ടും. ബി ടെക് പഠിക്കണം നിർബന്ധമില്ല.
6: സാധ്യതയുണ്ടോ?
5: എ വന്നുകൊണ്ടെന്നും കമ്പ്യൂട്ടർ സയൻസിനും ബി സി എക്കാർക്ക് ഒരു ചാൻസ് കുറവില്ല. വേറെ പല ഫീൽഡ് ഞാൻ ബാധിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസൊന്നും ഒരാൾക്കും ബാധിക്കില്ല. കാരണം കമ്പ്യൂട്ടർ സയൻസ് വ്യത്യാസം വരാൻ പോണത് നമ്മളൊരു മോഡറേഷൻ നടത്തണം. അതായത് പണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കൊക്കെ അവർക്ക് മുഴുവൻ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബായിരുന്നു, കോഡിംഗ് ഒക്കെ ആയിരുന്നു, അതൊക്കെ പോയി. അതൊക്കെ എ വന്നപ്പോൾ അതിന് ആവശ്യമില്ല. പക്ഷെ വേറെ സെക്ടർ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിമാൻഡ് ഒന്നും കുറയില്ല.
6: കൂടെ
5: ആഡ് ഓൺ കോഴ്സ് പഠിച്ചാൽ കുട്ടി രക്ഷപ്പെടും കേട്ടോ, പറഞ്ഞു കൊടുക്കുക.
2: സമയം 8 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
7: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ്. സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ന് ലോക രക്തദാന ദിനം. സ്വമേധയാ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്നും മന്ത്രി KM ഷാജി LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇദ്ദേഹം കേരളത്തിലെത്തിയത്.

0: കോഴിക്കോട് മാങ്കാവ് പന്തീരങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
2: English matters.

0: അമ്മ നടു ഒടിഞ്ഞു. ഈ ചക്കയും ചേനയും കൂടെ എന്തൊരു വെയിറ്റ് ആണോ മതി.
1: ആ ഗുഡ് മോർണിംഗ് യങ് മാൻ, ഹൗ ഡു യു ഡു?
0: താങ്ക്സ് സാർ. ഹാ ഇപ്പോഴാ ഒന്ന് നടു നിവർത്താൻ പറ്റിയത്.
1: ഓ ഗോഡ്, വാട്ട് ഓൺ എർത്ത് ആർ യു ഡൂയിങ് സുമേഷ്? വൈ ഡിഡ് യു ഡ്രോപ്പ് ദ സപ്ലൈസ് ഓൺ മൈ ബൂട്ട്സ്?
0: അല്ല സാറല്ലേ അപ്പോ എന്നോട് ചെയ്യാൻ പറഞ്ഞത്.
1: വാട്ട്? ചാക്ക് താഴെയിടാൻ ഞാൻ പറഞ്ഞു. നെവർ, ഐ ഡിഡ്ന്റ് ഗിവ് ദാറ്റ് കമാൻഡ്.
0: അല്ല സാറേ, ഞാൻ ഈ ചാക്കും ചുമന്ന് വന്നപ്പോ സാറല്ലേ അവിടെ ഇടൂ എന്ന് പറഞ്ഞത്. പിന്നെ ഇത്രയും വലിയ സാറ് പറഞ്ഞതല്ലേ ആ സ്ഥിതിക്ക് താഴെ ഇട്ടേക്കാ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഇപ്പത് പ്രശ്നമായ
1: അവിടെ ഇടൂന്നോ? ഹൗ ഡു യു ഡു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ താഴെ ഇടൂ എന്നല്ല. ഇറ്റ് ഇസ് എ ഫോർമൽ ഇംഗ്ലീഷ് ഗ്രീറ്റിംഗ്. വെൻ യു മീറ്റ് സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ ഇൻ എ ഫോർമൽ സെറ്റിംഗ് യു സേ ഹൗ ഡു യു ഡു.
0: ഓ, അപ്പൊ അതൊരു ചോദ്യമായിരുന്നു. അപ്പോ ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാ ഞാൻ തിരിച്ചെന്ത് പറയണം? ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാ മതിയാ?
1: നോ, വെൻ സംവൺ സേസ് ഹൗ ഡു യു ഡു, ദ കറക്റ്റ് സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ഈസ് ടു റിപ്പീറ്റ് ദ എക്സാക്ട് സെയിം ഫ്രേസ് ബാക്ക് ടു ദം. ഹൗ ഡു യു ഡു
0: ചോദിച്ചവനോട് അത് തന്നെ തിരിച്ചു ചോദിക്കാനും. ഇത് എന്ത് ഏർപ്പാടാണ് സാറേ? അപ്പൊ ഈ ഹൗ ആർ യു ഡൂയിങ് അങ്ങനെ ചോദിച്ചാലോ?
1: ആ, ഹൗ ആർ യു ഡൂയിങ് ഇസ് മോർ കാഷ്വൽ. ഇറ്റ് മീൻസ് സുഖാണോ, എന്തുണ്ട് വിശേഷം. ഫോർ ദാറ്റ് യു ക്യാൻ സേ ഐ ആം ഡൂയിങ് വെൽ ഓർ ഐ ആം ഗുഡ്. ഇസ് ഇറ്റ് ക്ലിയർ?
0: ഓഹോ, ഇപ്പൊ പിടി കിട്ടി. അപ്പോ ഹൗ ഡു യു ഡു എന്ന് കേട്ട തിരിച്ച് ഹൗ ഡു യു ഡു എന്ന് തന്നെ പറയണം. പക്ഷെ ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിച്ചാല് സുഖമാണെന്ന് പറയണം. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം പഠിച്ചു. ശരി സാറേ, ഒന്നുകൂടി ചോദിക്കൂ, ഒന്നുകൂടി ചോദിക്കുക. ഞാൻ ഞാൻ ഞാൻ ഇപ്പൊ തിരിച്ചു പറയാം.
1: വെരി വെൽ, ഗുഡ് ഡേ സുമേഷ്, ഹൗ ഡു യു ഡു?
0: ഹൗ ഡു യു ഡു മിസ്റ്റർ കേണൽ സാർ.
1: ഔട്ട്സ്റ്റാൻഡിംഗ്, ലുക്ക് അറ്റ് ദാറ്റ് പ്രോഗ്രസ്. നൗ പിക്ക് അപ്പ് യുവർ സാക്ക് ആൻഡ് മാസ്.
0: അമ്മോ, ഇതാണ് പൊങ്ങുന്നുമില്ല. സാറേ സാറേ, ഹൗ ആർ യു ഡൂയിങ്?
1: ഐ ആം ഡൂയിങ് വെൽ, താങ്ക് യു. ഇതിപ്പം നമ്മൾ ഒരു വട്ടം ചോദിച്ചതല്ലേ, വൈ ആർ യു ആസ്കിംഗ് ഇറ്റ് അഗൈൻ?
0: അല്ല, ഒന്നുമില്ല സാറേ. സാർ സുഖമായിട്ടിരിക്കുവാണല്ലോ. സുഖമായിട്ടിരിക്കുന്ന കേണൽ സാർ ഇതൊന്ന് വീട് വരെ ചുവന്ന് സഹായിക്കുവോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ.
1: വാട്ട്? മീ, എ റിട്ടയർഡ് കേണൽ കാരിയിങ് യുവർ മത്തങ്ങ ചാക്ക്? ഐ വിൽ കോർട്ട് മാർഷൽ യു. റൺ.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: നൂറ്റി രണ്ട് ദശാംശം ഒന്ന് കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇപ്പോൾ സമയം 8:05:36.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. വിടരുന്ന മുട്ടുകളിൽ ഇന്ന് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയുടെ അവസാന ഭാഗം. ആദ്യം പാർവതി ചൊല്ലുന്ന കുട്ടിക്കവിത കേൾക്കാം.

0: ശ്രീബാല ആർ ചൊല്ലുന്ന ഇംഗ്ലീഷ് കവിതയാണ് എടുത്തത്.
1: ഗുഡ് മോർണിംഗ് എവരിവൺ. ടുഡേ ഐ ആം ഗോയിംഗ് ടു റിസൈറ്റ് എ പോയം. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ പോയം. ഹി റോട്ട് ദിസ് പോയം ഫോർ ഹിസ് സൺ ടു ടീച്ച് ഹിം ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്. ദ പോയം ടെൽസ് അസ് ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ ആൻഡ് മേക്ക് ഗുഡ് ചോയ്സസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഇറ്റ് വിൽ ഇൻസ്പയർ അസ് ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ അവർ ലൈഫ്. ഇഫ് ബൈ റേഡിയാർഡ് കിപ്ലിംഗ്. If you can keep your head when all about you are losing theirs and blaming it on you. If you can keep your head when all about you are losing theirs and blaming it on you. If you can trust yourself when all men doubt you but make allowance for their doubting too. If you can wait and not be tired by waiting or being lied about. Don't deal in lies or being hated. Don't give way to hating and yet don't look too good nor talk too wise. If you can dream and not make dreams your master. If you can think and not make thoughts your aim. If you can meet with triumph and disaster and treat those two impostors just the same. If you can bear to hear the truth you have spoken twisted by knaves to make a trap for fools or wash the things you gave your life to broken, stoop and build them up with worn out tools. If you can make one heap of all your winnings and risk it on one turn of pitch and toss and loss and start again at your beginning. Never and never breathe a word about your loss. If you can force your heart, nerve and sinew to serve your turn long after when they are gone and so hold on when there is nothing in you except the will which says to them. Hold on if you can talk with crowds and keep your watch you. Or work with kings, nor lose the common touch. If neither force nor loving friends can hurt you. If all men count on you, but not too much. If you can fill the unforgiving minute with 60 seconds worth of distance run. Yours is the earth and everything that's in it. And which is more, you will be a man, my son. And which is more, you will be a man, my son. If you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it. And which is more, you will be a man, my son.
0: ഇനി ഒരു മോണോ ആക്ട്. അവതരിപ്പിക്കുന്നത് സിയോണ.
2: നിങ്ങളുടെ ഈ തിരക്കൊടിച്ച ജീവിതത്തിലേക്ക് എന്റെ കൊച്ചു മോണ സമർപ്പിക്കുന്നു.
3: അമ്മേ, അമ്മേ, എന്റെ സോക്സ് എവിടെ? എന്റെ ബെൽറ്റ് എവിടെ? അതൊക്കെ ആ മേശപ്പുറത്തിരിപ്പുണ്ടാവും. അമ്മേ, ഞാൻ സ്കൂളിൽ പോവാ. ബായ് അച്ഛ, ബായ് അമ്മേ, ബായ്.
2: ഗുഡ് മോർണിംഗ് കുട്ടികളെ. നിങ്ങൾ അവധിക്കാലം കഴിഞ്ഞ് എവിടെയൊക്കെ പോയി?
3: ടീച്ചർ, ഞാൻ പാർക്കിൽ പോയി കുറേ കളിച്ചു. ടീച്ചർ, ഞാൻ ബീച്ചിൽ പോയി കുറേ കുളിച്ചു. അല്ല, അനുക്കുട്ടി എന്തിനാ കരയണേ? എന്നെ അച്ഛനും അമ്മയും എന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല. സാരി ട്ടോ. അശ്വതി, അശ്വതി, ആ നാണിയമ്മയോ? നാണിയമ്മ എന്നെ കുറെ വിളിച്ചോ? പിന്നല്ലാണ്ട് ഈ കുന്തൻ ചവിട്ടിൽ വെച്ച എന്തുട്ട് കേക്കാനാ? അത് ജോലിക്കായോണ്ട് തിരക്കായി പോയി. ഞാൻ പോവാ. അമ്മേ, അമ്മേ, ആ നീ എത്തിയോ? മേശപ്പുറത്ത് ബിസ്ക്കറ്റും ചായയിരിക്കുന്നുണ്ട്. ഇന്നും ബിസ്ക്കറ്റും ചായയോ? അപ്പുറത്തെ വീട്ടിലെ അപ്പൂൻ്റെ അമ്മ എന്തോരം പലഹാരങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കണേ. അമ്മയ്ക്ക് മാത്രം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പോരുന്ന് കഴിക്കാൻ നോക്ക്. ആ അമ്മേ, ആ ഫോണെന്ന് തരോ, കാത്ത് കാണാനാ. നിന്റെ ഒരു കാത്തു. പോരുന്ന് പഠിക്കാൻ നോക്ക്. ആ അനക്കുട്ടിയുടെ ടീച്ചറാണോ? നാളെയോ സ്കൂളിക്കോ? ആ വരാട്ടോ. ഡി, നീ എന്താ കാണിച്ചേച്ചേ? ഞാൻ ഒന്നും ചെയ്തില്ല അമ്മേ. അച്ഛൻ വരട്ടെ, വെച്ചിട്ടുണ്ട്. അശ്വതി, അശ്വതി, ആ നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ പൊന്നാരം ഉള്ള ടീച്ചറാപ്പ വിളിച്ചേ. നാളെ നമ്മൾ രണ്ടുപേരോടും സ്കൂളിൽ വരാനാ പറഞ്ഞേക്കുന്നെ. ഡി, നീ എന്താ കാണിച്ചേച്ചേ? ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛ. ഈ അമ്മ വെറുതെ പറയാ. ശരി, നാളെ നമുക്ക് സ്കൂളിൽ പോവാം. ടീച്ചർ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കുട്ടികളോട് ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണമെന്ന്. എല്ലാ

0: റാവണം നെസ്സാവണം. പക്ഷേ ആൺകുട്ടിയുടെ ഉത്തരം കേട്ടാൽ ഞെട്ടിപ്പോയി. അവൾക്കമ്മയുടെ ഫോണായാൽ മതി എന്നിന്ന്. മൊബൈൽ ഫോണോ? അതിനാരണം നിങ്ങളാണോ എന്ന് സംശയിച്ചതാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ടീച്ചർ ജോലിയൊക്കെ ആവേണ്ടി തിരക്കായിപ്പോയി. ഇവളാണെങ്കിൽ ഏതു നേരവും ഫോണിലാ. ടീച്ചർ ആ മൂന്ന് സീൽ ആൺകുട്ടീനൊന്ന് വിളിക്കൂ. സോറി മോളെ, മോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് അച്ഛനെയും വേണം, അമ്മയും വേണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, മടിയിൽ കിടന്നു ഉറങ്ങണം. ബാ നമുക്ക് പോകാം. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കുക.
1: ഇനി മാപ്പിളപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത്, നൈല മുഹമ്മദ്.
2: ലബ്ബൈക പാടുന്നു ജനകുടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബൂതി നടക്കുന്നു. ഉള്ളു കുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു മനമുള്ള സുഖുകകുന്നേ മുത്തിൻ വജഹബ നടത്തിടുന്നേ

ജനകോടിയടങ്കലും ഉടയനോടടുക്കും രക്ഷമേലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപൂതി നടക്കും. ഉള്ള തുടിച്ചു കുതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോ തുരസിച്ചു മനമുള്ള സുഖമാകുന്നേ മുത്തിൻ വജഹബ നടത്തിടുന്നേ.

0: ഇനി നമുക്ക് ആഞ്ചലിൻ മരിയ പറയുന്ന ഇംഗ്ലീഷ് കഥ കേൾക്കാം.
1: ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. സ്റ്റാമ്പ് യുവർ ഫീറ്റ്, സ്റ്റാമ്പ് യുവർ ഫീറ്റ്, ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് സ്റ്റാമ്പ് യുവർ ഫീറ്റ്. ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട്, ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് ടേൺ അറൗണ്ട്. ജമ്പ് അപ്പ് ഹൈ, ജമ്പ് അപ്പ് ഹൈ, ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് ജമ്പ് അപ്പ് ഹൈ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സ്റ്റാമ്പ് യുവർ ഫീറ്റ് ആൻഡ് ടേൺ അറൗണ്ട് ആൻഡ് ജമ്പ് അപ്പ് ഹൈ. Clap your hands, clap your hands, listen to the music and clap your hands. Stamp your feet, stamp your feet, listen to the music and stamp your feet. Turn around, turn around, listen to the music and turn around. Jump up high, jump up high, listen to the music and jump up high.
0: അടുത്തത് ഒരു നാടൻ പാട്ടായാലോ? ആരാ അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? പാർവതിയാണ് കേട്ടോ.

La dell'era muretta.

0: കാലം.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ.

0: റെഗുലർ എലിമെന്ററി എഡ്യൂക്കേഷൻ ഹിന്ദി ഡിപ്ലോമ കോഴ്സ് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ രണ്ടാം ഭാഷ ഹിന്ദിയായുള്ള പ്ലസ് ടു യോഗ്യതയോ പ്രചാരസഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സുകൾ, ഡിഗ്രി, എം എ എന്നിവയെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. 17-35 ഇടയിലാണ് പ്രായപരിധി. മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി kbpe.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട ജില്ല എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547126028 ഈ നമ്പറിൽ വിളിക്കുക. 85-47-12-60-28.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 FM മോർണിംഗ് സെലക്ഷൻസ് കേൾക്കാം. 9:15 അഭിപ്രായ വേദി, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവിലയെ തുടർന്ന് സ്മൃതിരാഗം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ലോക രക്തദാതാ ദിനം ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ ഉച്ചയ്ക്ക് 1 ഫോൺ ഔട്ട് ഗാനോത്സവം.
2: അപ്പൊ ചേച്ചിക്കും കുടുംബത്തിനും അതുപോലെ ചേച്ചിയുടെ ആയുസ്സറിനും പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
3: എല്ലാവർക്കും നന്ദി പറയാം.
2: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കഞ്ഞിക്കുഴി കൃഷി അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ്.

0: ഇന്ന് 4 മണിക്ക് 4 മണിപ്പുകൾ വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. ഇതിൽ ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകൾ.
1: ഡെവലപ്മെന്റുകൾ ഉണ്ടായത് അതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊരു 6.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒറ്റ റോഡായിരുന്നു ഞങ്ങൾക്ക് ഗ്രാമത്തിൽ ബന്ധിക്കുന്ന ആകെയുള്ള റോഡ്. ഒറ്റ സെൻട്രൽ ലൈനിൽ കൂടി പോണ ഒരു റോഡ്.
0: വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകൾ.

0: വൈകിട്ട് 6:50 കാർഷിക ജീവനം കൂടുമത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിപ്പള്ളി സ്വദേശി പി എസ് സുനീഷ് ലാൽ.
1: ഒരാളെ കൊണ്ട് വെൽഡ് ചെയ്യിപ്പിച്ച് ഇത് ഇടുന്നത് ഒരു ഡ്രമ്മിലാണ്. അതായത് നമ്മളുടെ ഈ കെമിക്കലുകളൊക്കെ കൊണ്ടുവരുന്ന ഡ്രം, നമ്മൾ ഇപ്പം ഞാനത് കളക്ട് ചെയ്തത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നാണ് ആ ഡ്രമ്മുകൾ ഞാൻ കളക്ട്.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ കൂട് മത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിപ്പള്ളി സ്വദേശി പി എസ് സുനീഷ് ലാൽ. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശി ടി കെ രാജുവിന്റെ കൃഷി വിശേഷങ്ങൾ.
2: മഴ നടുന്നതിനോടൊപ്പം തന്നെ പയർ, അതിന്റെ ഇടയ്ക്ക് രണ്ട് വാഴകൾക്കിടയിൽ ഒരു തടം പയർ, അങ്ങനെയാണ് ചെയ്യാറ്.

0: കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അത് ചെയ്യില്ല.
1: സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോ ഒരു കൃഷിയിൽ എന്തെങ്കിലും
2: ഇന്ന് രാത്രി 8:05 യുവവാണി ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. രാത്രി 8:45 നോവൽ പാരായണം വി യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിത മലയാളം. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്ന് എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയും. ചോദ്യം ഇതായിരുന്നു, പുരാതന റോമാക്കാർ ഏത് വിചിത്ര വസ്തുവിനെയാണ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചത്? പുരാതന റോമക്കാർ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൂത്രം ഒരു പ്രധാന ചേരുവയായി ടൂത്ത് പേസ്റ്റിലും മൗത്ത് വാഷിലും ഉപയോഗിച്ചിരുന്നു. സ്വാഭാവിക അമോണിയ ഉള്ളതിനാൽ വായ അണുവിമുക്തമാക്കാനും പല്ലുകൾ വെളുപ്പിക്കാനും ഇത് ഉപയോഗിച്ചു. മൂത്രം വളരെയധികം വിലമതിക്കപ്പെട്ടതിനാൽ നീറോ ചക്രവർത്തി അതിന്മേൽ നികുതിയും ചുമത്തിയിരുന്നത്രേ. പുരാതന റോമക്കാർ ഏത് വിചിത്ര വസ്തുവിനെയാണ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചത്? ഇതായിരുന്നു ഇന്ന് രാവിലെ എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. ഇതിന്റെ ഉത്തരം, പുരാതന റോമക്കാർ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൂത്രം ഒരു പ്രധാന ചേരുവയായി ടൂത്ത് പേസ്റ്റിലും മൗത്ത് വാഷിലും ഉപയോഗിച്ചിരുന്നു. സ്വാഭാവിക അമോണിയ ഉള്ളതിനാൽ വായ അണുവിമുക്തമാക്കാനും പല്ലുകൾ വെളുപ്പിക്കുവാനും ഇത് ഉപയോഗിച്ചു. മൂത്രം വളരെയധികം വിലമതിക്കപ്പെട്ടതിനാൽ നീറോ ചക്രവർത്തി അതിന്മേൽ നികുതിയും ചുമത്തിയിരുന്നത്രേ.

ചിന്താശകലം രണ്ട് ശരീരങ്ങളിൽ വസിക്കുന്ന ഒരൊറ്റ ആത്മാവാണ് പ്രണയം. രണ്ട് ശരീരങ്ങളിൽ വസിക്കുന്ന ഒരൊറ്റ ആത്മാവാണ് പ്രണയം. അരിസ്റ്റോട്ടിൽ. പ്രിയ ശ്രോതാക്കളെ, അരിസ്റ്റോട്ടിലിന്റെ ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 29 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ. അധികാനം എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി.
1: ഇനി മഴവില് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം മോഹൻ സിതാര, ഗായിക ചിത്ര.

0: ഒരിടത്തൊരിടത്ത്
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
0: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
0: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപ്പെറ്റ പന്തിരുകളും.
2: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സന്തോഷ് കേശവ് പാടിയ ഗാനം, ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: ഒരു പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഗായിക സുജാത ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ പാടിയത്.

0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 9:15 അഭിപ്രായ വേദിക്ക് ശേഷം
1: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:15 8 സെക്കൻഡ്. ഇപ്പോൾ അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം നമുക്ക് ചില കത്തുകൾ നോക്കാം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് PT ജയൻ കടുത്തുരുത്തിയാണ്. അദ്ദേഹം എഴുതുന്നു, June 3 രാത്രി 10:30 ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്ത ചില്ലുജാലകം തുറന്നപ്പോൾ കേൾക്കാൻ കൊതിച്ച കുറെ നല്ല ഗാനങ്ങൾ മനോഹരമായ അവതരണത്തോടെ കേൾക്കാൻ സാധിച്ചു. നല്ലൊരു പരിപാടിയായിരുന്നു അത്. ആശംസകൾ. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി അതീവ ഹൃദ്യമായിരുന്നു. പ്രഭാതഗീതത്തിൽ MG ശ്രീകുമാർ, കാവാലം ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ പ്രഭാതത്തെ ഭക്തിസാന്ദ്രമാക്കി എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. June 3 രാത്രി 9:30 കേട്ട ആത്മസഖി ആകാശവാണിയിൽ നാടകരചയിതാവും സംവിധായകനുമായ KV ശരത്ചന്ദ്രനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. തന്റെ പഴയകാല സ്മരണകൾ ശ്രോതാക്കളുമായി പങ്കുവച്ചപ്പോൾ കേട്ടിരുന്നവരും അദ്ദേഹത്തിന്റെ കൂടെ പഴയ കാലത്തിലേക്ക് യാത്ര ചെയ്തു. അത് വലിയൊരു അനുഭവമായി. അതുതന്നെയാണ് ആ പരിപാടിയുടെ വിജയവും. ആശംസകളോടെ PT ജയൻ കടുത്തുരുത്തി. ആത്മസഖി ആകാശവാണി, അതുപോലെ നാടകങ്ങൾ, ചില്ലുജാലകം, പ്രഭാതഗീതം എന്നീ പരിപാടികളെക്കുറിച്ചാണ് PT ജയൻ കടുത്തുരുത്തി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
3: റേഡിയോ നാടകങ്ങൾക്ക് പുതിയ ഊടും പാവും നൽകിയ KV ശരത്ചന്ദ്രനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം ആത്മസഖി ആകാശവാണിയിലൂടെ കേട്ടപ്പോൾ ഏറെ ഇഷ്ടമായി. അതീവ ഹൃദ്യമായൊരു പരിപാടിയായിരുന്നു അത് എന്നാണ് മലപ്പുറം വറ്റല്ലൂർ നിന്ന് K രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ദീപസ്തംഭ മഹാശ്വര്യം ഉഷാറായി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കവിത ശ്രീയുക്ത വർമ്മ ആലപിച്ചത് അവസരോചിതമായി. പള്ളത്തുരാമന്റെ ജഗദ്ഗുരു എന്ന കവിത പന്തളം ബാലൻ ആലപിച്ചത്

0: ും ആസ്വാദ്യകരമായി. നല്ല വാക്കിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു. സെബാസ്റ്റ്യൻ വള്ളർകോട്, ഡോക്ടർ സരിതാ മഹേശ്വരൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങളും മികച്ചതായി എന്നും രാമചന്ദ്രൻ പിള്ള എഴുതിയിട്ടുണ്ട്.
1: ആത്മസഖി ആകാശവാണി അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നിരവധി പരിപാടികളെ കുറിച്ച് രാമചന്ദ്രൻ പിള്ള അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് പി വി സത്യൻ പെരുങ്ങോട്ടുകര, തൃശൂർ ജില്ലയിൽ നിന്നാണ്. അദ്ദേഹവും കെ വി ശരചന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ആത്മസഖി ആകാശവാണി ഇഷ്ടമായി എന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം കൊച്ചി ആകാശവാണി അവതരിപ്പിച്ച നാടകങ്ങൾ ഏറെ ഹൃദ്യവും ആസ്വാദ്യകരവുമായിരുന്നു എന്നും എഴുതുന്നുണ്ട്. കെ വി ശരചന്ദ്രന്റെ നാടകങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പിയാനോ, ഹത്യ, വിതയ്ക്കുന്നവന്റെ ഉപമ എന്നീ നാടകങ്ങൾ വീണ്ടും കേൾപ്പിച്ചത് ഏറെ ഉചിതമായി എന്നാണ് പി വി സത്യൻ തന്റെ കത്തിലൂടെ അറിയിക്കുന്നത്. കെ വി ശരചന്ദ്രൻ സംവിധാനം ചെയ്ത നാടകങ്ങളുടെ പുനഃപ്രക്ഷേപണം ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതേപോലെ ആത്മസഖി ആകാശവാണി ശരചന്ദ്രൻ പങ്കെടുത്തതും അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
0: ഗാനോത്സവത്തിൽ സ്ഥിരം ശ്രോതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുതിയ ശ്രോതാക്കളെ ആകാശവാണി സ്വാഗതം ചെയ്യുന്നില്ലേ? അവരുടെ കത്ത് കാണുമ്പോൾ തന്നെ നിലയാംഗങ്ങൾക്ക് അറിയാമല്ലോ, അതായത് പഴയ ശ്രോതാക്കളുടേത്. നമുക്ക് കത്തുകൾക്ക് കുറവില്ലല്ലോ, അതുകൊണ്ട് സ്ഥിരം ശ്രോതാക്കളെ ഉൾപ്പെടുത്തേണ്ട എന്നാണ് കെ ബി മുരളീധരൻ കുഴൂർ നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ശ്രോതാക്കളുടെ പേരുകളിൽ വൈവിധ്യം വരുവാൻ കൂടുതൽ പുതിയ ശ്രോതാക്കൾ ഗാനോത്സവത്തിലേക്ക് അവരുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കട്ടെ എന്ന് ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും ആരെയും ഒഴിവാക്കാനുമില്ല, പ്രത്യേകിച്ച് ചിലരെ ഉൾപ്പെടുത്താനുമില്ല ഗാനോത്സവം പരിപാടികളിൽ. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് കുമ്പളങ്ങിയിൽ നിന്ന് ബാബു കുന്നേലാണ്. തക്ഷംകുന്ന് സ്വരൂപം നോവൽ വായിച്ചിരുന്നതാണെങ്കിൽ കൂടി ആകാശവാണിയിലൂടെ ഇന്ന് ബോബി സി മാത്യു വായിക്കുന്നത് കേൾക്കുമ്പോൾ കഥാപാത്രങ്ങളെല്ലാം മുന്നിൽ വന്ന് നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ബോബിയുടെ അവതരണം വളരെ മികച്ചതാണ്, അഭിനന്ദനങ്ങൾ എന്നാണ് ബാബു കുന്നേൽ അറിയിക്കുന്നത്. തക്ഷംകുന്ന് സ്വരൂപം നോവൽ പാരായണം അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: മണി വൈക്കത്തുനിന്ന് എഴുതിയത് ഇങ്ങനെയാണ്: എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്, അഭിനന്ദനങ്ങൾ. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ആസ്വാദ്യമായിരുന്നു, ഇത് പുനഃപ്രക്ഷേപണം ചെയ്യാമോ? സുഭാഷിതം രണ്ടു നേരം പ്രക്ഷേപണം ചെയ്യാമോ എന്നും ചോദിക്കുന്നുണ്ട്.
1: എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അഭിപ്രായത്തിന് നന്ദി. പരിപാടികളുടെ സമയമാറ്റം വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച സമയമാറ്റത്തെ കുറിച്ചുള്ള കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കത്തയച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
0: ടി വി ഹരികുമാർ കണിച്ചുളങ്ങരയിൽ നിന്നും എഴുതിയ കത്ത് ഇങ്ങനെയാണ്: 11-ാം തീയതി കേൾപ്പിച്ച വയലോപ്പള്ളിയുടെ കവിത അജിത സുരേഷ് ആലപിച്ചത് ശോകഭാവം. 18-ാം തീയതിയിലെ കവിത ഇടശ്ശേരിയുടെ വായാടി എന്ന കവിത ഡോക്ടർ ജിഷ മേരി ആലപിച്ചതും രമണൻ മൃദുല ആലപിച്ചതും വയലോപ്പള്ളിയുടെ മയിൽപീലി അജിത സുരേഷ് ആലപിച്ചതും, അതായത് 23-ാം തീയതി. ഈ കവിതകളെല്ലാം തന്നെ ഏറെ നന്നായിരുന്നു, മികച്ച കവിതകൾ, ആലാപന ശുദ്ധിയോടെ കേൾക്കുന്നതിൽ ഏറെ സന്തോഷം അറിയിക്കുന്നു എന്നാണ് ഹരികുമാർ എഴുതിയിരിക്കുന്നത്.
1: കാവ്യധാരയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ കത്ത് ഇങ്ങനെയാണ്: സഹയാത്രികയിൽ സംരംഭകയായ ആർഷ ജോസുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയം. ഐ വഴി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്നു എന്ന ആശ പറഞ്ഞത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ ആശംസ.
1: സഹയാത്രിക എന്ന പരിപാടി ഇഷ്ടമായെന്നാണ് നഫീസ തന്റെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് കോട്ടയം കിടങ്ങൂരിൽ നിന്ന് അക്കാമ ജോസഫാണ്. കെ വി ശരചന്ദ്രന്റെ നാടകങ്ങൾ പുനഃപ്രക്ഷേപണം ചെയ്തത് വളരെ ഇഷ്ടമായി. അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടതിന്റെ സന്തോഷമായി മുമ്പ് തന്നെ ഇത്തരമൊരു പ്രക്ഷേപണം ഒരുക്കിയതിന് കൊച്ചി എഫ് എമ്മിനെ അക്കാമ ജോസഫ് അഭിനന്ദിക്കുന്നുണ്ട്. അതോടൊപ്പം കെ വി ശരചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണിയും ഏറെ ഇഷ്ടമായി എന്ന് അക്കാമ അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: കഴിഞ്ഞ 31-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മഹിതം മലയാളം ഏറെ നന്നായി ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ചത്. അവനവൻ കടമ്പ എന്ന നാടകത്തിന്റെ ഇതിവൃത്തമായിരുന്നു പരിപാടിയിൽ അവതരിപ്പിച്ചത്. അത് ഏറെ പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു എന്നാണ് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നം എഴുതിയിരിക്കുന്നത്. കൂടാതെ അന്നത്തെ സമകാലികം പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്തത്. ഇന്ന് പുകവലിയിൽ പെൺകുട്ടികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറും സമീപ ഭാവിയിൽ എന്നാണ് ഗോപികൃഷ്ണൻ നിരീക്ഷിക്കുന്നത്. മറ്റൊന്ന്, June 2-ാം തീയതി കേൾപ്പിച്ച സുഭാഷിതം. ബന്ധങ്ങൾ ഊഷ്മളതയോടെ സൂക്ഷിക്കാനാകാത്തതാണ് എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. ബന്ധങ്ങൾക്ക് അടിസ്ഥാനം സ്നേഹമാകണം. സ്നേഹം പരിശീലിച്ചെടുക്കേണ്ട കലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ആ സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു. തെന്നൽ അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു അത്. മഹിത മലയാളം ജി ശങ്കരപിള്ളയുടെ കരുത്ത ദൈവത്തെ തേടി എന്ന നാടകത്തെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചത്. പ്രമേയത്തിലും ആവിഷ്കരണത്തിലും വ്യത്യസ്തത പുലർത്തിയ ഈ നാടകം മലയാള നാടക ചരിത്രത്തിൽ നവ്യമായ ഒരു കാൽവയ്പ്പാണ്. ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിത മലയാളം വളരെ ഹൃദ്യമായി എന്നാണ് ഗോപികൃഷ്ണൻ എഴുതിയിരിക്കുന്നത്.
1: ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മഹിതം മലയാളത്തിൽ അവതരിപ്പിച്ച പരിപാടികൾ ഇഷ്ടമായി.

0: ഭീഷണൻ നന്ദ്യാട്ടുവന്നത്തിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം അദ്ദേഹം കാവ്യധാര, സമകാലികം എന്നീ പരിപാടികളെക്കുറിച്ചും തൻ്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. ശരത്ചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണി അദ്ദേഹത്തിന് ഇഷ്ടമായി, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത കത്തിൽ അദ്ദേഹം കാവ്യധാരയിൽ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീ എന്ന കവിതയിലെ ഒരു ഭാഗം ജ്യോതി മേനോൻ അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നറിയിക്കുന്നു. അതുപോലെ ആവണിപ്പാടം എന്ന കവിതയിലെ ഒരു ഭാഗവും ലീന പീറ്റർ ചൊല്ലിയത് ഏറെ മികച്ചതായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: മെയ് 26-ാം തീയതിയിൽ വെള്ളിത്തിന് റിയാസ് അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. പരസ്പരം 26-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ പങ്കെടുത്ത പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ജബ്ബാർ ആലങ്ങാട് എഴുതിയിട്ടുണ്ട്. 30-ാം തീയതിയിലെ FM ഹെൽത്ത് ലൈനിൽ അസ്ഥിരോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ച ഡോക്ടർ പ്രദീപ് കുമാർ, ആ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
0: പ്രദീപ് കുമാർ അല്ലാതെ ഡോക്ടർ പ്രതാപ് കുമാർ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും ആ പരിപാടി ഇഷ്ടമായി ജബ്ബാറിൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: 30-ാം തീയതിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവം, മെയ് 26-ാം തീയതിയിലെ വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ നന്നായിരുന്നു. 31-ാം തീയതിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവം, റിയാസ് അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. അന്നത്തെ ഓർമ്മചിന്ത, എം വി ശശികുമാർ, പ്രീതി ജോസഫ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചത് അസലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് ആത്മസഖി ആകാശവാണി, കെ വി ശരത്ചന്ദ്രനുമായി നടത്തിയ ആ അഭിമുഖ പരിപാടി ഏറെ ശ്രദ്ധേയം എന്നുമാണ് ജബ്ബാർ ആലങ്ങാട് എഴുതുന്നത്.
0: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ജബ്ബാർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആത്മസഖി ആകാശവാണി, FM ഹെൽത്ത് ലൈൻ, ഓർമ്മചിന്ത് ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങളാണ്. ഗിരിജ മാണിക്യമംഗലം കാലടിയിൽ നിന്നും എഴുതിയിരിക്കുന്ന അഭിപ്രായം ഇങ്ങനെയാണ്. നാടകോത്സവം കേട്ടിരുന്നു, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, തൃശൂർ നിലയത്തിന്റെ നാടകം നന്നായിരുന്നു. പിന്നെ 16-ാം തീയതി വേദാമൃതാനന്ദപുരിയുടെ ആത്മസഖി ആകാശവാണി, നല്ല ഗാനങ്ങൾ, സംഭാഷണം എല്ലാം നന്നായിരുന്നു. പഴയ ഗാനങ്ങളായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 18-ാം തീയതിയിലെ കടങ്കഥയിലെ വിരുന്നുകാരൻ ഇഷ്ടമായി, മോഹൻലാലിന്റെ കഥാപാത്രം നന്നായിരുന്നു. 23-ാം തീയതിയിലെ സാഹിത്യ സുരഭി, ആ പരിപാടിയിൽ നിത്യചൈതന്യയതിയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. പിന്നെ എഴുത്തുകാരൻ എബ്രഹാമുമായുള്ള അഭിമുഖം, TM എബ്രഹാമുമായിരിക്കും അല്ലെ, ആ പരിപാടി നന്നായിരുന്നു. തിലകൻ കഥാപാത്രമായ ഒറ്റ എന്ന നാടകം ഇഷ്ടമായി എന്നും എഴുതിയിട്ടുണ്ട്. ആരോഗ്യവേദിയിലൂടെ പല രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിവിധിയും അറിയാൻ കഴിയുന്നുണ്ട്. പഴയ ഗാനങ്ങളും ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് ഗിരിജ എഴുതിയിരിക്കുന്നത്.
0: നിരവധി പരിപാടികളെ കുറിച്ച് ഗിരിജ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. നാടകം മുതൽ ആരോഗ്യ പരിപാടികൾ വരെ ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അബ്ദുൾ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്തിൽ നിന്നാണ്. വനിതകളായ പുതിയ സംരംഭകരുമായുള്ള അഭിമുഖം, അവരുടെ അനുഭവങ്ങൾ, അതൊക്കെ കേൾക്കുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെ സമ്മാനിക്കുന്നു. സുഭാഷിതത്തിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ് ഇത്തരം വാക്കുകൾ. യുവവാണിയിൽ ഗായത്രി ജയനുമായുള്ള അഭിമുഖം ഗായത്രി മാഡം വളരെ നന്നായി സംസാരിച്ചു. ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: മുകുന്ദൻ ജി കൈമളും കുടുംബവും പാണാവള്ളിയിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം തീയതിയിലെ വിദുൽ പ്രഭ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തായിരുന്നു. ഒരമ്മ മകനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താതെ മകന്റെ സന്തോഷം മാത്രമായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം. മകനോ അവന്റെ പത്രാസ് മാത്രമായിരുന്നു. ഇതാണ് സുഭാഷിതങ്ങൾ. അഭിനന്ദനം അറിയിക്കുന്നു.
0: സുഭാഷിതം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് റിയ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ഓർമ്മചിന്ത് പരിപാടിയെക്കുറിച്ചാണ്. ഒരു നഴ്സിന്റെ ഓർമ്മ അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടമായി. പിന്നീട് ഓർമ്മയിൽ ജാതകമെന്ന വില്ലൻ വലച്ച ഒരു യുവാവിന്റെ അനുഭവം വളരെ രസകരമായി തോന്നി. അവതാരകരുടെ പ്രത്യുൽപ്പന്നമതിത്വം പല ഓർമ്മകൾക്കും വർണ്ണം ചേർത്തുന്നു എന്നാണ് NK വിജയൻ കിഴക്കമ്പലം അറിയിക്കുന്നത്. ഈ പരിപാടി അവതരിപ്പിച്ച റിയ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അഭിനന്ദനങ്ങളും NK വിജയൻ പറയുന്നുണ്ട്. അഭിനന്ദനങ്ങൾക്ക് നന്ദി. തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ സന്ദേശങ്ങളായോ കത്തുകളായോ അറിയിക്കണം.
1: പതിവ് പോലെ ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ നിന്ന് വിശദമായ ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. മെയ് 30-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ സരിതാ മഹേശ്വരൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു, ഇഷ്ടമായി. നല്ല രചനകൾക്കെല്ലാം ഗുണപാഠമുണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കണം. സമകാലീന വിഷയത്തെ പരോക്ഷമായി പരാമർശിച്ച ശനിദശ, MV ശശികുമാർ രചന നിർവഹിച്ചത് കേട്ടു, ഇഷ്ടപ്പെട്ടു. റിയ വയോജന വകുപ്പ് രൂപീകരണം സംബന്ധിച്ച് ചെയ്ത സമകാലികവും ഇഷ്ടമായി. ഇംഗ്ലീഷ് മാറ്റേഴ്സ്, പുതിയ കഥാപാത്രം കേണലിന്റെ രംഗപ്രവേശത്തോടെയുള്ള ഇംഗ്ലീഷ് മാറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. യുവവാണിയിൽ രേവതി നാരായണനെ കേട്ടിരുന്നു. ഫോൺ ഔട്ട് ഗാനോത്സവം ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്തതും ശ്രദ്ധിച്ചിരുന്നു. KV ശരത്ചന്ദ്രൻ ആകാശവാണി സർവീസിൽ നിന്നും വിരമിക്കുന്ന വേളയിൽ ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുപ്പിച്ചതിൽ സന്തോഷം. അദ്ദേഹത്തിന്റെ 5 നാടകങ്ങൾ കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ, അതെല്ലാം കേട്ടിരുന്നു. ശശികുമാറിന്റെ ഇന്റർവ്യൂ പ്രശംസനീയം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയിൽ നിന്ന് റിട്ടയർ

0: ചെയ്തവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗോവൻ മേനോൻ എഴുതിയിരിക്കുന്നത്. പിന്നെ June 1 കേൾപ്പിച്ച സുഭാഷിതം ഡോക്ടർ പി കെ ശങ്കര നാരായണൻ അവതരിപ്പിച്ചത്. വിദ്യാലയ വർഷാരംഭത്തിൽ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ വിശാൽ ജോൺസൺ അവതരിപ്പിച്ച മഹിത മലയാളം ഇഷ്ടപ്പെട്ടു. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന ശീർഷകത്തിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ചെയ്ത സമകാലികം ശ്രദ്ധിച്ചിരുന്നു, അതും ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എൽനിനോ ഇഫക്റ്റിനെ കുറിച്ച് ഡോക്ടർ അഭേഷ് രഘുവരൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ വിലപ്പെട്ടതാണ്. FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായുള്ള അഭിമുഖം കേട്ടിരുന്നു. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ കേട്ടു. ഇതൊരു നവീന അറിവായിരുന്നു, ഇഷ്ടമായി എന്നും എഴുതിയിട്ടുണ്ട്. 2 തെന്നൽ അവതരിപ്പിച്ച സുഭാഷിതം സ്നേഹം എന്ന വികാരത്തെ വിഷയമാക്കി ചെയ്ത ചിന്തോദീപകമായ പ്രഭാഷണമായിരുന്നു അത് എന്നും അഭിപ്രായമുണ്ട്. സ്ക്രീൻ ടൈം ഉപയോഗത്തെപ്പറ്റി പ്രതിപാദിച്ച ആരോഗ്യക്കുറിപ്പ് കേട്ടിരുന്നു, അതും നന്നായിരുന്നു. സുധീഷ് ഷേണായി അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി കേരളത്തിലെ കാവുകളെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. FM ഹെൽത്ത് ലൈൻ ടോൺസിലൈറ്റിസ് ആൻഡ് അഡിനോയിഡ്സ് ഈ വിഷയത്തെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ആരോഗ്യ പരിപാടി കേട്ടിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. കഥാപ്രസംഗം ഗംഗാദാനം തലവട്ടി ജയചന്ദ്രൻ അവതരിപ്പിച്ചതും കേട്ടു. ഇത് പലരും കേട്ടതാണ് എന്നും എഴുതിയിട്ടുണ്ട്. വിദ്വൽ പ്രഭ അവതരിപ്പിച്ച അമ്മയല്ലാതൊരു ദൈവമുണ്ടോ സുഭാഷിതം പെരുത്തിഷ്ടമായി എന്നും ഗോവൻ മേനോൻ എഴുതിയിരിക്കുന്നു.
1: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ഗോവൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആത്മസഖി, ആകാശവാണി, ഓർമ്മചിന്ത, FM ഹെൽത്ത് ലൈൻ, നാടകം, സുഭാഷിതം, ശാസ്ത്രദീപ്തി, ഇങ്ങനെ ഒട്ടുമിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നും സന്ദേശത്തിലൂടെ മനസ്സിലാക്കുന്നു. അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ നമുക്ക് വായിക്കാൻ ബാക്കി നിൽക്കുകയാണ്, പക്ഷേ അഭിപ്രായവേദിയുടെ സമയോടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: അഭിപ്രായവേദി പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 9:15 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:30. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ഗാനങ്ങളുമായി FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പല്ലാവൂർ ദേവനാരായണൻ, ഗാനരചന ഗിരീഷ് പുത്തൻചേരിയുടേത്, സംഗീതം രവീന്ദ്രൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും 28 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. ഇനി പട്ടാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനം. ബിച്ചു തിരുമല എഴുതിയ ഗാനത്തിന് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഗായകർ യേശുദാസും സുജാതയും.

ശേഖരാശി നിറയും ആയിരം കലകൾ ആദിരൂപരേഖരാശി നിറയും ഒരു ദിനം.

0: ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: നേരം ഗ്രാമ കന്ത തിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ.
0: ഇനി പ്രണയനിലാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും രാധിക തിലകും പാടിയത്, വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഇനി പുന്നാരം കുയിൽ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ട ഈ ഗാനം ചിത്ര പാടിയത് ചിത്രം സ്വസ്ഥം ഗ്രഹഭരണം. ഗാനം എഴുതിയത് ചിറ്റൂർ ഗോപി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇതിൻ്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്ന് ലാൻഡറുകളെ സംരക്ഷിക്കുവാനായി കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യ അലോട്ട്മെൻ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻ്റ് ലഭിച്ചവർക്ക് നാളെ മുതൽ ബുധനാഴ്ച വരെ പ്രവേശനം നേടാം. 2027 സെൻസസിൻ്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിൻ്റെ ഒന്നാം ഘട്ടം. UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഈ മാസം 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 10:02:36. കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അമ്പാടി കൃഷ്ണപിള്ള എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം ഋഷിവംശം.

0: വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകളുടെ വിശേഷങ്ങൾ.
1: പക്കാടവീട 2019 യുവ പ്രതിഭാ പുരസ്കാരം അൻസാടമീട്

0: അവാർഡ് എന്നെ
1: ആഹാ
0: തേടി വന്നു. അതിനൊരു
1: ആഹാ
0: ഭാഗ്യം ഉണ്ട്. കലാമേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്നു.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ, ചിത്രം തച്ചിലേടത്ത ചുണ്ടൻ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ഇനി ഉസ്താദ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രീനിവാസും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തൻചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഇഷ്ടഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് നാളെ രാവിലെ 9 മണിക്ക്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM കൊച്ചി KOCHI കൊച്ചി @gmail.com.
1: വാട്സാപ്പ് നമ്പർ 9447562212.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:25:24. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മാരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BE BTech അല്ലെങ്കിൽ ME MTech, MS അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ആണ് യോഗ്യത. VICT സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്ക് അഭികാമ്യം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22. വെബ്സൈറ്റ് വിലാസം recruit.kusat.ac.in.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കെൽട്രോൺ അടുത്ത മാസം ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. ബിരുദം, പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണ് ഉള്ളത്. ലേബർ വെൽഫെയർ ഫണ്ട് .in വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം പറയാം: www.laborwelfarefund.in. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. www.sci.gov.in. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0111.

0: 2311424228. ഈ നമ്പറിൽ വിളിക്കുക. 0111231424 28. ഉപ്പുതറ പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി 27 വൈകിട്ട് 3 മണി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-868-25-20-07 04-868-25-20-07. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെൻ്ററിൽ ദ്വിവത്സര പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ്. സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് +2 തത്തുല്യ പരീക്ഷ പാസ്സായ 18-35 മധ്യപ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിൻ്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. 62-82-85-83-74 ഈ നമ്പറിൽ വിളിക്കുക. 62-82-85-83-74. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെൻ്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികൾ, താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ അടുത്ത ചൊവ്വാഴ്ച രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. വിളിക്കേണ്ട നമ്പർ 04-829-21-63-61 04-829-21-63-61. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10:30:08.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,665 രൂപ നിരക്കിലും പവന് 1,09,320 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32:04. പ്രിയ ശ്രോതാക്കളിപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം പി ജയചന്ദ്രനും മാധുരിയും പാടിയത്, ചിത്രം അച്ചാണി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം രണ്ടിടങ്ങഴി. KPIC സുലോചന പാടിയ ഗാനം. രചന തിരുനയനാർ കുറിച്ചി, മാധവൻ നായർ. ഇണം ബ്രദർ ലക്ഷ്മൺ.

ഇനി ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. ഗായിക പി മാധുരി. വരികൾ വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

0: സ്മൃതിരാഗം തുടരും. AIRFM വാർത്തകൾക്ക് ശേഷം നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാനമേള. SPB നൈറ്റ് ലൈവ് ഇൻ മ്യൂസിക് വൈകിട്ട് 6 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സദ്ഗമയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണിവരെ പള്ളുരുത്തി STPY സ്കൂൾ അങ്കണത്തിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
3: Try Underdog Waves. Let's play football.
4: FIFA World Cup 2026 updates. It is the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് ക്രൊയേഷ്യ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
5: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി, പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3.

0: ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കേണ്ടതിന്റെയും പൊതുമിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തുപറഞ്ഞു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി RoG M John. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വെന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും.
0: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി എഫ് എം പ്രിയ ശ്രോതാക്കളിപ്പോൾ സ്മൃതിരാഗം തുടർന്ന് കേൾക്കാം. പേൾവ്യൂ എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം അടിമകൾ, പാടിയത് എ എം രാജ. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഈ ഗാനത്തോടെ സ്മൃതിരാഗം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11 കഴിഞ്ഞ് 30:48. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ. ചിത്രം സിപ്പിക്കുൾ മുത്ത്.

തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ ദീപ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ശിവ ആനന്ദ്, സംഗീതം എ ആർ റഹ്മാൻ. മറുപടിയും എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന രവി ഭാരതി, സംഗീതം ഇളയരാജ.

ചിത്രം സംഗമം. പാടിയത് പി ഉണ്ണികൃഷ്ണൻ, എസ് ജാനകി, ശ്രീ മധുമിത. ഗാനരചന വൈരമുത്തു. സംഗീതം എ ആർ റഹ്മാൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നിപ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ സംബന്ധിക്കുന്നു. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. സിപിഐഎം എംഎൽഎമാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി സിപി ജോൺ. കെഎസ്ആർടിസി സൌജന്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സിപിഐഎം എംഎൽഎമാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാനിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരവകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഐസിസി വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 53 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളിപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, ലോക രക്തദാന ദിനം, ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി, ബോൾഗാട്ടി, മുളവുകാട് ദ്വീപുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, കൂട് മത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴിപ്പള്ളി സ്വദേശി PS സുനീഷ് ലാൽ. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശി TK രാജുവിന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം രക്തദാനം മഹാദാനം. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മഹിതം മലയാളം FM ഡയറിയിലെ ചോദ്യോത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, സശക്ത് ഭാരത് എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം KS ബീന പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-29-10-36-6. നമ്പർ ആവർത്തിക്കാം: 0491-29-10-36-6.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. പാലക്കാട് കെൽട്രോണിൽ ഒരു വർഷത്തെ സൌജന്യ ഓ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 85-90-60-52-73.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ടൂറിസം വകുപ്പിന് കീഴിൽ കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു ജയിച്ചവരെയാണ് പരിഗണിക്കുന്നത്. അവസാന തീയതി നാളെയാണ്. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് www.fcikerala.org. ഫോൺ നമ്പർ 94-95-71-64-65. നമ്പർ ആവർത്തിക്കാം: 94-95-71-64-65.
4: Try and dog waves. Let's play football.
5: FIFA World Cup 2026 updates. It's the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ് 29:36. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-2762050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്

0: പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണക്കവർച്ച കേസ് തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
1: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായി ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
3: NCC, NSS, സ്കൗട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതയും ചിന്തിക്കേണ്ടതാണ്.
1: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിൽ വീഴ്ത്തി സ്കോട്ട്ലൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.Kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ആകാശവാണി.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും ഓരോ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാനും സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമാണിത്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ കാരണമായി. രക്തത്തിന്റെ ആവശ്യം സ്ഥിരമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരക്തം മാത്രമാണ് ആശ്രയം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തം ഉപയോഗരഹിതവും ആകുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ രക്തദാനം ഉറപ്പാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കണ്ടെത്തുവാനുമുള്ള ബുദ്ധിമുട്ട് കുറയുന്നു. മാത്രമല്ല സുരക്ഷിത രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓരോ 2 സെക്കൻഡും ലോകത്ത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു. രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ കാരണമുള്ള അമിതമായ രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ബാധിതർ, താലസീമിയ, സിക്കിൾ സെൽ രോഗങ്ങൾ, പ്ലേറ്റ്ലറ്റ് കുറയുന്ന വൈറൽ പനികൾ, അണുബാധ തുടങ്ങിയവയാണ്. ആർക്കൊക്കെ രക്തദാനം ചെയ്യാം? 18 മുതൽ 65 വയസ്സിനിടയിലുള്ള ശരീരഭാരം 45 കിലോയ്ക്ക് മുകളിലുള്ള ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം സുരക്ഷിതമാണോ? രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രക്രിയയാണ്. അണുവിമുക്തമായ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന സൂചിയും ബ്ലഡ് ബാഗുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാതാവിന് ഒരു തരത്തിലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രക്തദാനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, സ്വയം വൈദ്യ പരിശോധനയ്ക്കും ചില അസുഖങ്ങൾക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇരുമ്പിന്റെ അംശം നിയന്ത്രിക്കുന്നു, പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നിവയാണ്. ഒരാൾക്ക് വർഷത്തിൽ എത്ര തവണ രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 4 മുതൽ 5 ലിറ്റർ ബ്ലഡ് വരെയുണ്ട്. രക്തദാനത്തിലൂടെ 350 ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. പുരുഷന്മാർക്ക് 4 തവണയും സ്ത്രീകൾക്ക് 3 തവണയും വർഷത്തിൽ രക്തദാനം ചെയ്യാം. ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ പാടില്ലാത്തത്? താൽക്കാലികമായി രക്തദാനത്തിൽ നിന്നും ഒഴിവാകേണ്ട സാഹചര്യങ്ങൾ നോക്കാം. വലിയ സർജറികൾ കഴിഞ്ഞാൽ 1 വർഷം, ചെറിയ സർജറികൾ കഴിഞ്ഞാൽ 3 മാസം, പച്ചകുത്തൽ 1 വർഷം, പല്ല് ക്ലീൻ ചെയ്താൽ 2 ദിവസം, റൂട്ട് കനാൽ TT വാക്സിൻ 2 ആഴ്ച, പേവിഷബാധയുടെ കുത്തിവെപ്പെടുത്താൽ 1 വർഷം, ആന്റിബയോട്ടിക്സ് 14 ദിവസം, ഡെങ്കിപ്പനി 6 മാസം, ചിക്കൻ പോക്സ്, മുണ്ടിനീര്, മണ്ണൻ 14 ദിവസം, മഞ്ഞപ്പിത്തത്തിന്റെ A വൈറസ് ബാധിച്ചാൽ 1 വർഷവും, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ് ബാധിച്ചാൽ പൂർണ്ണമായി രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി തൈറോയ്ഡ് രോഗങ്ങൾ. ഹൈപ്പോതൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു, എന്നാൽ TSH നോർമൽ ആയിട്ടുള്ളവർക്ക് രക്തദാനം ചെയ്യാം. T3 T4 കൂടുതലായുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ, ആർത്തവം, മുലയൂട്ടൽ എന്നീ സമയത്ത് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ശാശ്വതമായി രക്തദാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണ്? ക്യാൻസർ, എയ്ഡ്സ് ബാധിതർ, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, C വൈറസ് ബാധിച്ചവർ,

കുഷ്ഠം ബാധിച്ചവർ, ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് അസുഖമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനം ചെയ്യുന്നതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം, കൊഴുപ്പില്ലാത്ത ഭക്ഷണമാണ് നല്ലത്, 5 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. രക്തദാനം ചെയ്യുന്നതിന് 48 മണിക്കൂർ മുന്നേ മദ്യപാനവും 24 മണിക്കൂർ മുന്നേ പുകവലിയും ഒഴിവാക്കുക.

0: മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാറ്റുക. കഠിനമായ വ്യായാമം, ജോലി, പുകവലി, മദ്യപാനം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക. രക്തദാനം ചെയ്ത സ്ഥലത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുകയോ അവിടെ സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്യുക. ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് നിലത്ത് കിടക്കുക, കാലുകൾ തറനിരപ്പിൽ നിന്നും ഉയർത്തിവെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂടുന്നു. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവർ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്തെല്ലാമാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചീര, മുരിങ്ങയില, പച്ചിലക്കറികൾ, ബീട്രൂട്ട്, കടല, ഗ്രീൻ പീസ്, നട്സ്, റാഗി, ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ദാനം ചെയ്ത രക്തത്തിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഒരു യൂണിറ്റ് രക്തദാനം ചെയ്താൽ അത് നേരിട്ട് രോഗിക്ക് നൽകാറില്ല. രക്തബാങ്കിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ രക്തം വിവിധ ഘടകങ്ങളായി വേർതിരിക്കുന്നു. ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഓരോ ഘടകവും വ്യത്യസ്ത രോഗികൾക്ക് ആവശ്യാനുസരണം നൽകുന്നു. അതിനാൽ ഒരു രക്തദാനത്തിലൂടെ മൂന്നോ അതിലധികമോ രോഗികൾക്ക് സഹായം ലഭിക്കാം. കൂടാതെ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ HIV, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ്, സിഫിലിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പരിശോധനകളും നടത്തുന്നു. ചില രക്തബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾക്കായി ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ശരിക്കുമുള്ള വൈറസിന്റെ ജനിതക ഘടകത്തെ കണ്ടുപിടിക്കുന്നതോടെ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താണ് ഏഫറസിസ് ദാനം? ഏഫറസിസ് ദാനം എന്നത് രക്തദാനത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പ്രക്രിയയിൽ ദാതാവിൽ നിന്നും രക്തം ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിടുകയും ആവശ്യമായ ഘടകം മാത്രം ശേഖരിക്കുകയും ശേഷിക്കുന്ന രക്തഘടകങ്ങൾ ദാതാവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ഏഫറസിസ് ആണ്. ക്യാൻസർ രോഗികൾ, രക്താർബുദ രോഗികൾ, കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയവർക്ക് പ്ലേറ്റ്ലെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു. ഒരൊറ്റ ഏഫറസിസ് ദാതാവിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പല സാധാരണ രക്തദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾക്ക് തുല്യമായിരിക്കും. എന്താണ് ഏഫറസിസ് സ്റ്റെം സെൽ ദാനം? ചില ഗുരുതര രക്തരോഗങ്ങൾ, രക്താർബുദം, ലുക്കീമിയ പോലത്തെ ലിംഫോമ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. ഇതിനാവശ്യമായ സ്റ്റെം സെൽ ഇന്ന് കൂടുതലായും ഏഫറസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്നത്. ദാതാവിന് ഏതാനും ദിവസങ്ങൾ പ്രത്യേക മരുന്ന് നൽകി അസ്ഥിമജ്ജയിലെ സ്റ്റെം സെല്ലിനെ രക്തത്തിലോട്ട് എത്തിക്കുന്നു. തുടർന്ന് ഏഫറസിസ് യന്ത്രത്തിന്റെ സഹായത്തോടെ രക്തം ശേഖരിച്ച് അതിൽ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും ബാക്കിയുള്ള ഘടകങ്ങൾ ദാതാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ശസ്ത്രക്രിയയോ അനസ്തീഷ്യയോ ഇല്ലാതെ നടത്താൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ദാനം. രക്തദാനം സുരക്ഷിതമാണ്, ലളിതമാണ്, മഹത്തായ മനുഷ്യ സേവനമാണ്. ഒരു യൂണിറ്റ് രക്തം നിരവധി രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യവാന്മാരായ എല്ലാവരും സ്ഥിരമായി സ്വമേധയാ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഇന്ന് നാം ദാതാവാകാം, നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരാം. രക്തദാനം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സേവനമാണ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 കഴിഞ്ഞ് 49:38 ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palace des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ബുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സാത്തിയോ യഹ അഭിയാൻ കേവൽ ഏക് റെക്കോർഡ് ബനാനെ തക് സിമിത് നഹി ഹൈ ബൽകി यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं भाषाओं संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
1: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിലാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ഫോൺ ഔട്ട് ഗാനോത്സവം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ മീര പി എസ്.
3: ഹലോ.
2: ഹലോ, ഇത് അനിലയാണോ?
3: അതെ.
2: നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു. അനിലയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് ഊഹിക്കാൻ പറ്റോ?
3: ചേച്ചിയാണ്.
2: അതെ, അഭയ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്.
3: ചേച്ചി ഒരു സ്ഥിരം ശ്രോതാവാണ്, കളമശ്ശേരിയിലാണ് വീട്. അഭയ ബാലചന്ദ്രൻ.
2: അഭയ ബാലചന്ദ്രൻ അല്ലേ?
3: അതെ അതെ അതെ.
2: ജൂൺ 3 അനിലയുടെ പിറന്നാളായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്.
3: കഴിഞ്ഞുപോയി, കുഴപ്പമില്ല,
2: കഴിഞ്ഞുപോയി. എന്നാലും ആകാശവാണിയുടെ പിറന്നാൾ ആശംസകൾ.
3: താങ്ക് യു. കഴിഞ്ഞുപോയെങ്കിലും എനിക്ക് വിളിച്ചാലും പറഞ്ഞാലും ആശംസ നൽകിയാലും ഒരുപാട് സന്തോഷം.
2: അപ്പോ അനില എന്താ ചെയ്യണത്?
3: ഞാൻ കഞ്ഞിക്കുഴി കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ്.
2: ഞാൻ ശബ്ദം കേട്ടപ്പോഴേ ഒരു കുട്ടിയാണെന്നാ വിചാരിച്ചത്.
3: കുട്ടിയല്ല, എനിക്ക് 2 കുട്ടികളുണ്ട്.
2: ആണോ? അവരുടെ പേരൊക്കെ എന്താ?
3: മൂത്താള് മോനാണ് അച്ഛൻ കൃഷ്ണ, MBA-ക്ക് പഠിക്കുന്നു. ഏളയാള് അഞ്ജലി കൃഷ്ണ, കുസാറ്റില് BTech-ന് പഠിക്കുന്നു.
2: ഓ, അത്ര വലിയ മക്കളുള്ള ആളുടെ ശബ്ദാണെന്ന് തോന്നുന്നില്ല കേട്ടോ.
3: വയ്യ, അതിനും നന്ദി പറയുന്നു, താങ്ക്സ് പറയുന്നു.
2: താങ്ക് യു. എന്തായിരുന്നു പിറന്നാളായിട്ടുള്ള ആഘോഷങ്ങള്?
3: ആഘോഷങ്ങള് ഒരു കേക്ക് മുറിച്ച്, പിന്നെ ഓഫീസില് ഒരു കേക്ക് മുറിച്ച്, പിന്നെ ഹസ്ബൻഡ് ഒരു ചുരിദാർ എടുത്തു തന്നു. ചെറിയ രീതിയിലൊരു ആഘോഷം.
2: ആകെ കൂടി മൊത്തം ഹാപ്പി ആയി.
3: അതെ അതെ അതെ.
2: അനില
3: ഓഫീസിലൊരു എന്റെ സിസ്റ്ററിലൊരു കേക്ക് ഓർഡർ ചെയ്ത് അവിടെ എത്തിച്ച്.
2: അതൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ?
3: സർപ്രൈസ് ആയിട്ട്. അതെ അതെ അതെ.
2: ആകാശവാണി സ്ഥിരം കേൾക്കുന്ന ആളാണോ?
3: ഇങ്ങനെ ഓഫീസിൽ പോകുന്നവരെ ഞാൻ കേൾക്കും, പിന്നെ ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് ഇടയ്ക്കൊന്ന് വാർത്ത വയ്ക്കും. എന്തായാലും ഞാനൊരു ഒരു സ്ഥിരം ശ്രോതാവല്ലെങ്കിലും ഞാനൊരു ഏറെക്കുറെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കും. കാരണം ഒരുപാട് അറിവുകൾ കിട്ടും നമുക്ക്. എപ്പോഴും പത്രം TV ഒന്നും കാണാനുള്ള സമയമില്ല, വർക്കിംഗ് ആയതുകൊണ്ട്. അപ്പൊ നമ്മള് റേഡിയോയാണ് എന്റെ വിജ്ഞാനത്തിന്റെ കലവറ. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെയാണ് എനിക്ക് പല സമയത്ത്, ഇപ്പൊ പരിസ്ഥിതിനായിരുന്നു. അപ്പൊ അന്ന് തന്നെ റേഡിയോയിൽ രാവിലെ പറഞ്ഞ് 1973 ഇങ്ങനെ ഒരു ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ ഞങ്ങൾ കൃഷി വകുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പോയ സ്ഥലത്തെ മീറ്റിംഗിൽ എനിക്ക് ഈ അറിവ് എനിക്കപ്പോ അവിടെ പറയാൻ പറ്റി. അപ്പൊ ഞാൻ ഈ റേഡിയോ വെക്കണോണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നത്.
2: ഓ, അത് കേൾക്കുമ്പോ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ആകാശവാണി മാറുന്നുണ്ടല്ലോ. അത് പലരും പറയാറുണ്ട്.
3: ആകാശവാണിയുടെ ഞാനൊരു ആരാധികയാണ് ശരിക്കും പറഞ്ഞാല്. പലരോടും അത് പറയുകയും ചെയ്യും. ഓഫീസ് ജോലി, വീട് അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പണിയും നടക്കും, നമുക്ക് ഇതുപോലെ അറിവുകൾ കിട്ടുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് നമ്മള് ആനന്ദപ്രദമായ ഇഷ്ടംപോലെ പാട്ടുകളും എല്ലാം മൊത്തത്തിലൊരു സമ്പൂർണമാണ് ശരിക്കും ആകാശവാണി പരിപാടികൾ എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട്,
2: എല്ലാം ഉണ്ട്.
3: മെന്റലി ഫിസിക്കലി എല്ലാം നമ്മൾ 100% നമുക്ക് എന്താ പറയാ, ഫുൾ ഒരു കൂട്ടുകാരിയാണ് ശരിക്കും പറഞ്ഞാൽ ആകാശവാണി. അപ്പം റേഡിയോ അതില് നിങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ രൂപം ഒന്നും അറിയത്തില്ല എങ്കിൽ തന്നെയും ശബ്ദമാണ് ഞാൻ നിങ്ങളുടെ സൗന്ദര്യം. അപ്പൊ നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരിമാരും ആണെന്നാണ് ആണ് നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ സൗന്ദര്യം കാണുന്നത്.
2: എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
3: ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ശശികുമാർ സാറൊക്കെ പറയുമ്പോ നമ്മുടെ ആ ഒരു പാട്ടിന്റെ കാര്യം പറയുമ്പോ തന്നെ പുള്ളി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങനെ. അപ്പം എല്ലാരും അതുപോലെ നല്ല പരിപാടിയാണ്. കാരണം നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ചിലപ്പോ ഈ ഇത് ഫോണിൽ എന്റെ ഇത് കേട്ടോണ്ടായിരിക്കും ഞാൻ അങ്ങ് പോകുന്നത്. അത്ര നേരം വരെ ഞാൻ കേൾക്കും. പിന്നെ വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം മൊബൈലിൽ തന്നെ റേഡിയോയുടെ FM റേഡിയോ വെച്ചിട്ട് ഞാൻ കേൾക്കുകയാണ് ബാക്കി എന്റെ പണി അങ്ങനെ വീണ്ടും തുടങ്ങുന്നത്.
2: ഇതൊക്കെ കേൾക്കുമ്പോൾ ആകാശവാണിയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയായിട്ട് അനില ഇരിക്കുന്നുണ്ടോ?

0: എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
1: തീർച്ചയായും തീർച്ചയായും.
0: അപ്പോ അനിലയ്ക്ക് അറിയാലോ, ഈ പരിപാടിയിലൂടെ ഒരു പാട്ട് നമ്മൾക്ക് ആവശ്യപ്പെടാം. ഏത് പാട്ടാണ് ഇന്ന് അനിലയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: കൂടപ്പിറപ്പങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ഗാനായാലും മതി.
0: സ്നേഹത്തിന്റെ ഗാനം.
1: കൂടപ്പിറപ്പങ്ങളുടെ സ്നേഹബന്ധം എന്ന് വെച്ചാൽ, ചേച്ചി ഇപ്പൊ എനിക്ക് വേണ്ടി അയച്ചില്ലേ, അതൊരു ഗിഫ്റ്റായിട്ട് തന്നതാണല്ലോ. അപ്പൊ ചേച്ചിക്കും കുടുംബത്തിലും അതുപോലെ ചേച്ചിയോടും താങ്ക്സ് പറയണം. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: എല്ലാവർക്കും നന്ദി
1: പറയാം. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ കഞ്ഞിക്കുഴി കൃഷി പോലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ്. അപ്പൊ അവിടെ അവിടെ ഒത്തിരി കർഷകരുണ്ട് നമ്മളെ ഇതൊക്കെ കേൾക്കുന്നത്. ഇത് വിളിച്ചു കഴിയുമ്പോ അവരെല്ലാരും ചോദിക്കുക, ആ സാർ ഇങ്ങനെ FM കേട്ടായിരുന്നല്ലോ എന്ന് പറയാം. അങ്ങനെ ഈ കേട്ടോണ്ടിരിക്കുന്ന കർഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു കൂടപ്പിറപ്പങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു ആഴത്തിലുള്ള ഒരു പാട്ടാണ് ഈപ്പുഴയും കടന്നെന്ന സിനിമയിലെ വൈദൂര കമ്മലണിഞ്ഞെന്നുള്ളൊരു പാട്ട്.
0: ഇഷ്ടമുള്ള ആ പാട്ടൊന്ന് മൂളിക്കോളൂ.
1: വൈദൂര കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ വെയ്യും, അത് ആ പാട്ട്.
0: ഈപ്പുഴയും കടന്നെന്ന ചിത്രത്തിലെ ഈ പാട്ടാണ് അനിലയ്ക്ക് വേണ്ടത്. ഗിരീഷ് പുത്തഞ്ചേരി ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒരു പാട്ടാണത്. ചിത്രവാടിയ പാട്ടാണല്ലേ വേണ്ടത്?
1: ചിത്രവാടിയത്, ആ പാട്ട്.
0: ഇനിയും ആകാശവാണിയുടെ പരിപാടികളെല്ലാം കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക.
1: വിളിച്ചതിൽ ഒരുപാട് താങ്ക്സ്, ഒത്തിരി ഒത്തിരി താങ്ക്സ്.
0: എനിക്കും അതെ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ശരി.

0: ഹലോ, നമസ്കാരം. ഇത് സുജിത്ത് ആണോ?
1: അതെ,
0: സുജിത്ത് ഇത് വിളിക്കുന്നത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
1: അതല്ലേ?
0: ആ, ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ. ആ ആ, അപ്പോ എന്തൊക്കെയാണ് സുജിത്തിന്റെ വിശേഷങ്ങൾ, പറയൂ, കേൾക്കട്ടെ.
1: വിശേഷങ്ങള് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഞാൻ അഡ്വർടൈസ്മെന്റ് വർക്കാണ്.
0: എവിടെയാ അത് ചെയ്യുന്നത്?
1: തൃശ്ശൂർ ജില്ലയിലാണ്, കൊടകര എന്ന് പറയും.
0: ആ, കേട്ടിട്ടുണ്ട്.
1: അവിടെയാണ്. പിന്നെ നമ്മള് ചെറുതായിട്ട് കലാപരിപാടിക്ക് അങ്ങനെ പോകുന്നുണ്ട്.
0: പാട്ടൊക്കെ പാടോ?
1: ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ട്, കരാവക്കെ ഗാനമേളയാണ്, ഓർക്കസ്ട്ര അല്ല.
0: അപ്പൊ ഒരു പാട്ടൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടുമോ?
1: ആ, പാടാം. അതിനെന്താ, ജോൺസൺ മാഷ് ഒരു പാട്ടായിക്കോട്ടെ.
0: എന്നാ പാടിക്കോളൂ. ഇത്ര ഉത്സാഹത്തോടു കൂടി ആരും ഇങ്ങനെ പാട്ട് പാടാൻ പറയുമ്പോ പാടാറില്ല.
1: ഞാൻ പറയുന്നൊക്കെ തന്നെ പാടും.
0: അത് വളരെ നല്ല കാര്യം.
1: ജോൺസൺ മാഷ് വളരെ പോപ്പുലർ ആയിട്ടൊരു ഗാനമാണ്. നമുക്ക് വറക്കാൻ മുന്തിരിത്തോപ്പെന്ന സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, അതില് ഞാൻ ഏതിൽ പാടാറുള്ളത് ആകാശമാകെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പവിഴം പോലാണ്. അത് രണ്ടുപേര് പാടാം.
0: ഓക്കെ, പാടിക്കോളൂ ട്ടാ.
1: പവിഴം പൂ പവിഴാതരം പൂ പനിനീർ പൊന്മുകുളം.

0: പൊന്നുകുളം തൊടുശോഭയിലും നിറമുന്തിരിതൻ. അത് ലിറിക്സ് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടാണ് പാടാറ്.
1: അത് സാരില്ല, ഇത്രയും പാടിയല്ലോ, അത് തന്നെ നല്ല മനോഹരമായിട്ട് പാടി.
0: അതല്ലേ, ചില പാട്ടുകൾ മാത്രം ഞാൻ കുറച്ച് ബയോഡേറ്റ് പാടുന്നത് രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ നോക്കിട്ട് തന്നെയാണ് നോക്കുന്നത് ഇപ്പൊ യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ.
1: ഓക്കെ, അപ്പൊ ഇനി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവല്ലേ.
0: ആണല്ലോ, അമ്മയാണ് ലെറ്ററുകൾ ഞങ്ങളുടെ അയക്കാറുള്ളത് കൂടുതൽ.
1: അമ്മയുടെ പേരെന്താ?
0: പി കെ വള്ളിയമ്മ മറ്റത്തുറക്കുന്നു പറഞ്ഞിട്ട്
1: ലെറ്റർ ഒക്കെ വരാറുണ്ട്.
0: പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ അയക്കുന്നത് കൂടുതലും.
1: എന്റെ പേര് മീര.
0: അത് ശരി.
1: പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാ സുജിത്തിന് പറയാനുള്ളത്?
0: വേറെ വിശേഷങ്ങൾ ഇങ്ങനെ നമുക്ക് പരിപാടികൾ ഇപ്പൊ ഇനി സീസൺ ഓഫ് അല്ലേ, സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് പരിപാടികൾ വരുള്ളൂ. ഓണാഘോഷ പരിപാടികളൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പോഴേ വരുള്ളൂ നമുക്ക്.
1: ഓക്കെ,
0: പിന്നെ നമ്മള് ചെറിയ ഷോകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ള ആർട്ടിസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ട് ചാലക്കുടിയില്, ആര്യ സാർക്ക് സുധീഷ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: ഓ ശരി, വർക്കും കാര്യങ്ങളൊക്കെ ഉഷാറായി പോകട്ടെ. അപ്പോ സുജിത്തിന് ഏത് പരിപാടിയാണ് ആകാശവാണിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏത് പരിപാടി കേൾക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്?
0: പാട്ട് പ്രോഗ്രാമുകൾ തന്നെയാണ് കൂടുതലും. പിന്നെ പാട്ടിന്റെ നാട്ടുവഴികള് അതും കേൾക്കാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട് അവർ ട്രാവൽ ചെയ്ത് അതിനൊപ്പം ആ വിശേഷങ്ങളും ഒപ്പം തന്നെ പാട്ട് കേൾപ്പിക്കും അതും ആണ്. പിന്നെ കൂടുതല് പിന്നെ ആരോഗ്യ പരിപാടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ തന്നെയാണ്.
1: അപ്പൊ സുജിത്ത് പാട്ടുകളുടെ ഒരു കൂട്ടുകാരനാണ്.
0: ആണാണ്.
1: അപ്പൊ ഇന്ന് സുജിത്തിന് കേൾക്കേണ്ട പാട്ട് ഏതാ?
0: ഇന്ന് കേൾക്കേണ്ട പാട്ട് എന്ന് വെച്ചാല് അതിന് നമ്മുടെ ജോൺ സംഭാഷണൻ്റെ ഒരു പാട്ടാണ്, അനുരാഗിണി.
1: ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലല്ലേ?
0: ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതൊന്ന് ചെറുതായിട്ട് മൂളാൻ പറ്റുമോ?
0: പാടാണ്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാജമാലയായി ഇതു നിന്റെ ജീവനിൽ അലിയൂ അലിയൂ അഭിലാഷിപ്പൂ.

0: ആ നന്നായിട്ട് പാടി കേട്ടോ, നല്ല മനോഹരമായിട്ട് പാടി. സംസാരിക്കാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം.
1: അതിനേക്കാളേറെ സന്തോഷം.
0: ഓക്കെ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം. കണ്ണനാണ് ഇത്. കണ്ണൻ,
0: കണ്ണനാണ്.
1: ഇത് ആകാശവാണി കൊച്ചി FM ലെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു. കണ്ണൻ, ഇങ്ങോട്ടൊരു മെസ്സേജ്.

0: അയച്ചിരുന്നില്ലേ?
1: എന്റെ മകനാണ് അയച്ചതിന്റെ പേരില്.
0: മോനാണ് അയച്ചത്? കണ്ണന്ന് താങ്കളുടെ പേരല്ലേ? ആ, അപ്പൊ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്പർ തന്നിരുന്നത്.
1: അമ്മ ഇപ്പൊ ജോലിക്കോട്ട് വന്നിട്ടുണ്ടാവുള്ളു.
0: അതെയോ, പുറത്താണോ ഇപ്പൊ ഉള്ളത്?
1: അല്ല, അമ്മയൊക്കെ അവിടെ വേറെ വീട്ടിലാണ്. ഞാനിവിടെ മാറിയാണ് താമസിക്കണത്.
0: അച്ഛമ്മേനെ വിളിക്കാൻ വേണ്ടിട്ടാണ്.
1: പൂർണ്ണസ്വരാജ്.
0: പൂർണ്ണസ്വരാജ് അത് ഒരു പ്രത്യേക പേരാണല്ലോ.
1: എപ്പോഴും
0: ആഹാ. കുട്ടി എന്താ ചെയ്യണേ? മോനപ്പോ മെസ്സേജ് ഒക്കെ അയക്കും എഫ് എംലേക്ക്.
1: പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാരും.
2: ഹലോ മാഡം.
0: ഹലോ,
2: ഞാൻ പൂർണ്ണസ്വരാജിന്റെ അമ്മയാണ്.
0: ആ, ഇവിടെ മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്. എന്റെ പേര് കണ്ണൻ. എന്റെ അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഈ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടിരുന്നത്. ഓ, അച്ഛമ്മയെ വിളിക്കാൻ വേണ്ടിട്ടാണ് മെസ്സേജ് ഇട്ടത്. എനിക്കിപ്പോ കിട്ടിയത് ആരെ, അമ്മയെ അച്ഛനെയാണ് കിട്ടിയത് അല്ലേ? ആ, ഇപ്പൊ പേരെന്താ?
2: ലൈജിമോള്.
0: ലൈജിമോള്.
2: ഞങ്ങളിവിടെ സ്ഥിരം റേഡിയോ ഇല്ലാത്ത പരിപാടിയില്ലേ, ടൈം വരാ.
0: ഓ, നിങ്ങളുടെ ജീവൻ ഇരിക്കുന്നത് റേഡിയോയിലാണ് അല്ലേ?
2: ഒന്നും മേടിച്ചിട്ടെങ്കിലും റേഡിയോയുടെ റേഡിയോ ശരിയാക്കിയാൽ മതി. ഇപ്പൊ മൂന്ന് റേഡിയോ ഉണ്ട്.
0: ആണോ?
2: എന്താ പറയുക, റേഡിയോ മാത്രമാണ് ഞങ്ങളുടെ എല്ലാം.
0: അതിലപ്പോ എല്ലാ പരിപാടിയും ഇഷ്ടമാണ്.
2: പരിപാടി ഒന്നും വെച്ചല്ലേ, എന്ത് കേൾക്കാനായിട്ട്?
0: വളരെ സന്തോഷം കേൾക്കുമ്പോ.
2: എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഫോണില് വെച്ചിട്ട് നമുക്ക് കേൾക്കാം, പക്ഷെ അതല്ല, റേഡിയോയില് കേൾക്കുന്നതിന്റെ ഒരു സുഖം എന്ന് പറയണത് അതൊന്ന് വേറെയാ.
0: ഓക്കെ, ലൈജി എന്താ ചെയ്യണത്?
2: ഹൗസ് വൈഫ് ആണ്.
0: ആണോ? ആ, അത് വലിയൊരു ജോലി തന്നെയാണ്.
2: 4 മണിക്ക് എണീക്കും.
0: ആ,
2: 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാ ജോലിയും കഴിയും.
0: അമ്പോ, മിടുക്കിയാണ്.
2: ചായയും പലഹാരമൊക്കെ ആവും, എല്ലാ കാര്യങ്ങളും നോക്കും.
0: ആ,
2: എല്ലാ പണിയും കഴിയും. എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്.
0: ആ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
2: പാട്ടാ വേണ്ടത്? നീലഗിരിയുടെ സഹികളെ, ജ്വാലാമുഖികളെ,
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
2: ആ പാട്ടാണ്. അത് എഫ് എമ്മിൽ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് സ്കൂളിൽ പഠിക്കാൻ വേണ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്.
0: വളരെ സന്തോഷം.
2: ആകാശവാണിയിലെ എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണേ.
0: തീർച്ചയായിട്ടും പറയാം.
2: എല്ലാവർക്കും അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
0: എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു.
2: മോന്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും സിസ്റ്റേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ.
0: ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ.
2: ഹയർ സെക്കൻഡറി സ്കൂളെ.
0: ആ ആ, ഓക്കെ. ആ, അപ്പൊ ഞാൻ വെച്ചോട്ടെ.
2: ഓക്കെ മാഡം, താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ.
1: ഹലോ, ഇത് ചന്ദ്രമതിയാണോ?
0: അതെ
1: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അതെയോ?
1: ആ, ചന്ദ്രമതിയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
0: സുശീലയായിരിക്കും.
1: കറക്റ്റ്. സുശീല ചേച്ചി ആരാ?
0: സുശീല ചേച്ചി, ഞാന് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ CMFRA ഒരുമിച്ച് ജോലി ഉണ്ടായിരുന്നതാ.
1: ഇപ്പൊ രണ്ടുപേരും റിട്ടയർഡ് ആയ?
0: ആ, രണ്ടുപേരും റിട്ടയർ ചെയ്തു. ഒരേ വർഷത്തില് റിട്ടയർമെന്റ് ആയിരുന്നു. 2017 റിട്ടയർ ചെയ്തു.
1: ഓക്കെ. അപ്പൊ ചേച്ചി എന്താ ഇപ്പൊ വീട്ടമ്മയായിട്ടിരിക്കുന്നത്?
0: ഇപ്പൊ വീട്ടമ്മ, അമ്മൂമ്മ,
1: അങ്ങനെയുള്ള റോളുകളൊക്കെ ചെയ്യുന്നു.
0: അങ്ങനെയുള്ള റോളുകളൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുന്നു. പിന്നെ നമ്മള് ഒരേ വർഷം കൂടുന്തോറും പ്രായം അതിക്രമിച്ചു വരികയാണല്ലോ.
1: അത് സ്വാഭാവികമല്ലേ?
0: അത് സ്വാഭാവികം.
1: നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ അങ്ങനെ എന്താ ഹോബീസ്?
0: റേഡിയോ, FM റേഡിയോയിൽ എല്ലാ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. ഇഷ്ടമാണ്. രാവിലെ സുഭാഷിതമൊക്കെ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞ എല്ലാ പരിപാടികളും, പിന്നെ ഗാനോത്സവം, ലെക്ചർ എല്ലാം കേൾക്കാറുണ്ട്.
1: അപ്പൊ ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്?
0: ഈ ഡോക്ടറോട് ചോദിക്കാന്നുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കാറുണ്ട് മിക്കവാറും. ശശികുമാർ സാറാണല്ലോ
1: അതൊക്കെ
0: കൈകാര്യം ചെയ്യുന്നത്. അതെ, എല്ലാം ശ്രദ്ധിക്കാറുണ്ട്.
1: ഇനി നമ്മുടെ ആകാശവാണിയുടെ പരിപാടികളിലൊക്കെ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടോ? അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ?
0: മെച്ചപ്പെട്ടതായിട്ട് ആ എല്ലാം എല്ലാ പരിപാടികളും ഇഷ്ടമാണ്. പിന്നെ മറ്റേ എത്ര വർഷം കൂടിയത്, ഇപ്പൊ ഇന്നാളെ ഒരു ഇതുണ്ടായിരുന്നല്ലോ,
1: 90 വർഷത്തിന്റെ.
0: ആ, അത് ആ പരിപാടികളൊക്കെ വളരെ ഇഷ്ടമായി തോന്നി.
1: ഓരോരുത്തരുടെയും
0: അനുഭവം നിങ്ങളൊക്കെ പറയുന്നതൊക്കെ, അതെ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പാട്ട് വളരെ ഇഷ്ടമാണ്, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പാട്ട് കേൾക്കുമ്പോ നമ്മളെ പഴയ കാലത്തിലേക്കൊക്കെ കൊണ്ടുപോകുമല്ലോ.
1: അതെ, തീർച്ചയായിട്ടും. പാട്ടുകൾ നമ്മുടെ ഓർമ്മ പുസ്തകങ്ങളാണ്.
0: അതെ, ഓർമ്മ പുസ്തകങ്ങളാണ്. നമ്മുടെ മനസ്സ് ഒരു ചെറുപ്പം നൽകുന്ന ഇതാണ് പാട്ടുകൾ.
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് ഒരു താരാട്ടുപാട്ടുണ്ടല്ലോ, അത് ഇഷ്ടമാണ്.
1: ഏത് താരാട്ടുപാട്ടറിയോ?
0: ചുണ്ടരിവാവേ, ചുണ്ടരിവാവേ, ചായോ ചായുറങ്ങ്.
1: ഇന്ന് കേൾക്കേണ്ട പാട്ട് ചുന്ദരിവാവേ, ചുന്ദരിവാവേ എന്ന് തുടങ്ങുന്ന പാട്ടാണല്ലേ?
0: അത് തന്നെ.
1: ഈ പാട്ട് ആർക്കെങ്കിലും കേൾക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: അത് പേരക്കുട്ടിക്ക് വേണ്ടിട്ട്.
1: പേരക്കുട്ടി വേണ്ടിട്ടുള്ള പാട്ടാണല്ലേ ഇത്?
0: അതെ.
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
0: വളരെ എനിക്കും വളരെ സന്തോഷം.
1: ഇനിയും റേഡിയോ തുടർന്നും കേട്ടോണ്ടിരിക്കുക.
0: അതെ അതെ, റേഡിയോ കേൾക്കുമ്പോ നമ്മള് വേറെ ഒരു ലോകത്തേക്ക് പോകുമല്ലോ. അതാണ് എന്റെ എല്ലാം മറന്ന് വേറെ ഒരു ലോകത്താവും.
1: അപ്പൊ ശരി എന്നാ, വെച്ചോട്ടെ.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ,
1: വീട്ടിലെല്ലാവരോടും കുഞ്ഞുവാവേനോടൊക്കെ അന്വേഷണം പറയണം.
0: കുഞ്ഞുവാവേനോടൊക്കെ അന്വേഷണം പറയാം. ശരി, അപ്പൊ കുട്ടിയിലെ എന്നോട് പറഞ്ഞിരുന്നു.
1: ഓക്കെ, ശരി.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144-54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു.
1: താങ്ക് യു മാഡം, വിളിച്ചതിന് ഒരുപാട് നന്ദി.
2: ഷാനവാസ് ഇങ്ങോട്ടേരും മെസ്സേജ് അയച്ചിരുന്നല്ലോ വിളിക്കാൻ പറഞ്ഞിട്ട്.
1: അതെ അതെ, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്.

0: അഭിപ്രായ വേദിയിലൊക്കെ സ്ഥിരം കത്തുകൾ അയക്കാറുണ്ട്.
1: ആണോ?
0: പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊച്ചി ആകാശവാണി നിലയമാണ്.
1: അപ്പൊ വേറെ ആകാശവാണി നിലയങ്ങളൊക്കെ കേൾക്കാറുണ്ടോ?
0: പിന്നെ റെയിൻബോ കേൾക്കാറുണ്ട്. നിങ്ങളുടെ 102.3 അല്ലേ?
1: 102.3
0: അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതൊരു എൻസൈക്ലോപീഡിയയാണ്. ഞാൻ മിക്കവാറും ഞാൻ ഉണ്ടെങ്കിലും അത് കേട്ടിരിക്കും, വണ്ടിയിലായാലും അത് കേട്ടിരിക്കും.
1: എന്താ ചെയ്യണത്? ജോലി എന്താ?
0: ഞാൻ നിങ്ങളുടെ അടുത്തായിരുന്നു NBO എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാ.
1: അപ്പൊ ഇപ്പോ
0: ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വൈസറാണ്. ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ പോകുന്നു. പിന്നെ ഇഗ്നോല് BA സൈക്കോളജി പഠിക്കുന്നു.
1: ഓ, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്.
0: ഭയങ്കര എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റാ സൈക്കോളജി.
1: വളരെ നല്ല കാര്യം. പിന്നെന്തൊക്കെ വിശേഷങ്ങളാണ് ഞങ്ങളോട് പങ്കുവെക്കാനുള്ളത്?
0: എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആകാശവാണിയിലൊക്കെ കൂടെ എനിക്ക് പാട്ട് കേൾക്കണം.
1: ഏത് പാട്ടാ? പറഞ്ഞോളൂ.
0: എന്റെ പാട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. 1972 ഒരു പാട്ടാണ്, 72 മയിലാടുംകുന്നം പറഞ്ഞ സിനിമയുണ്ട്.
1: അതൊക്കെ ഉണ്ട്, മയിലാടുംകുന്നിലെ പാട്ടൊക്കെ ഉണ്ട്.
0: ആ സിനിമ ഹിറ്റാണ്, ബോക്സ് ഓഫീസിൽ വിജയിച്ച പടമാണ്. അന്നത്തെ പ്രശസ്തനായ മുട്ടത്ത് വർക്കിയാണ് അതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ വയലാർ ദേവരാജൻ പറയണ്ടല്ലോ, അവർ രണ്ടും കൂടെ അങ്ങോട്ട് ചേർന്ന സംഭവമായില്ലേ. അപ്പൊ അതിൽ 4 പാട്ടുകളുണ്ട്. അഡർഫാസ്റ്റ് പാടിയിട്ടുണ്ട് അതിനകത്ത്. പാപ്പിയെ പശ്ചാത്തലമായ ഒരു പാട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. അതായത് ഒരു വൻപിച്ച സിനിമയാണ്. അത് ഒരു വലിയ ഇമോഷൻ ഉണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, പ്രതികാരമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു നല്ല സമന്വയിപ്പിച്ച ഒരു പടമാണ്.
1: ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ സിനിമയെ കുറിച്ചും അതിലെ അഭിനയിച്ച ആളുകളെ കുറിച്ചും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടല്ലേ?
0: അല്ല, അന്ന് എനിക്ക് 10 or 11 വയസ്സേ ഉള്ളൂ മാഡം. ഞാൻ 61 ജനിച്ചത്. 11 വയസ്സിലുള്ള സിനിമ നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിലേ
1: അത്രയും ഹൃദ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവണം.
0: ഹൃദ്യമായിട്ട്, അതായത് അതിന്റെ പാട്ടുകളാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്, പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. ഒരുപ്പം എടുക്കൂടെ പോയി കണ്ടു. അത് നടന്ന് സിനിമ കാണാനായിട്ട് ഏട്ടൻ കാച്ചു തരും.
1: അപ്പൊ കാക്കനാട് തന്നെയാണോ അന്നും താമസിച്ചത്?
0: ജന്മം കൊണ്ട് ഞാൻ ആറ്റിങ്ങലായിരുന്നു. അന്ന് 40 കൊല്ലമായിട്ട് ഇങ്ങോട്ട് പറിച്ചു നട്ടു.
1: ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്?
0: അതെ അതെ. ഇവിടെ തന്നെ മക്കളൊക്കെ ഇവിടെ ജനിച്ചത്, ഇവിടെ തന്നെ വളർന്നു, ഇവിടെ തന്നെ അവർ താമസിക്കുന്നു. അവർക്കൊന്നും ഇനിയിപ്പോ വില്ലേജിലേക്ക് വരാൻ താല്പര്യവുമില്ല.
1: ഈ ചുറ്റുപാടിൽ ജീവിച്ച് വളർന്ന കുട്ടികളാവുമ്പോ പിന്നെ അവർക്ക് ഇവിടെ തന്നെയല്ലേ താമസിക്കാൻ ഇഷ്ടമുണ്ടാവുക.
0: അത് തന്നെയാണ്. അപ്പൊ അതിനോടൊപ്പമാണ് ഞാനും കൂടെ നിൽക്കുക അവരോടൊപ്പം.
1: അതെ അതെ. അപ്പൊ ഈ ചിത്രത്തിലെ ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാനൊന്ന് പാടാമത്.
1: ആ പാടിക്കോളൂ.
0: പൊന്തമയങ്ങും നേരം ഗ്രാമ

0: അങ്ങനെ അങ്ങനെ പോവും.
1: വയലാർ രാമവർമ്മയുടെ വരികളല്ലേ അതിൻ്റെതായ സൗന്ദര്യം ആ പാട്ടിനുണ്ട്.
0: നന്ദി മിത്തും പ്രേമവും ഒക്കെ ഉള്ള കാലമായി.
1: അതെ അതെ അതെ, മുട്ടത്തുവർക്കിയുടെ ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ പോലെ തന്നെ പാട്ടുണ്ടാക്കില്ലേ വയലാർ?
0: അതെ അതെ, അത് തന്നെ. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? അതുപോലെ ഉണ്ടാക്കിയെടുത്തു. മാത്രമല്ല ഇതിന്റെ തിരക്കഥ എഴുതിക്കുന്ന കെ ടി മുഹമ്മദാ ഈ സിനിമയുടെ, അപ്പൊ പിന്നെ പറയണ്ടല്ലോ.
1: അതെ അതെ, എല്ലാവരും കൂടി ചേർന്നപ്പോ മൊത്തത്തില് ആ ചിത്രം അത്രയും മനോഹരമായി.
0: പാട്ടുകൾ മുതൽ എല്ലാം കൂടെ സമ്പൂർണമായ ഒരു സിനിമയാണ് അത്.
1: ഇപ്പോഴത്തെ സിനിമകളൊന്നും ഇപ്പൊ കാണാറില്ലേ ഷാനവാസ്?
0: ഏത് സിനിമയും കാണും ഞാൻ. എന്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു വിനോദം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഞാൻ ഇറങ്ങിയോടെ കാണും. ദൃശ്യം 3 വരെ കണ്ടു.
1: പഴയതും പുതിയതും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ കാലം നമ്മൾ ചവിട്ടി പുറത്താകും.
1: നല്ല കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ളവരാണ് നമ്മള്, ഒരു ഉഷാറോടുകൂടി ജീവിക്കും.
0: ഈ നിമിഷമാണ് മാഡം സത്യം. ഇപ്പൊ ഞാൻ മീര മാഡമായിട്ട് സംസാരിക്കുന്നില്ലേ, ഈ നിമിഷമാണ് സത്യം.
1: അതെ അതെ. അപ്പൊ പിന്നെ വേറെ എന്താ വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്?
0: ഭാര്യ, രണ്ട് ആൺമക്കള്, അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്,
1: മക്കളുടെ കല്യാണം.
0: അല്ലാത്ത അച്ഛനും അമ്മയുടെയും ആയിരിക്കുമല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ സ്വപ്നം എല്ലാം സാക്ഷാത്കരിച്ചില്ലേ? ഇനിയിപ്പോ
0: ഇപ്പൊ സ്വപ്നം മാറിക്കണ്ടോ? ഇനി അവരുടെ കുട്ടികള്.
1: മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ, ഒന്ന് കഴിയും അടുത്തത്.
0: അല്ല വേണം, അങ്ങനെ ആയിരിക്കണം. നമ്മളൊരു മൈൽ സ്റ്റോൺ ആണ് ജീവിതത്തില്. ആദ്യം ആ മൈൽ സ്റ്റോണിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത മൈൽ സ്റ്റോൺ വയ്ക്കണം. പുതിയ പുതിയ ടാർഗറ്റ് വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മള് ആരോഗ്യമൊന്നും ഇല്ലാണ്ട് നശിച്ച് സ്വയം ഇല്ലാണ്ടായി പോകും.
1: അപ്പൊ എല്ലാ കാലത്തും ഈ കാഴ്ചപ്പാടുകൾ കൂടെ ഉണ്ടാവട്ടെ. സന്തോഷമായിട്ടിരിക്കുക. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കുക. അപ്പൊ ഇന്ന്

0: ഹലോ, ഇത് കുഞ്ഞുമോനാണോ?
1: ആ അതെ പറയൂ.
0: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ഹലോ.
0: ഹലോ, ഇത് കുഞ്ഞുമോനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിമ്മിയാണോ ഇത് സംസാരിക്കുന്നത്?
2: അതെ.
0: നിമ്മിയാണോ ഇങ്ങോട്ട് സന്ദേശം അയച്ചത്?
2: ഞങ്ങളുടെ അച്ഛന്റെ ബർത്ത്ഡേയാണ്.
0: ഗൗരിനന്ദനെയാണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്. ഇതില് കുഞ്ഞുമോനെ വിളിക്കണം, മെസ്സേജ് അയച്ച ആളുടെ പേര് നിമ്മി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതേ.
2: അച്ഛന്റെ ബർത്ത്ഡേ ആണോ? അപ്പൊ അച്ഛന് സർപ്രൈസ്. ഞങ്ങള് കുഞ്ഞിനെ മുതൽ റേഡിയോ കേൾക്കുന്നതാണ്. രാവിലെ എനിച്ച് റേഡിയോ വയ്ക്കും. നാടകത്തിലൊക്കെ നല്ലതായിരുന്നു, നല്ല നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് നാളിന് ശേഷമാണ് അങ്ങനെ കേൾക്കുന്നത്. നാടകോത്സവം ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
0: വളരെ സന്തോഷം.
2: ഞാൻ അച്ഛനെ കൊടുക്കാം.
0: അച്ഛന് കൊടുത്തോളൂ.
1: ഹലോ.
0: കുഞ്ഞുമോൻ ചേട്ടന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു. എന്നാണ്?
1: 12-ാം തീയതി.
0: 12-ാം തീയതി ആയിരുന്നു പിറന്നാളല്ലേ?
1: 12-ാം തീയതി.
0: അപ്പൊ ജൂൺ 12-ാം തീയതി വെള്ളിയാഴ്ച പിറന്നാളായിരുന്നു. പിറന്നാള് കഴിഞ്ഞു പോയെങ്കിലും ആശംസകൾ, ദീർഘായുസ്സും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. അപ്പൊ എന്തൊക്കെയാ പരിപാടികള്?
1: പരിപാടി ഞാൻ റിട്ടയർഡായി, വീട്ടിലിരിക്കുകയാണ്.
0: ഏത് സ്ഥാപനത്തിലായിരുന്നു ജോലി?
1: അവിടുന്ന്
0: റിട്ടയർഡ് ആയ ആളാണ്. ഇപ്പോ കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയണല്ലേ? പുറത്തേക്കൊക്കെ പോവാറില്ലേ?
1: പുറത്തേക്ക് പോവും.
0: പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഒരേ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട്.

0: കൂട്ടൊക്കെ ഉണ്ടോ?
1: കൂട്ടൊക്കെ ഉണ്ട്.
0: റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കും?
1: ഞായറാഴ്ച പിന്നെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കും പാട്ടൊക്കെ. എല്ലാവരും തന്നെ ആസ്വദിക്കണ കൂട്ടത്തിലുള്ളതാണ്. എല്ലാരും വീട്ടിലുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, കൊച്ചുമോളുണ്ട്.
0: കൊച്ചുമോളാണ് ഗൗരി നന്ദന.
1: ഗൗരി നന്ദ.
0: ഓ ശരി. എല്ലാ മക്കളും അടുത്തൊക്കെ തന്നെയാണോ താമസിക്കുന്നത്?
1: മോന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള മോളുടെ മോൾക്കൊരു കുട്ടിയുണ്ട്.
0: മോളാണ് നിമ്മി.
1: ഓക്കെ.
0: അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാ?
1: കരിമുകള്. മോൾ കൊച്ചിന്റെ കരിമുകള്.
0: ഇവിടെ അടുത്ത് തന്നെയാണ് കരിമുകള് അല്ലേ?
1: അടുത്ത് തന്നെയാണ്. മോനിവിടെ ഐറ്റി കമ്പനിയിലാണ്, കാക്കനാട്. കാക്കനാട് ജസ്റ്റിലാണ്.
0: അപ്പൊ അങ്ങനെയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ.
1: പിന്നെ അവർക്ക് നല്ലൊരു പാട്ട്.
0: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: മറ്റേ അച്ഛനെയാണ് എനിക്ക്.

0: കാക്കനാട്, കാക്കനാട് ജില്ലയിലാണ്.
1: അപ്പൊ അങ്ങനെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ.
0: പിന്നെ എനിക്ക് നല്ല പാട്ട്.
1: ആ, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
0: ആ, മറ്റേ അച്ഛനെയാണ് എനിക്ക്.
1: സൂര്യനായി തഴുകി ഉണർത്തും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം, അതാണ്.
0: അതെ, ആ തഴുകി ഉണർത്തിയ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം.
1: ആ, അത് സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ടാണ് കേൾക്കേണ്ടത് ഇന്നല്ലേ?
0: കേൾക്കേണ്ടത്.
1: ആ ഹാ, പിറന്നാളായിട്ടുള്ള സ്പെഷ്യൽ പാട്ടാണോ അത്?
0: കിട്ടാറില്ല,
1: ആദ്യമായിട്ട് കിട്ടിയതാണോ?
0: ആഹാ,
1: സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇനിയും മെസ്സേജുകൾ അയക്കുക, പരിപാടികളും കേൾക്കുക.
0: വളരെ സന്തോഷം, നന്ദി.
1: ആ, ഓക്കേ.

0: ഹലോ.
1: ഹലോ, ഇത് സുമംഗലയാണോ?
0: അതെല്ലോ.
1: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ, താങ്ക് യു താങ്ക് യു.
1: എന്റെ പേര് സുമംഗല, കുറുമശ്ശേരിയിലാണ്. എന്റെ വിവാഹ വാർഷികമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? ജൂൺ. അപ്പൊ രണ്ടു പേർക്കും, ശിവദാസ് ചേട്ടനും സുമംഗല ചേച്ചിക്കും, വിവാഹ മംഗളാശംസകൾ. ജൂൺ 19-ന് വരാൻ പോണതല്ലോ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
0: ഓ, നല്ലത്. ഒന്നുമില്ല, അങ്ങനെ പോണു.
1: എന്താ ചെയ്യണത്?
0: ഞാൻ ഹൗസ് വൈഫ് ആണ്.
1: വീട്ടിലെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ
0: ആണാണ്.
1: റേഡിയോന്റെ കൂട്ടുകാരിയാണ്.
0: അതെ അതെ, രാവിലെ വയ്ക്കും.
1: ചേട്ടൻ എന്താ ചെയ്യണത്?
0: ചേട്ടന് ആയുർവേദ മരുന്നിന്റെ ഹോൾസെയിലാണ്.
1: ഈ കുറുമശ്ശേരി തന്നെയാണോ?
0: ആണാണ്.
1: പിന്നെ കുട്ടികള്?
0: മോളൊരു മോളുള്ളൂ, അവള് റിസർച്ച് സ്കോളറാണ്,
1: പഠിച്ചോണ്ടിരിക്കുകയാണ്
0: MG യൂണിവേഴ്സിറ്റിയില്.
1: മോൾ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഈ വിവാഹ വാർഷികത്തിന്?
0: അതങ്ങനെയൊന്നുമില്ല, അവളൊന്നും പറഞ്ഞില്ലായിരുന്നു. അവളന്ന് വരുള്ളൂ, വെള്ളിയാഴ്ച വൈകിട്ട വരുള്ളൂ.
1: എവിടെ നിന്നാ പഠിക്കണത്?
0: അവള് MG യൂണിവേഴ്സിറ്റി, കോട്ടയം.
1: ക്യാമ്പസിൽ നിന്നിട്ടാണല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ മോള് സർപ്രൈസ് കൊണ്ടുവരൂ
0: വിചാരിക്കണു, അറിയില്ല. സന്തോഷം വിളിച്ചേല്.
1: ആകാശവാണിയുടെ ഏതെല്ലാം പരിപാടികളാണ് ഇഷ്ടം?
0: കൂടുതൽ ഈ ആരോഗ്യപരമായിട്ടുള്ളതൊക്കെ പറയാറുണ്ടല്ലോ ഡോക്ടർമാരുടെ, അതൊക്കെ ഞാൻ കൂടുതൽ കേൾക്കാറ്. പിന്നെ ഉച്ചയ്ക്ക് നോക്കിയും, പിന്നെ രാവിലെ പിന്നെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ എവിടെങ്കിലൊക്കെ പോകണമെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കേൾക്കുള്ളൂ.
1: പിന്നെ
0: വെള്ളിത്തിര തുടങ്ങി. പിന്നെ വെള്ളിത്തിരക്ക് ശേഷം പിന്നെ ഒരു പരിപാടി ഉണ്ടാവാറുണ്ടല്ലോ, സഹായാത്രി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ.
1: പല ദിവസങ്ങളിൽ പല പരിപാടികൾ ഉണ്ടാവും.
0: അതെ അതെ, അങ്ങനെ അതൊക്കെ കേൾക്കാറുണ്ട്.
1: അപ്പൊ എല്ലാ പരിപാടികളും ഇഷ്ടമാണ്, കേൾക്കാറുള്ള ആളാണ്.
0: അതെ അതെ അതെ, വിളിച്ചതിന് വളരെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല വിളിക്കുമെന്ന്.
1: അതെയോ, ഈ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം.
0: കാരണം ഞാൻ വെള്ളിത്തിരയിലെ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല. അതിന് വിളിച്ചവരെന്നെ വിളിക്കണ്ട് കേൾക്കുമ്പോ ഞാൻ ഓർക്കും, ഇവർക്കൊക്കെ കിട്ടണ്ടല്ലോ, എനിക്കൊന്നും വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് പോയായിരിക്കും.
1: അത് നമ്മള് പരമാവധി അവരോട് പറയാറുണ്ട്, 3 മാസം ഗ്യാപ്പ് ഇട്ട് വിളിക്കണമെന്ന്. പക്ഷെ
0: കേൾക്കാറുണ്ട്, അങ്ങനെ പറയുന്നു, നിങ്ങളെല്ലാരും പറയുന്നു കേൾക്കാറുണ്ട്, അവര് പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ.
1: അതെ, വിളിക്കുന്നവരെ അതൊന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം, എല്ലാവർക്കും അതിൽ ഉൾപ്പെടണ്ടേ?
0: അതെ അതെ അതെ.
1: അപ്പൊ എപ്പോഴും റേഡിയോയുടെ കൂടെ തന്നെ ആയിട്ടിരിക്കുക, എല്ലാ പരിപാടികളും കേൾക്കുക. അപ്പൊ അറിയാലോ ഈ പരിപാടിയിലൂടെ ഒരു പാട്ട് കേൾപ്പിക്കുക എന്നുള്ളത്.
0: എന്റെ മോൾക്ക് വേണ്ടി തന്നെ ഒരു പാട്ടായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും എന്റെ വെച്ച് മറന്നുപോയില്ല.
1: എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, അച്ചുവിന്റെ അമ്മ അല്ലേ?
0: എന്റേതല്ലേ വാവേ, ആ ഒരു പാട്ട് എന്റെ മോൾക്ക് വേണ്ടി വെച്ചോളൂ.
1: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ പാട്ടാണ്, അതിൽ അഭിനയിച്ചത് ഉർവശിയും മീര ജസ്മിനും ഒക്കെയാണ്. അത് ഇഷ്ടമുള്ള പാട്ടാണ്.
0: അതെ അതെ അതെ,
1: ചിത്രപാടിയ പാട്ടാണല്ലോ കേൾക്കേണ്ടത്.
0: അതെ അതെ അതെ.
1: അപ്പൊ അതിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, ഇളയരാജയാണ് സംഗീതം ചെയ്തത്. സിനിമകളൊക്കെ കാണാറുണ്ട്?
0: അതൊക്കെ വളരെ കുറവുള്ളൂ,
1: പുറത്തുപോയി കാണല് കുറവാണല്ലേ?
0: അതെ അതെ, പുറത്തുപോയി കാണല്. സർവമായ കണ്ടു, ലാസ്റ്റ് കണ്ടത് അതാ.
1: അപ്പൊ അത് കുറവല്ല, ഇത് അതൊരു പുതിയ പടം തന്നെയാണ്. സർവമായ
0: അത് മോള് പറഞ്ഞ എങ്ങനെ അങ്ങോട്ട് പോയതാ.
1: ഒരിക്കൽ കൂടി വിവാഹ മംഗളാശംസകൾ ചേട്ടനോടും പറയണ കേട്ടാ.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ പാട്ട് കേൾക്കുക.
0: ഓക്കെ,
1: വെച്ചോട്ടെ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മീര പി എസ്. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: ആകാശവാണി FM വാർത്തകൾ.
2: കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങളോടെ ഏറ്റവും പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിലെ 4 പുതിയ KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽ

0: ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിക്ക് തുടക്കമാകും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 വരെ. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭിക്കും. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണോ മന്ത്രിസഭ പരിഗണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രോസിക്യൂട്ടർ രാജിവച്ചതോടെ വിഷയം അവസാനിക്കുകയില്ലെന്നും ഗൌരവമായ കാര്യമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 4 സെക്കൻഡ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം
1: ഞാൻ ലൗലി,
0: ഞാൻ റിയ. അപ്പോൾ ഇന്ന് ഓർമ്മചിന്ത തുടങ്ങുന്നത് ഒരു ചിന്തയോടെയാണ്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ദിവസങ്ങളല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളിങ്ങനെ കണ്ടുവരുന്ന ഒരു സംഗതി, അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി.
1: എന്താണ്?
0: ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഒരുപാട് മനുഷ്യരാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് നിറയെ ആളുകളാണ്. അത് ഇങ്ങനെയൊരു സംഗതി, ഇങ്ങനെയൊരു പ്രതിഭാസം തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ വളരെ പ്രചാരത്തിലായതോടെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരാൾ ഒരിടത്ത് പോയിട്ട് പോസ്റ്റ് ഇടും അല്ലെങ്കിൽ റീലിടും, ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഇതിങ്ങനെ നല്ല പ്രശാന്ത സുന്ദരമായ ഹരിതാഭമായ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിടും. അതോടുകൂടി അവിടെ ഒരു 100 പേര് തള്ളിക്കയറും. പിന്നെ പ്രശാന്ത സുന്ദരവും ഇല്ല, ഹരിതാഭവും ഇല്ല, ഒന്നുമില്ല. അവിടെ പ്ലാസ്റ്റിക്കും
1: വേസ്റ്റ്
0: മാലിന്യങ്ങളും മാത്രം, ആ ഒരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരം ആളുകൾ ക്യാമറയുമായി ഇറങ്ങുന്നത്.
1: അതെ,
0: ശ്രദ്ധിച്ചിട്ടില്ലേ? ആരുടെയും പ്രൈവസിക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ ഇവർ ക്യാമറയായിട്ട് ഇറങ്ങും. എല്ലായിടവും ആളുകളാണെന്ന് പറഞ്ഞല്ലോ, അപ്പം കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നൊരു ക്യാമറ, വലത്തോട്ട് നോക്കിയാൽ അവിടെ നിന്നൊരു ക്യാമറ, പുറകോട്ട് നോക്കിയാൽ അവിടെ നിന്നും ക്യാമറ അല്ലേ. ഈ സെൽഫി ഇത്രമാത്രം എടുത്തു കൂട്ടിയിട്ട് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്.
1: അറിഞ്ഞറിയാതെ നമ്മളും അതിൽ പെടുകയും ചെയ്യും അല്ലേ, നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ പോലും.
0: അതെ, ഈ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ ഒരു സെൽഫി പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക എന്നത് അത്രയ്ക്ക് മറക്കാനാകാത്ത ഒരു സംഭവം നമ്മുടെ കയ്യിൽ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ മാത്രമാണ്. ഇത് ആളുകൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ആസ്വദിക്കാൻ മറന്നു പോകുന്നുണ്ട്. ആസ്വദിക്കാൻ മാത്രമല്ല, നിരീക്ഷിക്കാനും മറന്നു പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്നതെല്ലാം ഈ ക്യാമറയുടെ കണ്ണിൽ കൂടെയാണ് അല്ലേ. നേരെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, നേരെ കാണുന്നുണ്ടോ കാര്യങ്ങൾ? ഇതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ മുഴുവൻ എല്ലാവരും കൂടെ തള്ളിക്കയറി നശിപ്പിച്ചിട്ടിട്ട് പോകും.
1: അത് ശരിയാണ് റിയ. അപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, പുഴ അല്ലെങ്കിൽ മലഞ്ചെരുവുകളൊക്കെ, അപ്പോൾ അവിടെയൊക്കെ അപകടം ഉണ്ടാവും. നമുക്കറിയില്ല, ചിലപ്പോൾ കുഴികളൊക്കെ ഈ നമ്മൾ മാഞ്ഞുമൽ ബോയ്സ് കണ്ട പോലെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കുഴികളോ അല്ലെങ്കിൽ ഗർത്തങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ അങ്ങ് അതിന് വേറൊരു അപകടം, നമ്മൾ ഈ ഫോൺ നോക്കിയാണ് നടക്കുന്നതും അല്ലേ. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുഴിയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുകയില്ല.
0: അതെ
1: അതെ, നമ്മൾ അങ്ങനെ നടന്നു പോകും. അപ്പൊ അത് അപകടങ്ങൾക്ക് കാരണമാകാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബോർഡുകൾ ശ്രദ്ധിക്കാതിരിക്കുക. അവിടെയുള്ള ലോക്കൽസ്, അത് ആ തദ്ദേശവാസികൾ പറയും പലരോടും, ഇറങ്ങരുത്, ചെളിയുണ്ട്, പുഴയിൽ ചെളിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവര് അതൊന്നും കണക്കാക്കാതെ ഇറങ്ങും, പുഴയിലേക്ക് ഇറങ്ങും. പിന്നെ പലപ്പോഴും ഇപ്പോൾ ഇതിൽ കൂടി കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും ഈ വെള്ളം പെട്ടെന്ന് പൊങ്ങി വരും പുഴയിലേക്ക്. പെട്ടെന്ന് ഏതെങ്കിലും ഡാം തുറക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പെട്ടെന്ന് പതിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അപകടങ്ങളും ഉണ്ട്. അപ്പോൾ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ ഈ ഫോണിലാണ്.
0: അതെ
1: അല്ലേ,
0: അതാണ്. ഒരിടത്ത് ഇറങ്ങരുത്, വരരുത്, പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അവിടെ ആവശ്യമില്ല എന്നാണ് അർത്ഥം. അല്ലാതെ

0: നമ്മൾ
1: തീർച്ചയായിട്ടും.
0: അതെല്ലാം അവഗണിച്ച് തള്ളി കയറി ചെന്ന് അവിടെ നശിപ്പിച്ചിട്ട് പോരുക
1: അതെ അതെ
0: എന്നുള്ളതല്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പ്രൈവസി. ഇത്
1: അതെ
0: നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അത് ആവശ്യമില്ല. നിങ്ങളുടെ ഫോട്ടോയിൽ പെടാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല.
1: അതെ അതെ
0: അതുകൊണ്ട് എല്ലാത്തിനും ഒരു മാന്യത പാലിക്കുക കുറച്ചൊന്ന്.
1: പ്രത്യേകിച്ച് മരണ വീടുകളിൽ.
0: അതെ അതെ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. അതെ, ഈ മരിച്ചവരുടെ ഉറ്റവര് കരയുന്നതിന്റെ വായിലേക്ക് പിടിച്ചിട്ടാണ് ഈ
1: അതെ
0: ഫോണിൽ
1: അതെ
0: കൂടെ എടുക്കുന്നത്.
1: അതെ അതെ തീർച്ചയായിട്ടും.
0: കുറച്ച് വകതിരിവ് കാണിക്കുക.
1: അതെ അതെ
0: എന്നാൽ നമുക്ക് ഓർമ്മച്ചിന്തലേക്ക് അങ്ങ് കടക്കാം, ചിന്തയൊക്കെ തീർന്നു. എല്ലാവർക്കും ഓർമ്മച്ചിന്തലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
1: സ്വാഗതം.

0: ഇപ്പൊ ആദ്യത്തെ കത്ത് വായിക്കട്ടെ.
1: ഈ
0: കത്ത് അയച്ചത് ടി വി ഹരികുമാർ കണിച്ചുളങ്ങരയാണ്. കത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഓർമ്മ ചിന്ത എത്ര ഭംഗിയായി അവതരിപ്പിക്കുന്നു, അതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ റേഡിയോ കേൾക്കുന്ന ആൾക്കാരിൽ 80% പേരും പ്രായമായവരാണ്. അത് ശരിയാണോ?
1: ശരിയായിരിക്കും. ഈ റേഡിയോ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ സാധാരണ പറയുക.
0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ റേഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, റേഡിയോ കേട്ട് അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അപ്പം റേഡിയോ അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് റേഡിയോ ഇല്ലാതെ പറ്റില്ല. അപ്പൊ അവര് കൂടുതലും റേഡിയോ കേൾക്കും.
1: പിന്നെ 30 വയസ്സിന് മേളിലുള്ളവരൊക്കെ ഇത് കേൾക്കുന്നതായിട്ട് അറിയാം ഒരുപാട് പേര്. 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ പ്രായമായവരാണോ? അപ്പൊ എന്തായാലും അതിനോട് യോജിക്കുന്നു. പക്ഷെ 80% എന്ന് പറഞ്ഞതിനോട് മാത്രമേ

0: ഒരു സംശയമുള്ളൂ കേട്ടോ.
1: അതെ അതെ, മറ്റു പലരും ഈ പറയുന്ന 60 വയസ്സിന് മേലുള്ളവർ പോലും ചെറുപ്പക്കാരാണ് ഞങ്ങൾ ഇന്ന് ധരിക്കുന്നവരാണല്ലോ.
0: അതെ അതെ, നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്.
1: അതെ അതെ, അങ്ങനെയാണ്. അപ്പൊ ദാ കത്ത് തുടരുകയാണ്. പഴയ ഗാനങ്ങളും പഴമയുടെ കഥയും കേട്ട് മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നവരാണ് ഈ പറയുന്ന പ്രായമായവർ. പിന്നെ റിയാസ്, ജയമോഹൻ, അഖിൽ, പ്രീതി, റിയ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പ്രതിഭകളാണ്. ഇനി 80-90കളിലെ ഒരനുഭവ കഥ പറയാം. കാലം 1982-84, അന്ന് പഠനകാലം, പ്രീ ഡിഗ്രി കാലം. മഴയൊക്കെ ഇന്നത്തെ പോലെയല്ല. കാലവർഷം എന്നാൽ ജൂൺ ജൂലൈ മാസം ശരിക്കും പഞ്ഞമാസമാണ്. ദാരിദ്ര്യം കുടിലിലും നടവഴിയിലും എന്ന് വേണ്ട എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ കുറച്ചുപേർ അമച്വർ നാടകം കളിക്കുന്ന കാലമാണ്. അന്ന് നാടകത്തിന് നേതൃത്വം കൊടുക്കുന്ന ജോളി ടി പി എന്ന കൂട്ടുകാരന് മാത്രമാണ് വരുമാനമുള്ളത്. അവന് കടയുണ്ട്. അവന്റെ കട കണിച്ചുകുളങ്ങര ദേവി തിയേറ്ററിനടുത്താണ്. അവന്റെ കടയാണ് ഞങ്ങളുടെ നാടക ഓഫീസ്. ട്രൂപ്പിന്റെ പേര് കണിച്ചുകുളങ്ങര ശംഖൊലി. പ്രദീപ്, ലൗജു, സി എൻ സുരേഷ്, സുരേഷ് കണിച്ചുകുളങ്ങര, പ്രേംജി, ഷിബു, പിന്നെ ഞാൻ, നടന്മാർ. നാടകം അഭയൻ കലവൂരിന്റെ അരപ്പിരി ഇളകിയതാർക്ക് എന്ന ഹാസ്യരസ പ്രധാനമായ നാടകം. വെറുതെ അല്ല അതിന് അങ്ങനെ ഒരു പേര്.
0: അല്ല, നമ്മളും ചില നേരം ആലോചിക്കാറുണ്ട് ഈ അരപ്പിരി ഇളകിയതാർക്കാണ്, നമുക്ക് തന്നെയാണോ.
1: അപ്പൊ നാടകത്തിലെ രംഗം പൂർണമായും ഭ്രാന്താശുപത്രിയാണ്, അതാണ് കഥ. അപ്പൊ ഗാനഭൂഷണം പാസ്സായ ഒരു ഡോക്ടർ, ഈ നാടകത്തിലാണ് കേട്ടോ, മധുകുമാർ എന്ന വേറൊരു ഡോക്ടർ, ഇവരാണ് പ്രധാനികൾ. പിന്നെ കമ്പൗണ്ടറാണ് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം, അത് ജോളി തന്നെയാണ് അഭിനയിക്കുന്നത്.
0: ഹാസ്യരസമുള്ള കഥാപാത്രമായിരിക്കും.
1: ആലപ്പുഴ ജില്ലയിൽ എല്ലാ മേഖലയിലും പോയി നാടകം രംഗത്ത് അവതരിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചു ഈ നാടകം കേട്ടോ. ഞാനതിൽ വില്ലനാണ്, പുന്നശ്ശേരി ലൂക്കാച്ചൻ.
0: പേരടിപൊളിയാണ്, നല്ല വെയിറ്റ് ആണ് അല്ലേ, കനമുള്ള പേര്.
1: അതെ അതെ, ഇന്നും ആ നാടകത്തിലെ കഥാപാത്രത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി പേർ കണിച്ചുകുളങ്ങരയിലുണ്ട്. അവരൊക്കെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്.
0: ആരെങ്കിലും ആ പേര് വെച്ച് വിളിക്കാറുണ്ടോ? ഇപ്പൊ കീരിക്കാടൻ ജോസ്, മണപ്പള്ളി മാധവൻ എന്നൊക്കെ പറയുന്ന പോലെ.
1: അതെ അതെ, അന്ന് നാടകത്തിന്റെ ഒരു രംഗത്തിന്റെ ഫോട്ടോ പോലും എടുത്ത് സൂക്ഷിക്കാനും കഴിഞ്ഞില്ല. തിങ്ങി നിറഞ്ഞ ഉത്സവ പറമ്പുകളിൽ ആ നാടകം അഭിനയിച്ച് വിജയിപ്പിച്ച ഓർമ്മകൾ മാത്രമാണ് ബാക്കി. നാടക സംവിധായകർ പിന്നീട് പ്രശസ്തരായ നാടക നടന്മാരായി രണ്ടുപേരും ഇന്നില്ല. കണിച്ചുകുളങ്ങര ലാലും നിഗ്രഹം ബൈജുവും. അതെ, ഈ പേര് ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മുൻപ് വായിച്ചപ്പോ ലൗജു എന്നാണ് എഴുതിയിരുന്നത്, ഇപ്പൊ ഇതില് ബൈജു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് ആളും ഒന്ന് തന്നെയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ.
0: ചിലപ്പോ രണ്ടാൾക്കാരായിരിക്കും.
1: പക്ഷെ അന്ന് പരിചയപ്പെട്ട പല പ്രഗത്ഭരുമായി സൗഹൃദം ഇപ്പോഴുമുണ്ട്. അതിൽ പ്രശസ്തനായ ചേർത്തല രാജനും ഉൾപ്പെടും. ബാക്കി പിന്നീട്, ആ കഥ തീർന്നിട്ടില്ല.
0: അപ്പൊ ഇനിയും വരും, ഇതിന്റെ രണ്ടാം ഭാഗം
1: വരും വരും.
0: ഓക്കെ, അപ്പൊ നാടകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ ഒരു ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു കാലം കൂടിയാണ്.
1: അതെ അതെ,
0: ഇപ്പൊ പല നാടകങ്ങളും ഇതേപോലെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് സ്റ്റേജുകളിൽ. എനിക്ക് തോന്നുന്നു കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമുണ്ടെങ്കിൽ നാടകത്തിന് വീണ്ടും പ്രചാരം വർദ്ധിക്കുന്നതാണ് തോന്നുന്നത്.
1: പഴയ നാടകങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ.
0: അതെ അതെ, ഇപ്പൊ രക്തരക്ഷസൊക്കെ
1: തീർച്ചയായും
0: വീണ്ടും അത്.
1: ഞാൻ എന്റെ കുട്ടിക്കാലത്ത്, അതായത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അത് പറവൂര് ഞങ്ങളുടെ ഗ്രൗണ്ടില്, എന്റെ വീടിനടുത്താണ് ആ ഗ്രൗണ്ട്, അവിടെ അത് കളിച്ചിട്ടുണ്ട് കുറെ നാള്.
0: ആണല്ലേ, ശരി.
1: ആ ഗ്രൗണ്ട് ഇന്ന് KSRTC ബസ് സ്റ്റാൻഡാ.
0: അത് കൊള്ളാം. അപ്പൊ എന്തായാലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നാടകത്തിലും വരാൻ സാധിക്കട്ടെ. അങ്ങനെ അല്ലേ, പഴയ നാടകങ്ങളൊക്കെ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ,
1: വീണ്ടും സ്റ്റേജിൽ അവതരിപ്പിക്കാനും.
0: അപ്പോ ഈ കത്തിന് നന്ദി. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് കൊടുക്കാം.

0: ഓർമ്മചന്ദ്രയെ അടുത്ത കത്തിലേക്ക് പോകാം. നമുക്ക് വി പി ഗോപാലകൃഷ്ണൻ നായർ, ആലപ്പാട്ട് വയലിൽ തമ്പലക്കാട് പി ഒ പൊൻകുന്നം, അങ്ങ് ദൂരെ കോട്ടയത്ത് നിന്ന് വന്ന ഒരു കത്താണിത്. അപ്പോ ഈ കത്ത് ഞാൻ വായിക്കുകയാണ്. സർ, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആകാശവാണി കൊച്ചി നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഓർമ്മചിന്ത, വെള്ളിത്തിര, സമകാലികം, ആത്മസഖി, ആകാശവാണി തുടങ്ങിയ പരിപാടികൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് ഓൺ എ ആർ ആപ്പ് വന്നതോടുകൂടി ദൂരെയുള്ളവർക്കും നമ്മുടെ പരിപാടികൾ ആസ്വദിക്കാനുള്ള അവസരം കിട്ടി. ഓർമ്മചിന്തയിലേക്ക് ആദ്യമായാണ് ഒരു കത്ത് അയക്കുന്നത്. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് ഓർമ്മചിന്തയിൽ പങ്കുവയ്ക്കുന്നത്. അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ വളർത്താറുണ്ടായിരുന്നു. പാല് ചായക്കടയിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അന്ന് ഞാൻ പാലുമായി ചായക്കടയിലെത്തി. ചായക്കടയുടെ അകത്ത് കയറി കുശിനിയിൽ നിൽക്കുന്ന ചായ അടിക്കുന്ന ചേട്ടന്റെ കയ്യിൽ പാൽ കൊടുത്തു. പാൽ തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് പാലൊഴിച്ച് ചേട്ടൻ പാത്രം എനിക്ക് തിരികെ തന്നു. ഇനി എനിക്ക് തിരികെ പോയാൽ മതിയെങ്കിലും ഞാൻ പോയില്ല. കുശിനിയിൽ മറ്റൊരു ചേട്ടൻ ദോശ ചുടുന്നത് ഞാൻ നോക്കി നിന്നു. ദോശ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആഹാര സാധനമായിരുന്നു. ആർക്കാ ഇഷ്ടമില്ലാത്തത്?
1: ചൂട് ദോശ കഴിക്കണം.
0: അതെ, ഓ നെയ്യൊക്കെ ഇട്ട്. അത് ഈ തണുപ്പത്തിരുന്ന് ഇങ്ങനെ ദോശ ചുടണ കഥ പറയുമ്പോൾ ഒരു പ്രത്യേക കൊതി. ദോശ ചുടുമ്പോൾ ഉണ്ടാകുന്ന മണവും ഇഷ്ടമായിരുന്നു. അത് തന്നെ. അക്കാലത്ത് ഓണം, വിഷു പോലുള്ള

0: വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വീട്ടിൽ ദോശ ഉണ്ടാക്കിയിരുന്നത്. കടയിൽ നിന്ന് ദോശ വാങ്ങിക്കഴിക്കാൻ ഒരു നയാ പൈസ പോലും കയ്യിലില്ലായിരുന്നു. കുറച്ചുനേരം അവിടെ നിന്ന ശേഷം പാത്രമെടുത്ത് ഞാൻ വെളിയിലേക്ക് നടന്നു. ചായക്കടയുടെ നടുവിൽ കൂടിയാണ് വെളിയിലേക്കുള്ള വഴി. ഇരുവശങ്ങളിലും ഇരുന്ന് പലരും ദോശ കഴിക്കുന്നത് ഞാൻ ഒളി കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അയ്യടപ്പാവേ. ചായക്കടയുടെ വെളിയിൽ തിണ്ണയിൽ ഇട്ടിട്ടുള്ള ബെഞ്ചിനരികിൽ ഞാൻ ചെന്നു നിന്നു. അവിടെ നിന്നാലും ചായക്കടയുടെ ഉള്ളിലിരുന്ന് ആഹാരം കഴിക്കുന്നവരെ കാണാമായിരുന്നു. ഇതിനിടയിൽ ബെഞ്ചിലിരുന്ന് പത്രം വായിക്കുന്ന തയ്യൽക്കാരൻ ചേട്ടൻ എന്നെ കണ്ടു. നീ എന്താ പാല് കൊടുത്തിട്ട് വീട്ടിൽ പോകാത്തത്? തയ്യൽക്കാരൻ ചേട്ടൻ എന്നോട് ചോദിച്ചു. ഞാനൊന്ന് പരിങ്ങി. വെറുതെ പതുക്കെ പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ്, ഞാൻ പറഞ്ഞു. നിനക്ക് രണ്ട് ദോശ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ? ചേട്ടൻ എന്നോട് ചോദിച്ചു. ഉള്ളിൽ ദോശ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും അത് പുറമേ സമ്മതിക്കാൻ എനിക്ക് മടിയായിരുന്നു. എങ്കിലും തലകുലുക്കി ഞാൻ സമ്മതം അറിയിച്ചു. ഉടനെ ചേട്ടൻ ചായക്കടയുടെ ഉള്ളിലേക്ക് വിളിച്ചു പറഞ്ഞ് രണ്ട് ദോശ വരുത്തി എന്നോട് കഴിക്കാൻ പറഞ്ഞു. കൈകഴുകി ഞാൻ ദോശ തിന്നു. രണ്ട് ദോശ കൂടി കഴിച്ചാലോടാ? ചേട്ടൻ ചോദിച്ചു. ഞാൻ തലയാട്ടി. രണ്ട് ദോശ കൂടി കൊണ്ടുവന്നു. ഞാൻ അതും കഴിച്ചു. കൈകഴുകി വെളിയിൽ വന്നു. ഇനി നീ ദോശയുടെ പൈസ കൂടി കൊടുത്തിട്ട് പോയാ മതി, ചേട്ടൻ പറഞ്ഞു. ഇത് കേട്ടതോടെ ദോശ തിന്ന് സന്തോഷവാനായിരുന്ന എന്റെ മുഖം ഇരുണ്ടു. അയ്യോ ചേട്ടൻ, എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. നീ കരയണ്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ദോശയുടെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. കണ്ണീർ തുടച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. കുട്ടിക്കാലത്തെ പട്ടിണി വെളിവാക്കുന്ന ഈ സംഭവം ഓർമ്മചിന്തൽ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. ഓ എന്തായാലും കുട്ടിക്കാലത്ത് ഒരു ദോശ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി. പക്ഷേ എന്ത് നല്ല മനുഷ്യനാ, രണ്ടല്ല നാല് ദോശ വാങ്ങിച്ചു കൊടുത്തു. അപ്പോ ഇതേപോലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോ ഏതെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല അല്ലേ?
1: അതെ അതെ.
0: ഇങ്ങനത്തെ കത്തുകൾ വായിക്കുമ്പോഴത്തേക്കൊരു നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്.
1: തീർച്ചയായും അത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ?
0: അതെ അതെ
1: അല്ലേ. അത് മനസ്സിലാക്കി, ആ കുഞ്ഞിന്റെ ആഗ്രഹം മനസ്സിലാക്കിയത് സാധിച്ചു കൊടുത്തല്ലോ.
0: അതെ, 9 വയസ്സേ ഉള്ളൂ. അതാണ്. അപ്പോ ഒരുപാട് നന്മയ്ക്കും സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെ ആയിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം.
1: തീർച്ചയായും.

0: ഉദയഭാനു തുറവൂർ നിന്ന് അയച്ച കത്താണ് അടുത്തത്. അന്ന് ഷുഗർ ബാധിച്ച് അസുഖബാധിതനായി ഒരു വശം തളർന്നു പോയ അമ്മയ്ക്ക് ഒരാഗ്രഹം, എനിക്ക് പോട്ടാശ്രമത്തിൽ പോകണം, ധ്യാനം കൂടണം. ഒരു വശം തളർച്ച ബാധിച്ച അമ്മയെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അന്ന് ഞാൻ വീടിന് കുറച്ചകലെ ഒരു കട നടത്തുകയായിരുന്നു. അമ്മയുടെ ഈ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി ഞാൻ കടയിൽ വന്ന ആളുകളോട് പറഞ്ഞു, പോട്ടയിലേക്ക് വണ്ടി പോകുന്നുണ്ട്, പോരുന്നോ? കേൾക്കാത്ത കുറ്റം, കുറച്ചു ആളുകൾ പോരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാനൊരു വണ്ടി സംഘടിപ്പിച്ച് ശനിയാഴ്ച പോകാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് കൂട്ടിനായി എൻ്റെ അമ്മായിയെയും കൊണ്ടുപോയി. രാവിലെ പോയി, അവിടെ ചെന്നപ്പോൾ വലിയ തിരക്ക്. അവിടുത്തെ പേര് കേട്ട ഒരു ഫാദർ വിദേശത്തായിരുന്നു. അമ്മയ്ക്കും അമ്മായിക്കും വേണ്ടി അവിടെ ഒരു റൂം എടുത്ത് ഒരാഴ്ചത്തേക്ക് അവിടെ താമസിപ്പിച്ചു. ഞങ്ങൾ വൈകിട്ട് വരെ ധ്യാനം കൂടി തിരിച്ചു പോന്നു. അടുത്ത ആഴ്ച അമ്മയെ തിരികെ കൊണ്ടുപോരാൻ ചെന്നപ്പോൾ യാദൃച്ഛികമായി വിദേശത്ത് പോയ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടി. മകനെ, നന്നായി വരും, എൻ്റെ തലയിൽ തൊട്ടു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും കിട്ടാത്ത അനുഭവമാണ് ഉദയന് കിട്ടിയിരിക്കുന്നത്. അത്ര ഭാഗ്യം ചെയ്തവർക്കേ ആ അച്ഛനെ കാണാനും അനുഗ്രഹം വാങ്ങാനും സാധിക്കുകയുള്ളൂ. ഉദയനെ ദൈവം സ്പർശിച്ചിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ദോഷം വരികയില്ല, നല്ലത് മാത്രമേ വരികയുള്ളൂ. ഞങ്ങളൊക്കെ ആഴ്ചകൾ പോയി കാത്തുകെട്ടി കിടന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതോർക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, എന്റെ ശിരസിൽ 1000 വാണം കത്തിച്ച് വിട്ടതുപോലെ ആ ഫാദറിന്റെ കൈ എന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരനുഭവം. 1990 ഈ സംഭവം. അച്ഛന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, നായ്ക്കം പറമ്പിൽ അച്ഛൻ. അന്ന് തിരിച്ചു പോരുമ്പോൾ വചന ശുശ്രൂഷയുടെയും പ്രസംഗത്തിന്റെയും ഒരു കാസറ്റ് അനേക നാൾ കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്തത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഉദയഭാനു തുറവൂരാണ് ഇത് എഴുതിയത്.
1: അപ്പോ അദ്ദേഹത്തിനുണ്ടായ ഒരു ആത്മീയ അനുഭവമാണ്.
0: അതെ അതെ. അപ്പൊ ആളുകൾക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന

0: ഒരു സന്തോഷം, സമാധാനം, അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. പലപ്പോഴും ഇങ്ങനെ ധ്യാനം കൂടാൻ പോകുന്നവരൊക്കെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയാറൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും അത് അങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ അത് ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സമാധാനം കിട്ടുന്നത് എന്തും അയാൾക്ക് അനുഗ്രഹം തന്നെയാണ് അല്ലേ?
1: അതിപ്പോൾ ഏത് ദേവാലയങ്ങളിൽ പോകണമെന്നൊന്നുമില്ല, നമ്മൾ ചിലർ പ്രകൃതിയിൽ തന്നെ ആത്മീയത കണ്ടെത്തുന്നവരുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്ന ചിലപ്പോൾ ധ്യാനിച്ചിരിക്കുമ്പോഴായിരിക്കാം അവർക്ക് സന്തോഷം തോന്നുക, സമാധാനം കിട്ടുക. അപ്പോ ദേവാലയങ്ങൾ മാത്രമല്ല, നമുക്ക് എന്തിലാണോ വിശ്വാസം അതാണ് പ്രധാനം.
0: നമ്മൾ നേരത്തെ വായിച്ച കത്തിലുള്ളതുപോലെ ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ആഗ്രഹം അല്ലെങ്കിൽ അയാളുടെ ആവശ്യം അറിഞ്ഞ് പെരുമാറുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന അത് ചെയ്യുന്ന
1: അനുഭവം
0: തീർച്ചയായും.
1: അപ്പോ എന്തായാലും ഈ ആത്മീയ അനുഭവത്തിനായി നമുക്ക് ഒരു പാട്ട് കൊടുക്കാം.

0: പ്രിയ ഓർമ്മച്ചിന്തിന്, എന്റെ മൂന്നാമത് ഓർമ്മയാണിത്. പറയാം. അല്ല, മൂന്നാമത്തെ ഓർമ്മ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഉള്ള 1000 ഓർമ്മകളെല്ലാം വെച്ചോളൂ. ബാല്യകാലത്തിലേക്ക് ഒന്ന് ഊളിയിടട്ടെ. അക്കാലം അത്ര നല്ലതല്ല. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന കാലം. അച്ഛനമ്മമാർ കൂലിപ്പണിക്കാരാണ്. മഴക്കാലമായാൽ പണിയുണ്ടാവില്ല. പട്ടിണിക്കാലം. ഞങ്ങൾ 4 പെൺമക്കളാണ്. 4 പെൺകുട്ടികളിലും 3 പേരും സ്കൂളിൽ പഠിക്കുന്നു. സ്കൂളിലെ ഉച്ചക്കഞ്ഞി വലിയ ആശ്വാസമായിരുന്നു. റേഷനരി ചെറിയ തോതിൽ മാത്രം കിട്ടും. അക്കാലത്താണ് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകുന്നത്. കേരളം നോട്ടമിട്ട് പല ആക്രമണങ്ങളും പാകിസ്ഥാൻ അഴിച്ചുവിട്ടു. അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നിട്ടില്ല. കൊച്ചി ഷിപ്പ്യാർഡ്, വിമാനത്താവളം, നാവികസേന വിഭാഗങ്ങളെല്ലാം ചുറ്റുവട്ടത്ത് കിടക്കുന്നു. കൃത്യം 7 മണിക്ക് ഐലൻഡിൽ നിന്ന് സൈറൺ മുഴങ്ങും. എല്ലാ ജനങ്ങളും വീടിനകത്ത് വിളക്കുകൾ കെടുത്തി ജാഗ്രതയോടെ ഇരിക്കണം. ബ്ലാക്ക് ഔട്ട് എന്നും 7 മണിക്ക്. അന്ന് കറണ്ടില്ല, മണ്ണെണ്ണ വിളക്കാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. കോർപ്പറേഷൻ വഴി വിളക്ക് കത്തിച്ചിരുന്നു, അതും മണ്ണെണ്ണ വിളക്കാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ അതും നിർത്തി. ബ്ലാക്ക് ഔട്ട് തുടങ്ങിയാൽ പേടിയോടെ എല്ലാവരും ഇരിക്കും. ചില ദിവസങ്ങളിൽ വിമാനങ്ങൾ ഉരസിപ്പായുമ്പോൾ പരസ്പരം നോക്കി നാളെ ജീവിച്ചിരിക്കുമോ എന്ന് ചിന്തിക്കും. ഇതിനിടയിൽ കേരളത്തിന് പുറത്ത് ബോംബിടുകയും നാശം വിതയ്ക്കുകയും ചെയ്തു. ഒരു ദിവസം ജെറ്റ് വിമാനങ്ങളുടെ ഇരമ്പൽ കൂടുതലായി കേട്ടു. ഞങ്ങൾ പേടിച്ചു കരയുകയും അച്ഛനും അമ്മയും ഞങ്ങളെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. അത് ശത്രു വിമാനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ വിമാനങ്ങൾ പറന്നു നോക്കിയതാണ്. അടുത്ത ദിവസം ആ വലിയ വാർത്ത വന്നു. എയർപോർട്ട് ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ബോംബിട്ടു. ദൈവാനുഗ്രഹത്താൽ അത് ചതുപ്പിലായിരുന്നു. പിറ്റേ ദിവസം അത് നിർവീര്യമാക്കി. ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ അവസാനം തറ പറ്റിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം വിജയിച്ചു. നമ്മുടെ പ്രിയ ധീര ജവാന്മാർക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ടും രാജ്യത്തിനു വേണ്ടി പോരാടി വീരചരമം പ്രാപിച്ച അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കാലഘട്ടം നിങ്ങൾക്കു വേണ്ടി മാത്രം സമർപ്പിക്കുന്നു. ഇതെഴുതിയിരിക്കുന്നത് സുലേഖ ദേവരാജൻ. അന്നത്തെ ഒരു കാലം ഞങ്ങൾക്കൊന്നും അറിവില്ലാത്ത കാലമാണ്. 1965
1: ജനിച്ചിട്ടില്ല.
0: അതെ, ജനിച്ചിട്ടില്ലാത്തൊരു ഇതാണ്. പിന്നെ ഈ കേരളത്തിൽ ബോംബിട്ടു എന്നുള്ളത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എനിക്കറിയില്ല കേട്ടോ. ചതുപ്പിലാണ് അത് വീണതെന്നും ഒക്കെ കൊച്ചിക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല. എന്തായാലും സുലേഖ ദേവരാജൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര ജവാന്മാർക്ക് എല്ലാ സ്നേഹാദരങ്ങളും അർപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കത്തിലൂടെ സുലേഖ. അവർക്ക് വേണ്ടി നമ്മളും സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയാണ്.
1: അതെ.

0: അപ്പോ അടുത്ത കത്ത് ദാ വരുന്നു. പോൾ അരീക്കാട്ട് അന്നമ്മ നട എഴുതിയതാണ്. വളരെ പഴയ ഒരു ഓർമ്മയാണ്. 1956 ഞാൻ സെക്കൻഡ് ഫോമിൽ പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധിക്ക് കൂട്ടുകാരൊത്തുകൂടി കുട്ടിയും കോലും തലപ്പന്ത് ഇതൊക്കെ കളിച്ച് നടക്കാണ് കേട്ടോ. രണ്ടുപേരെ ഒത്തു വന്നുള്ളൂ എങ്കിൽ രാശിക്കായ എന്നിങ്ങനെ കളിച്ച് മതിച്ച് നടക്കുന്നു. രാശിക്കായ എന്ന് പറയുന്നത് നമ്മള് ലാഷ്ക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു
1: കളിക്കില്ലേ, അടിച്ചു കളിക്കുന്ന അതേ വട്ട്.
0: അത് തന്നെ. അപ്പൊ ഞങ്ങളുടെ പുരയിടത്തിൽ കുറച്ച് തെങ്ങും കവുങ്ങും ഉണ്ട്, വേനലിൽ ഇവ നനയ്ക്കണം. അന്നാളിൽ മോട്ടോർ പമ്പ് സെറ്റുകൾ ഒന്നുമില്ലല്ലോ. വീട്ടിൽ തുലാ തേക്ക് അല്ലെങ്കിൽ കൊട്ടത്തേക്കാണ്, തേക്ക് കൂട്ടാന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. ചാത്തൻ കയ്യാണിയും തടവും എല്ലാം കിളച്ച് ശരിയാക്കും. ചക്കൻ രണ്ട് ഓലമടലുകൾ കൂട്ടി കുമ്പിള് പോലെ മെടഞ്ഞ് തുലാവിന്റെ കൂരി ശരിയാക്കും. അവർ രണ്ട് തുലാവുകൾ കയറ്റും. അപ്പൊ ഈ വാക്കുകളൊന്നും എന്താണെന്ന് നമുക്കും അറിയില്ല
1: കേട്ടോ, അറിയില്ല.
0: ചുറ്റുമതിലില്ലാത്ത കിണറിന്റെ മുൻവശത്തുള്ള രണ്ട് കരിശിൻ കാലുകളിൽ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പടങ്ങ് വച്ച് കെട്ടിയാണ് തുലാവുകൾ ഫിറ്റ് ചെയ്യുന്നത്.
1: അയ്യോ, ഇത് മുഴുവൻ നമുക്കറിയാത്ത വാക്കുകളാണ്. എഴുതിയെടുത്ത് ഡിക്ഷണറി
0: നോക്കേണ്ടി വരും. കിണറിന്റെ മുൻവശത്ത് പടുക്ക കെട്ടി, പിൻവശത്ത് കല്ലുകൊണ്ട് തിണ്ണ കെട്ടി, അതിന് വിലങ്ങായി രണ്ട് മെതികളിട്ട് അതിൽ കൂടി ത്ലാക്കണ പിടിച്ച് പിന്നോട്ട് നടന്നാണ് ത്ലാക്കൊട്ടയിൽ വെള്ളം മുക്കുന്നത്.

0: കൊട്ട പൊക്കി മുന്നോട്ട് നടന്ന് ഒന്നാതിലേ തേയോ എന്ന പാട്ടും പാടി വെള്ളം പടുക്കയിൽ ഒഴിക്കും. ഈ കൊട്ട താഴുമ്പോഴേക്കും മറ്റയാൾ കൊട്ട പൊക്കി രണ്ടാതിലേ തേയോ പാടി വെള്ളമൊഴിക്കും. ഒരേ താളത്തിൽ ഇതിങ്ങനെ തുടരുമ്പോൾ കയ്യാണിയിൽ കൂടി തുടർച്ചയായി വെള്ളമൊഴുകും. അമ്മ ഈ വെള്ളം തടങ്ങളിലേക്ക് തിരിക്കും. ഒന്നരാടമാണ് തേക്കും നനയും. നമ്മൾ ചില പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ തേക്ക് കൊട്ട വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ ഇതിലേക്ക് പാത്തികളിലേക്ക് ഇങ്ങനെ ഒഴുകി
1: അതിന്റെ ഒരു കിണറിന്റെ

0: പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ തേക്ക് കൊട്ട വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ ഇതിലേക്ക് പാത്തികളിലേക്ക് ഇങ്ങനെ ഒഴുകി
1: അതിന്റെ ഒരു
0: കിണറിന്റെ, അതെ അതെ
1: പറഞ്ഞ
0: തടങ്ങളിലൊക്കെ, കിണറിന്റെ ഈ തെങ്ങ് കവുങ്ങ് അതിന്റെ തടങ്ങ് വെട്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴുക്കി നിറയ്ക്കുന്നത്. ഒരു ദിവസം തേക്ക് കഴിഞ്ഞ് കൊട്ട അഴിച്ചു വെക്കുമ്പോൾ തേക്കുകാരൻ അമ്മയോട് പറഞ്ഞു, നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് നനയ്ക്കേണ്ട. അന്ന് രാത്രി കാറ്റും മഴയും തകർത്ത് പെയ്തു. അപ്പൻ രാവിലെ പുരയിടത്തിൽ വീണ് കിടന്നിരുന്ന തേങ്ങയും അടക്കയും പെറുക്കി മുറ്റത്തിടുമ്പോൾ തേക്കുകാരൻ കുഞ്ഞുമുഹമ്മദ് മാപ്പിള വന്ന് തുലാവ് നോക്കിയിട്ട് പറഞ്ഞു, കൂരിയിൽ വെള്ളം കയറി മണ്ണ് കനം വച്ചതുകൊണ്ട് കൂരിക്കവിൾ പൊട്ടി കൂരി വീണതാണ്. ഇനി 2 നന വേണ്ട, അതിനകം തുലാവ് ശരിയാക്കിയാൽ മതി. അപ്പൻ പറഞ്ഞു, നമുക്കത് ഞായറാഴ്ച ശരിയാക്കാം. ഞാൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു തുലാവിൻ്റേത് ലായയും കണയും ആകാശം നോക്കി നിൽക്കുന്നു. കൂരിക്കവിളോ അതെന്തെന്ന് എനിക്കൊട്ടും മനസ്സിലായുമില്ല. ഞായറാഴ്ച ഞാൻ രാവിലെ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്കും ചാത്തൻ മണ്ണ് കുഴച്ച് ഉരുളകളാക്കുന്നു, ചക്കൻ കൂരിമെടയുന്നു, കുട്ടനാശാരി തന്റെ പണിസഞ്ചിയുമായി വന്നു, തിലായയും കണയും അഴിച്ചു വച്ചിട്ടുണ്ട്. തിലായ തേക്കിൻകഴുകൊണ്ടുള്ളതാണ്. ഞാൻ ആകാംക്ഷയോടെ ആശാരിയുടെ അടുത്തുകൂടി. ആശാരി തിലായിൽ നിന്ന് 2 അടി നീളത്തിലുള്ള ഒരു മരത്തടി വേർപെടുത്തി അതേ വലിപ്പത്തിലുള്ള പ്ലാവിന്റെ കാതലെടുത്ത ചെത്തി മിനുക്കി തിലായയുടെ കടക്കൽ മരയാണി അടിച്ച് ഫിറ്റ് ചെയ്തു. ഈ കഷണത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി. ഞാൻ ചോദിച്ചപ്പോൾ ആശാരി പറഞ്ഞു, ഇതാണ് കൂരിക്കവിൾ, ഇതിലാണ് കൂരി കൊളുത്തുന്നത്. പിന്നീടുള്ള പണി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഉച്ചയായപ്പോഴേക്കും അവർ തുലാവ് ശരിയാക്കി. തേക്കുകാരൻ വന്ന് തേവി നോക്കി അഭിപ്രായം പറഞ്ഞു, ഈ തുലാവ് തേവാൻ മുമ്പത്തേക്കാളും ആയാസമുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരോട് കൂരിക്കവിളിനെ പറ്റി വിസ്തരിച്ചു പറഞ്ഞ് ആളായി. തുലാവ് എന്ന കൃഷി ഉപകരണം കണ്ടിട്ടില്ലാത്ത പുതുതലമുറയ്ക്ക് പണ്ടത്തെ ഈ കൃഷി ഉപകരണത്തെപ്പറ്റി അറിയുവാൻ കഴിയുമെന്ന് കരുതി നിർത്തട്ടെ. പോളരിക്കാട്ട് അന്നമനടയാണ് ഇതൊക്കെ എഴുതിയത്. അപ്പോൾ നമ്മുടെ തലമുറ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാധനമൊന്നും കണ്ടിട്ടില്ല.
1: ഇല്ല, എനിക്ക് പകുതിയിലധികവും മനസ്സിലായില്ല.
0: ആ ഈ വാക്കുകളൊക്കെയാണ് അല്ലേ,
1: വാക്കുകളൊന്നും എനിക്ക്,
0: തുലാവ് കൂരിക്കവിൾ
1: എന്തായാലും ഇതൊന്നുകൂടെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവുന്ന തോന്നുന്നു അല്ലേ.
0: അപ്പൊ
1: അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക്
0: പടം എവിടുന്ന് എടുക്കാനാ.
1: പടം എന്തായാലും നമുക്ക് കിട്ടും, നമ്മള് ഗൂഗിളിൽ തപ്പി പടം എടുക്കാം. എന്നിട്ട് ഈ കത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. പിന്നെ എന്തായാലും കുറച്ചൊക്കെ നമുക്ക് നിഘണ്ടു നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലെ. ഈ പഴയകാല വാക്കുകളൊക്കെ നമ്മുടെ ഇവിടെ ശബ്ദ താരാവലി ഇരിപ്പുണ്ട്.
0: അപ്പോൾ
1: എന്തായാലും ഒരു പഴയകാല ചിത്രം ഞങ്ങൾക്ക് മുൻപിൽ വരച്ചിട്ടതിന് നന്ദി.
0: പോളരിക്കാട്ടിന് അല്ലേ.
1: അതെ.

0: അങ്ങനെ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ തീരുകയാണ്. ഇത് ആസ്വദിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എന്തായാലും ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം നമുക്ക് പറഞ്ഞു കൊടുക്കാം.
1: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21.
0: അങ്ങനെ ഓർമ്മചിന്തയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ കൂടി പറഞ്ഞു തരാം. ഓർമ്മചിന്ത എന്ന തലക്കെട്ട് കൊടുത്തിട്ട് വേണം മെസ്സേജുകൾ അയക്കാൻ. നമ്പർ ഇതാണ്: 94 47 56 22 12, 9447562212. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ ഓർമ്മചിന്തയിൽ വിട പറയുന്നു ഞാൻ റിയ.
1: ഞാൻ ലൗലി.
0: സഹകരണം വിശ്വാസ് ദാസ്. നമസ്കാരം.
1: നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച 4 KSRTC ബസുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. KSRTC ബസുകളിൽ സ്ത്രീകൾക്കായുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും.

0: കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 3 മണി കഴിഞ്ഞ് 2:20. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഖയാമത് സേ ഖയാമത് തക്. ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന മജ്റൂഹ്, സംഗീതം ആനന്ദ് മിലിന്ദ്.

ഉദിത് നാരായൺ, സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ഗാനരചന മജ്റൂഹ്, സംഗീതം ജതിൻ ലളിത്. ചിത്രം ജോ ജീത വഹി സിക്കന്ദർ.

നിങ്ങൾ കേട്ടത് ദിൽ തോ പാഗൽ ഹെ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ആതിഷ് കപാഡിയ, സംഗീതം ഉത്തം സിംഗ്. അടുത്ത ഗാനം കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ചിത്രം സാജൻ, സംഗീതം നദീം ശ്രാവൺ.

ചിത്രം ആഷിഖി 2. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം മിഥുൻ. പാടിയത് അർജിത് സിംഗ്, പലക് മുച്ചൽ.

വിശാൽ ദദ്ലാനി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ധൂംധാം. അടുത്ത ഗാനം വിശാൽ മിശ്ര സംഗീതം നൽകി പാടിയത്, ചിത്രം ഹക്ക്.

ചിത്രം പരം സുന്ദരി, പാടിയത് സോനു നിഗം, കൃഷ്ണകലി സഹ. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ.

വിശാൽ മിശ്ര വരികളെഴുതി, വിശാൽ മിശ്ര, ഹൻസിക പരീഖ് എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനരചന രാജ്ശേഖർ, ചിത്രം സയ്യാരാ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പങ്കെടുക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കോഴിക്കോട് കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 57 സെക്കൻഡ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9444 5584888.

ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പിങ്കിയാണ്, എളമക്കരയിൽ നിന്നും. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ആനന്ദം എന്ന തമിഴ് മൂവിയിലെ പല്ലാങ്കുഴി എന്ന പാട്ട് ആണ് വേണ്ടത്. ഈ പാട്ട് എന്തായാലും വെച്ചു തരണം എന്നാണ് പിങ്കി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ പിങ്കിയുടെ ഇഷ്ടഗാനമാണ് ഇനി നാലുമണിപ്പൂക്കളിൽ ആദ്യം. ഈ ഗാനം പാടിയത് പി ഉണ്ണികൃഷ്ണൻ, ഹരിണി.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനോദാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നും. ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ മഴനീർ തുള്ളികൾ എന്ന പാട്ട് വെച്ചു തരുമെന്നാണ് വിനോദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനോദിന്റെ ഇഷ്ടഗാനം ഇതാ.

ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് രഞ്ജിത. എന്റെ വീട് ആലുവയിലാണ്. എനിക്ക് വേണ്ടി ചിന്നമണിക്കൂയിലെ എന്ന പാട്ട് ഇടാമോ? എന്റെ ഫേവറിറ്റ് സോങ് ആണ് എന്നാണ് രഞ്ജിത മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും രഞ്ജിതയുടെ ഇഷ്ടഗാനം ഇതാ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും അഖിലയാണ്. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന സോങ് വെച്ചു തരണം. ഈ ഗാനം ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കൂടി വെച്ചു തരണം എന്നാണ് അഖില ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ അഖിലയ്ക്കും നാലുമണിപ്പൂക്കളുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ദേവദൂതൻ എന്ന സിനിമയിലെ ഗാനം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മില്ലിയാണ്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് മില്ലി, ആലപ്പുഴയിൽ നിന്നാണ്. ദിൽ എന്ന ഹിന്ദി സിനിമയിലെ ഓ പ്രിയ പ്രിയ എന്ന ഗാനം എനിക്ക് വെച്ചു തരണം. ഞാൻ ഈ പ്രോഗ്രാം സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കാറുണ്ട്. എനിക്ക് ഈ പാട്ട് എന്തായാലും ഇന്ന് വെച്ചു തരണം എന്നാണ് മില്ലി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും മില്ലിയുടെ ഇഷ്ടഗാനം എന്തായാലും വെച്ചു തരാം. ഇതാ കേട്ടോ.

ഹായ് നാലു മണിപ്പൂവേ, ഞാൻ പ്രഭിത. മണലിക്കാട് നിന്ന് എനിക്ക് നിലാനീ വാനം എന്ന സോങ് വെച്ചു തരണം. ഇത് സ്പെഷ്യലായിട്ട് എന്റെ ഹസ്ബൻഡ് പ്രഭിന് വേണ്ടിയാണ്. പിന്നെ അച്ഛൻ ബാലൻ, അമ്മ ഗീത, മകൾ ഭാഗ്യശ്രീ, ബ്രദർ പ്രവീൺ, സിസ്റ്റർ അഖില, മക്കൾ ദക്ഷ, രുദ്രാക്ഷ്, ഇവർക്കെല്ലാം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ പ്രഭിനും അച്ഛൻ ബാലനും അമ്മ ഗീതയ്ക്കും മകൾ ഭാഗ്യശ്രീക്കും പിന്നെ പ്രവീൺ, അഖില, മക്കൾ ദക്ഷ്.

പ്രിയ നാലുമണിപ്പൂവെ, ഞാൻ സീന വെണ്ണല. എന്റെ അനുജത്തി ഷൈനക്കും ചേട്ടൻ വിൽസനും വേണ്ടി അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സിനിമയിലെ ഗാനം വെച്ചു തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടതെന്ന് മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പോ ഇനി മെസ്സേജ് അയക്കുമ്പോൾ അതുകൂടി അങ്ങനെ ഏത് പാട്ടാണെന്ന് കൂടി അയക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ സിനിമയിൽ ഒരു പാട്ട് വെച്ചു തരാൻ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പാട്ടിതാ.

പ്രിയ നാലുമണിപ്പൂവേ, സുഖമല്ലേ അവിടെ എല്ലാവർക്കും? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ദുബായിൽ നിന്ന് ഇന്ദ്രജിത്താണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാഴ ടൂയിലെ തമ്മിൽ പിണങ്ങിപ്പോവല്ലേ എന്ന പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അക്ഷയ്, ആരാധ്യ, പാലക്കാട് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ അക്ഷയ്ക്കും ആരാധ്യയ്ക്കും വേണ്ടിയിട്ട് ഇന്ദ്രജിത്ത് ആവശ്യപ്പെട്ട ഗാനമാണിനി നാലുമണിപ്പൂക്കളിൽ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിജിയാണ്. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ഷിജി. കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടിയിലാണ് വീട്. ഭാര്യ പ്രീത, മകൻ അതുൽ, മകൾ ഗൌരി, പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയിട്ട് പാലപ്പൂ വിതളി വെണ്ണില പുഴയിൽ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ ഷിജി ആവശ്യപ്പെട്ടതുപോലെ ഭാര്യയ്ക്കും മകനും മകൾക്കും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും വേണ്ടിയിട്ട് തിരക്കഥ എന്ന സിനിമയിലെ ഈ ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ സമാപിക്കുന്നു. മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് BFA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 ജൂൺ 1 17 35 ഇടയിലായിരിക്കണം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് www.ssus.ac.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട പാസ്ബുക്കുകൾ സ്കൂളുകൾ ഹെഡ്മാസ്റ്ററുടെ അപേക്ഷ സഹിതം സിവിൽ സ്റ്റേഷനിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ജില്ലാ ഓഫീസിൽ നിന്ന് വാങ്ങണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491-25-05-92-0. നമ്പർ ആവർത്തിക്കാം: 0491-25-05-92-0. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു തത്തുല പരീക്ഷ പാസായ 18-35 ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠനകാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4-ാം തീയതിക്ക് മുൻപായി നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62-82-85-83-74. നമ്പർ ആവർത്തിക്കാം: 62-82-85-83-74. തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18-ാം തീയതി മുതലക്കോടം ഹെഡ് ഓഫീസിൽ രാവിലെ 10 മണി മുതൽ നടക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04-8-62-22-37-31. നമ്പർ ആവർത്തിക്കാം: 04-8-62-22-37-31.

0: try and dump waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് ക്രൊയേഷ്യ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10th class യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി 30th. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.srcc.in. ഫോൺ നമ്പർ 9447766004. നമ്പർ ആവർത്തിക്കാം. 9447766004. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികകളിൽ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 16th രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04829 21 63 61. നമ്പർ ആവർത്തിക്കാം. 04829 21 63 61. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗെല്ല കേസുകൾ. 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട 70ലധികം കേസുകൾ പരിഗണിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:02:17.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തായ മുളവുകാട് എന്ന പ്രദേശത്തുകൂടിയാണ്. വൈപ്പിൻ ദ്വീപിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് മുളവുകാട്. എറണാകുളം നഗരത്തിൽ നിന്നും വളരെ അടുത്താണ് മുളവുകാട് എന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ബോൾഗാട്ടി പാലസും മുളവുകാടും ഈ ഒരു ദ്വീപിന്റെ രണ്ടറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര നമുക്ക് ബോൾഗാട്ടിയുടെയും മുളവുകാടിൻ്റെയും എല്ലാം വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടാവാം. നമുക്ക് മുളവുകാട് എന്ന ദ്വീപിന്റെ ആവിർഭാവത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മുടെ കൂടെ ഒരു അധ്യാപകൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് പീറ്റർ വിൻസെന്റ് എന്നാണ്. ഞാൻ തൊണ്ണാരിമംഗലത്ത് താമസിക്കുന്നു. മുളവുകാട് ദ്വീപില് തൊണ്ണാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഗവൺമെന്റ് ജോസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി ഞാനൊരു അധ്യാപകനാണ്. ഇപ്പൊ മുളവുകാട് എന്ന് പറയുന്ന പേര് വരാൻ തന്നെ കാരണം മുള എന്ന അർത്ഥത്തിലാണെന്ന് പറയുന്നു. കാരണം ഇവിടെ ധാരാളം മുളങ്കാടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു എന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഈ മുളങ്കാടുകൾ ബാംബു ഫോറസ്റ്റ് എന്നുള്ള തരത്തിലാണ് പിന്നീട് മുളവുകാട് എന്ന പേര് വന്നത് എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പ്രാദേശിക ചരിത്രകാരന്മാരും പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് മുളവുകാട് എന്ന് പറയുന്ന ഈ ദ്വീപിന് പേര് വന്നത്. 1341 ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിൽ കുറെ മണ്ണ് ഇടിച്ചിലുണ്ടായി, മറ്റു സ്വാഭാവികമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ ദ്വീപുകളൊക്കെ രൂപം കൊണ്ടു. അക്കൂട്ടത്തിലാണ് ഇന്ന് കാണുന്ന മുളവുകാട് പ്രദേശവും രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലത്തെ മുളവുകാട് പ്രദേശം ഒരു സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടു കായൽ ജീവിതത്തിന്റെ ഒരു പ്രധാന പ്രദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പേരെടുത്തൊരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ, ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേക്ക് അവരെ ആകർഷിക്കുന്ന ഒരു മനോഹര ദ്വീപായിട്ടാണ് മുളവുകാടിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോൾഗാട്ടി പാലസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മുളവുകാട് ദ്വീപിന്റെ ഒരറ്റത്തിലായിട്ട് 1744 ഡച്ചുകാര് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ഡച്ചുകാരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പിന്നീട് ബ്രിട്ടീഷുകാരുടെ വന്നപ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഒരു വിശ്രമ സ്ഥലമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, ഒരു വിശ്രമ ഗൃഹമായിട്ട് വീടായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ ബോൾഗാട്ടി പാലസ് ആണെന്ന് പറയും. ഇന്നും അത് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. 3 വർഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വളരെ പ്രകൃതി രമണീയമായ, അതേപോലെ തന്നെ അതിന്റെ കെട്ടിട നിർമ്മാണ രീതി, അതിന് ചുറ്റുമുള്ള വൻവൃക്ഷങ്ങള്, കായലിന്റെ സാമീപ്യം, ഇതൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിട്ട് ബോൾഗാട്ടി പാലസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ വൈപ്പിൻ പാലൻ വന്നപ്പോഴേ, ഗോഫ്രി പാലം പറയും, അത് വന്നപ്പോഴ് നമ്മുടെ മെയിൻ ലാൻഡുമായിട്ട് എറണാകുളം പ്രദേശവും അതേപോലെ തന്നെ ഈ മുളവുകാട് ദ്വീപ്, വല്ലാർപാടം, പനന്തുകാട് എന്ന് പറയുന്ന പ്രദേശം, വൈപ്പിൻ ദ്വീപ് ഒക്കെയായിട്ട് മെയിൻ ലാൻഡുമായിട്ട് ബന്ധിക്കപ്പെട്ടു. അപ്പൊ ഈ ഗോഫ്രി പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പാലമായിരുന്നു. 2004 ജൂൺ 4 അതിന്റെ ഓപ്പണിംഗ് നടന്നത്. അപ്പൊ അതോടുകൂടി അത് പ്രധാന കരയുമായിട്ട് ശരിക്കും പറഞ്ഞ് ബന്ധിക്കപ്പെട്ടു. വൈപ്പിൻ എന്ന് പറയുന്ന പ്രദേശം തന്നെ ശരിക്കും ഏതാണ്ട് ഫോർട്ട് കൊച്ചി മുതല് നമ്മുടെ പള്ളിപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കുറെ പ്രദേശങ്ങളാണ്. ഈ ഗോഫ്രി പാലം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ഗോഫ്രി പാലം മാത്രമല്ല, പാലങ്ങളും റോഡും ചേർന്ന ഒരു ശൃംഖലയ്ക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഗോഫ്രി പാലം. ഒത്തിരി പാലങ്ങളുണ്ട്. പിന്നെ അതിന്

0: നിർമ്മിക്കുന്ന റോഡുകളുണ്ട്.
1: അതെല്ലാം
0: കൂടി കൂടിച്ചേർന്ന ആ പ്രൊജക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോശ്രീ ഭാനു എന്ന് പറയുന്നത്. വൈപ്പിൻ ഒരു പ്രധാന വ്യാപാര കേന്ദ്രങ്ങളൊക്കെയായിരുന്നു പണ്ട് കാലത്ത്. പിന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ലോകത്തില് തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഗ്രാമപ്രദേശം കേട്ടോ, ഗ്രാമപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് വൈപ്പിനായിരുന്നു എന്ന് പറയും. ഈ വൈപ്പിൻ എന്ന പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിപിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണല്ലോ, അതിൽ നിന്നാണ് അന്ന് ഇങ്ങനെ കുറ്റിക്കാടുകളും പുളങ്കാടുകളൊക്കെ നിറഞ്ഞ പ്രദേശമായിരുന്നു. ഇതിൽ നിന്നാണ് വൈപ്പിൻ എന്ന് പറയുന്ന പേര് വന്നതെന്ന് പറയും. അതിനോട് ചേർന്ന് കുറെ പ്രദേശങ്ങളൊക്കെ ഉണ്ടാകും, കുറെ ദ്വീപുകളുണ്ട്, മനോഹരമായ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. ഇപ്പോ വല്ലാർപാടം കനമ്പുകാട് എന്ന് പറഞ്ഞൊരു ദ്വീപാണ്, അതിപ്പോ മെയിൻലാൻഡുമായിട്ട് ബന്ധിക്കപ്പെട്ടു. മുളവുകാട് വേറൊരു ദ്വീപാണ്. മുളവുകാടിന്റെ തെക്കേ അറ്റത്തെയാണ് നമ്മൾ ബോൾഗാട്ടി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ മൂലമ്പുള്ളിയുണ്ട്, പിഴലയുണ്ട്, കടമക്കുടിയുണ്ട്, ചേന്നൂരുണ്ട്, അങ്ങനെ ഒത്തിരി ദ്വീപുകളുണ്ട്. ഗുണ്ടു ഐലൻഡ് എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു ദ്വീപൊക്കെ
1: ഉണ്ട്.
0: കടമക്കുടിയൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായിട്ട് മാറി. കാരണം കൃത്രിമമല്ല, സ്വാഭാവികമായിട്ടുള്ള ഭംഗി, പ്രകൃതിയുടെ സ്വാഭാവിക ഭംഗി, അതിന്റെ കായലിന്റെ സാമീപ്യം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നുകരാൻ പറ്റാവുന്ന ഒരു, ശരിക്കും ടൂറിസ്റ്റ് രംഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാവുന്ന ദ്വീപുകളാണ് ഇതൊക്കെ. ആന്തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ഐലൻഡ് ഉണ്ട്, വളരെ കുറച്ചു പേരേ ഉള്ളൂ. നമ്മുടെ എറണാകുളത്തിനും ബോൾഗേറ്റ് പാലസിനും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കല്ലൂർ ദൂരത്തിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മനോഹരമായ മറയും ഓക്കൊക്കെ ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ്.
1: പക്ഷെ
0: അതിനെയൊക്കെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അത് മനോഹരമായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള ജനങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. അതൊരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടു വരാൻ പറ്റാവുന്ന, പ്രകൃതി തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് ആ ദ്വീപ് കാണുന്ന സമയത്ത് തോന്നുന്നത്. വളരെ കുറച്ച് വീട്ടുകാരേ ഉള്ളൂ, അവരൊക്കെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്.
1: നമ്മുടെ ഇപ്പോ വൈപ്പിന് താന്തോന്നി തുരുത്ത് എന്ന് പറയുന്നതാണോ?
0: താന്തോന്നി തുരുത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബോൾഗാറ്റി പാലസിനും പട്ടാളം എന്നൊക്കെ നമ്മൾ പറയും വടുതല, ഇതിനിടയിൽ കിടക്കുന്ന സ്ഥലമാണ്, ചെറിയ ദ്വീപാണ്. നമുക്ക് പോകുന്നെങ്കിൽ ചെറു വഞ്ചികൾ
1: മാത്രം,
0: ഇപ്പോഴും അത് മെയിൻലാൻഡുമായിട്ട് കണക്റ്റഡ്
1: അല്ല,
0: ചെറു വഞ്ചികളിലാണ്. ഇപ്പൊ മിക്കവാറും തന്നെ അവര് ശുദ്ധജലത്തിന് വേണ്ടി പോലും വരുന്നവരൊക്കെ വരുന്നത് കുട്ടികള്, വളരെ കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. പക്ഷെ അവര് ചെറിയ കുട്ടികൾ പോലും ഈ മഴക്കാലത്ത് ഇപ്പോഴും ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് അവർ സഞ്ചരിക്കുന്നത് ചെറു ബോട്ടുകളിൽ, ചെറു വഞ്ചികളിലാണ്. പിന്നെ ഒരു ഗവൺമെന്റ് ഒരു ബോട്ട് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒന്ന് രണ്ട് തുപ്പുകളെ വരെ നടത്തും.
1: അതെ, ഞാൻ മുൻപ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറുങ്ങോട്ട എന്ന് പറഞ്ഞൊരു ചെറിയൊരു ദ്വീപ് ഉണ്ടല്ലോ,
0: അവിടെ
1: പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്.
0: അതിനേക്കാൾ ചെറുതാണത്.
1: അതെ അല്ലേ?
0: കുറങ്കോട്ട കുറച്ചും കൂടി അടുത്താണ്.
1: അതെ അതെ,
0: ശ്രീല പറഞ്ഞ ശരിയാണ്, അത് വടുതലയോട് ചേർന്നാണ്.
1: അതെ അതെ,
0: ഏതാണ്ട് അതേപോലെ തന്നെ വടുതലയുടെ അടുത്ത് കിടക്കുന്ന വേറൊരു ദ്വീപാണ് ഈ താന്തോന്നി തുരുത്തം.
1: വികസനം വന്നപ്പോ മുഖച്ഛായ തന്നെ മാറിപ്പോയി. പക്ഷെ പണ്ട് സാറിന്റെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ട ഒരു വൈപ്പിനും ഈ ഒരു എറണാകുളത്തിന്റെ പഴയകാല ഓർമ്മകൾ കൂടി കുറച്ചൊന്ന് പങ്കുവെക്കാമോ?
0: പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് ദ്വീപ് നിവാസികളും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധങ്ങൾ ഉണ്ടാവും. കാരണം നമ്മള് മാനസികമായിട്ട് വളരെ അടുത്തൊരു ജീവിതമായിരുന്നു. നമ്മൾ പറയില്ലേ നമ്മുടെ ഹൃദയമെടുപ്പുകൾക്ക് കരിയിലാണ് എല്ലാരും ജീവിക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ദ്വീപിലുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അവര് ഏത് വീട്ടുകാരാണ്, ഏത് അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അവരെങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. എല്ലാരും യാത്ര ചെയ്യുന്നത് ബോട്ടിനെ ആശ്രയിച്ചായിരുന്നു. അപ്പൊ മിക്കവാറും തന്നെ ഒരേ സമയത്ത് തന്നെ ഈ എറണാകുളത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരൊക്കെ ആ ബോട്ടിലുണ്ടാവും, സ്ഥിരം ഉണ്ടാവും. അങ്ങനെ വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, വളരെ നല്ല സ്നേഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ആശുപത്രികളിൽ എത്താനായിട്ട് നമുക്ക് വളരെ പാടാണ്, ആർക്കെങ്കിലും നല്ല പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ.
1: സാറിന്റെ പഠനമൊക്കെ എവിടെയായിരുന്നു, ഏത് സ്കൂളിലായിരുന്നു?
0: ഞാൻ പഠിച്ചത് ഈ ഇവിടെ തന്നെ ഒരു ഫ്രാൻസിസ് എ എൽ പി സ്കൂൾ, നമ്മുടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു ആദ്യത്തെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എനിക്ക് ഉള്ളതായിരുന്നു. അത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ളതായിരുന്നു. അവിടെയായിരുന്നു നാലാം ക്ലാസ് വരെ.

0: അതിനുശേഷം സെയിന്റ് ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യു പി ക്ലബ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചത് സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലായിരുന്നു. കാരണം ഇവിടെ ഹൈസ്കൂൾ ഇല്ല,
1: ബോട്ടിലാണ്
0: പോകുന്നത്. ഞങ്ങൾ എല്ലാരും ബോട്ടിലാണ് പോകുന്നത്. അത് കുറെ ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അപ്പോ ആ ഫ്രീ സർവീസിന് വേണ്ടി ഞങ്ങൾ എല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നു. രസമായിരുന്നു. പിന്നെ അതിനുശേഷം ചെറിയ പൈസ വന്നു. പിന്നെ കോളേജൊക്കെ പഠിച്ചത് എറണാകുളം തന്നെ, കോളേജിലൊക്കെ പഠിച്ചു.
1: താങ്ക് യു സർ.
0: താങ്ക് യു.
2: ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബോൾഗാട്ടി എന്ന പ്രദേശത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചരിത്ര പ്രധാനമായ ബോൾഗാട്ടി പാലസ് ഉണ്ട്. ഈ ബോൾഗാട്ടി കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമെല്ലാം നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതാണ്. ഇനി ഇവിടെ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന നമ്മുടെ കൂടെയുള്ള ആളുടെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം.
1: പേര് ഷമി, ബോൾഗാട്ടി സ്വദേശിയാണ്. ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഇവിടെ തന്നെ ജനിച്ചു നോക്കാറ്. മുളവാട് പഞ്ചായത്ത് എന്നുള്ള തെക്കേ അറ്റത്ത് ബോൾഗാട്ടി, അതായത് നമ്മളുടെ പാലസ് നിലകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതിന് ബോൾഗാട്ടി എന്നറിയപ്പെടുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന് പഴയ കാലം തൊട്ട് ഒരു ചെറിയ ശരിക്കും ഒരു ഗ്രാമീണ ജീവിത അന്തരീക്ഷം തന്നെ ഞങ്ങളിവിടെ നിലവിൽ ഗ്രാമീണ അന്തരീക്ഷം വരുന്നു. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മളുടെ ഈ കോസരി പാലം വന്നതിന് കുറേ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായത്. അതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊരു 6.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒറ്റ റോഡായിരുന്നു ഞങ്ങൾക്ക് ഗ്രാമത്തിന് ബന്ധിക്കുന്ന ആകെയുള്ള ഒരു റോഡ്. ഒറ്റ സെൻട്രൽ ലൈനിൽ കൂടി പോണ ഒരു റോഡ്. ആ റോഡിലൂടെ ഞങ്ങൾ മുളവാട് തൊട്ട് ബോൾഗാട്ടിയുള്ള ആളുകൾ രാത്രിയായാലും പകലായാലും ഒരേ ലൈനിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരസ്പരം എപ്പോഴും എല്ലാവരെയും അറിയാം, എല്ലാവരുടെ വീട്ടുവിശേഷങ്ങൾ അറിയാം, നാട്ടുവിശേഷങ്ങൾ അറിയാം. നമുക്ക് മുളവാട് കാര്യം നടന്നാൽ ബോൾഗാട്ടി കാര്യം നടന്നാൽ മുളവാട് അറിയാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ആ ഒരു ആത്മബന്ധം അതിനൊരു വളരെയധികം പ്രാധാന്യമുണ്ട്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ദ്വീപായിട്ടാണ്, വല്ലാർകുടം പനമ്പാട് അപ്പുറ പടിഞ്ഞാറ് വശം ഒരു ദ്വീപ്.
2: ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അങ്ങനെ,
1: ജനങ്ങൾ ഇവിടെ കൂടുതലും, ഇവിടെ നമ്മൾ ദ്വീപാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എറണാകുളം സിറ്റിയുടെ അടുത്ത് ഇറങ്ങേണ്ട ദ്വീപാണത്. 2-3 മിനിറ്റ് കൊണ്ട് എറണാകുളം നഗരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിപ്പോൾ മാത്രമല്ല മുൻകാലങ്ങളിലും, ആ സമയത്തൊക്കെ ബോട്ടായിരുന്നു ഞങ്ങൾക്ക് ഏകാശ്രയം. മുളവാട് വരാപ്പുഴ തൊട്ട് എറണാകുളം വരെയുള്ള ബോട്ടുകളാണ് ഞങ്ങൾ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് കൂടി വന്നാൽ മാക്സിമം മുളവാട് എന്നൊക്കെ വരുന്നവർക്ക് മാക്സിമം 20 മിനിറ്റ്, ബോൾഗാട്ടി എന്നാണെങ്കിൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് നഗരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് അതുമാത്രമല്ല അന്ന് യാത്രാ സൗകര്യം ഒരുപാട് ഉണ്ടെങ്കിൽ പോലും തുച്ഛമായുള്ള പൈസ കൊടുക്കുന്നതായിരുന്നു, 20 പൈസയ്ക്ക് ഉള്ള ബോട്ടിന് യാത്രാ കൂലിയായിട്ട്. പിന്നെ ഇവിടെ ഭൂരിഭാഗം ആളുകളും നഗരത്തോട് ചേർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ കൂടുതലും നഗരത്തിലുള്ള ബിസിനസ് രംഗങ്ങളിലും അതുപോലെ ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതലും ആളുകൾ വർക്ക്. അതിലുപരി ഒരു 50% കൂടുതലും നമ്മുടെ ഈ പുഴയെ കേന്ദ്രീകരിച്ചാണ് മത്സ്യത്തൊഴിലാളികളായിട്ടും കൂലിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നത്. തൊഴിൽപരമായിട്ടാണെങ്കിൽ തന്നെ നഗരത്തോട് ചേർന്നുകൊണ്ട് എല്ലാവരും ഒരു ദാരിദ്ര്യം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് അന്നും ഇന്നും ജീവിച്ചു പോകുന്നത്.
2: ഇവിടെ എന്തൊക്കെ കൃഷിയായിരുന്നു ഈ ദ്വീപിനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കൃഷി?
1: പൊക്കാളിപ്പാടങ്ങൾ ഒരുപാടുണ്ട്. മുളവാട് ബോൾഗാട്ടിലല്ല, മുളവാട് പനമ്പാട് മേഖലയിലൊക്കെ ഒരുപാട് പൊക്കാളിപ്പാടങ്ങൾ അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ കൃഷിയൊന്നും ഇറക്കുന്നില്ല, മുൻകാലങ്ങളിലോട്ട് കൃഷി ഉണ്ടായി, പൊക്കാളിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ആ കൃഷിയിടങ്ങൾ എൻ്റെ ഓർമ്മയിലൊക്കെ ഇപ്പോൾ കാണുന്ന പോലുള്ള ഒരു കണ്ടം രീതിയിലാണുള്ളത്. എനിക്ക് മുന്നേയുള്ള കാലങ്ങളിൽ കൃഷി ഉണ്ടായിരുന്നാണ് എൻ്റെ അറിവുള്ളത്. അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു.
0: നമ്മളോട് ഇത്ര നേരം ഓർമ്മകളാണ് പങ്കുവച്ചത്. ഇതോടൊപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. ഇനി നമ്മുടെ കൂടെ മുളവുകാടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഒരു എഴുത്തുകാരിയുമൊക്കെ ആയ ഈ നാടിന് ഏറ്റവും അധികം നന്നായി നെഞ്ചിലേറ്റിയ ഒരു കലാകാരിയാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് മഞ്ജു സാഗർ എന്നാണ്. ഞാനിവിടെ മുളവുകാട്

0: ദശം വന്നിട്ട് 36 വർഷമായി. കല്യാണം കഴിച്ച് വന്നതാ.
1: എങ്ങനെയാണ് മുളവുകാടെന്ന നാട്ടിലെ എത്തിയപ്പോ മുതലുള്ള അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ?
0: ആ, എന്റെ നാട് ശരിക്കും കരുനാഗപ്പള്ളിയാണ്. അപ്പൊ അവിടുന്ന് ഒത്തിരി വ്യത്യാസമാണ് ഇവിടെ വന്നപ്പം നമുക്ക് കാണാൻ പറ്റിയ ഭൂപ്രകൃതിയിലാണെങ്കിലും ഭക്ഷണത്തില് അതുപോലെ സംസാര ഭാഷ എല്ലാം ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പൊ അന്ന് ബോട്ട് മാത്രമായിരുന്നു ആശ്രയം നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് മുളവാടൊക്കെ എത്താനായിട്ട്. അപ്പൊ മൊത്തത്തിലൊരു അമ്പരപ്പായിരുന്നു ഈ നാട്ടിലെത്തിയപ്പോ. തോടും കുളങ്ങളും ചിറയും കായലും ഒക്കെ ഉള്ളൊരു ഗ്രാമം, നല്ല പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് ഞാൻ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എറണാകുളം ടൗണിനെയാണല്ലോ ആശ്രയിച്ചിരുന്നത്. നമുക്ക് സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഒരു സിനിമ കാണാനാണെങ്കിലും ഒക്കെ നമ്മൾ എറണാകുളം ടൗണിലേക്ക് ബോട്ട് കയറി പോവുമായിരുന്നു പതിവ്. പിന്നീട് ഇവിടെ പാലം വന്ന്, പിന്നീട് റോഡ് വികസനം വന്ന്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം നിലനിന്നുകൊണ്ട് തന്നെ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും അന്ന് ഇവിടെ ഗ്രാമമായിരുന്നു എങ്കിലും സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു ജനത താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നാടക സമിതികളാണെങ്കിലും അതുപോലെ ഇവിടെയുള്ള ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാള്, ഇതൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും അതിൽ പങ്കെടുത്തിരുന്നു. പള്ളി മുറ്റത്തും അതുപോലെ അമ്പലങ്ങളുടെ പരിസരങ്ങളിലും ഒക്കെ തന്നെ ആയിരുന്നു പരിപാടികൾ ഉണ്ടായിരുന്നത്. കാലം അതുപോലൊക്കെ വളരെ ഗ്രാമത്തിന്റേതായ എല്ലാ പശ്ചാത്തലവും വളരെ ഭംഗിയായിട്ട് ഞാൻ ആസ്വദിച്ചിരുന്നു. അവിടുത്തെ ഉത്സവങ്ങളും ഒക്കെ അതുപോലെ പ്രധാനമായിട്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്, രാഷ്ട്രീയ പ്രവർത്തകര്, ചിത്രകാരന്മാര്, മറ്റു മേഖലകളിലെ സ്പോർട്സില് ഒക്കെ തന്നെ വളരെയധികം ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ നമ്മുടെ നാട്ടില് ജനിച്ചു വളർന്നവരാണ്. ഇപ്പോഴും അതുപോലെയുള്ള കുട്ടികളൊക്കെ ലോകത്തുള്ള പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഇവരൊന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് എല്ലാ തരത്തിലും സജീവമായിട്ട് ലോകത്ത് എവിടെയുമുള്ള ജനസമൂഹം മുളവാട് എന്നുള്ളവരുണ്ട്. ഞാൻ ചിത്രകാരിയാണ്. അതുപോലെ തന്നെ എഴുതുകയും ചെയ്യും. സമകാലീന വാരികകളിലൊക്കെ എഴുതുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങളും കവിതാ സമാഹാരങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
1: പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ അതിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ?
0: അത് നമ്മുടെ ആനുകാലികങ്ങളുണ്ടല്ലോ, മാസികകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് കവിതാ സമാഹാരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് പുറത്തിറക്കിയ 100 ഗ്രാമീണ വനിതകളുടെ ഒരു കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രകലയിലാണെങ്കിലും ഒത്തിരി എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്. ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടിൽ വന്നോണ്ടാണ് കേട്ടോ, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുളവുകാട് എന്ന ഗ്രാമത്തിൽ വന്നതുകൊണ്ടും എന്റെ വീട്ടുകാർ കുടുംബം അതിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഇതിലൊക്കെ എത്തിപ്പെട്ടാൻ പറ്റിയത്. എറണാകുളമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്നത് കൊണ്ടുമാണ് അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ്.
1: നമ്മുടെ അവിടെ മുളവുകാട് ഉള്ള ഒരു ഇപ്പോ ഇല്ലാത്ത വളരെയധികം വലിയ പ്രതിഭകളായിരുന്ന ഒരു കലാകാരന്മാരെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാമോ?
0: ആ, പ്രധാനമായിട്ടും നമ്മുടെ പഴയകാലത്ത് എബ്രഹാം മടമാക്കല് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരനുമായിരുന്നല്ലോ. പിന്നെ എം ലോറൻസ് ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ പോണിക്കർ റാഫി, സബീന റാഫി, പിന്നെ നാരായൺ എന്ന് പറഞ്ഞിട്ട് ബോൾഗാട്ടിയില് ജോണി മിറാണ്ട, ബോണി തോമസ്, ബെന്റില ഡിക്കോട്ട്, പിന്നെ നാടൻപാട്ട് കലാകാരന്മാര് ഷാൻ കേട്ടിട്ടുണ്ടാവല്ലോ, രജീഷ് മുളവാട്, അങ്ങനെ അതുപോലെ തന്നെ പാട്ട് പാടുന്ന ഗായകന്മാര് തെന്നൽ, നമ്മളെ റേഡിയോ ജോക്കി വരുന്ന തെന്നൽ, അതുപോലെ വേറെ ഒത്തിരി പാട്ടുകാരും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ പൊന്നിക്കർ റാഫിയൊക്കെ അറിയാമല്ലോ നമുക്ക്, മലയാള സാഹിത്യത്തില് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അത്ര മുതൽക്കൂട്ടായിട്ടുള്ള അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകര് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഭൂമികയാണ് മുളവുകാട് എന്നുള്ളത്.
1: ഈ ചിത്രകാരിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ പ്രധാനപ്പെട്ട അതുപോലെയുള്ള വർക്കുകളെ കുറിച്ച് പറയാം.
0: ഞാൻ കൂടുതലും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനിയുള്ള കാലത്ത് കൊടുക്കേണ്ടത് പരിസ്ഥിതി സംരക്ഷണമാണല്ലോ. എന്നാ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഭൂമി നിലനിൽക്കുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സന്ദേശം എല്ലാ കാര്യത്തിലും എഴുത്തിലാണെങ്കിലും വരയിലാണെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാര്യം വെച്ചാൽ നമ്മളിവിടെ കണ്ടൽക്കാടുകളാണല്ലോ നിറയെ, മുളവുകാട്, നമ്മുടെ തീരദേശ മേഖലയിൽ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സസ്യവിഭാഗമാണല്ലോ കണ്ടൽക്കാടുകൾ. അപ്പൊ ആ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് മണ്ണൊലിപ്പ്, അതുപോലുള്ള സുനാമി പോലുള്ള കടലേറ്റം, ഉപ്പുവെള്ള കയറ്റം എല്ലാം സംരക്ഷിച്ചു നിർത്താനായിട്ട്, അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വരകളെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് തുടർന്നുള്ള ആഗ്രഹവും. അതൊക്കെ തന്നെയാണ്. പിന്നെ സ്ത്രീ വിഷയങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയങ്ങളുമാണ് കൂടുതലും വിഷയമായിട്ടുള്ളത്.
1: അപ്പോ

0: നമുക്ക് ഈ ഒരു പാട്ടിന്റെ നാട്ടുവഴിയില് നമ്മുടെ ഗണിത് സംസാരിക്കുന്നത് കൂടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള ഒരു
1: അതിന്റെ കാര്യം പറയണം. കാരണം വെച്ചാൽ നമ്മൾക്ക് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഹസ്ബൻഡ് യേശുദാസിന്റെ കടുത്ത ഫാനാണ്. അപ്പൊ അദ്ദേഹം ഈ വീടിന്റെ വാതില് പോലും, പ്രധാന വാതില് പോലും ദാസേട്ടന്റെ ചിത്രമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് പാട്ടിനെ ഇഷ്ടപ്പെടുന്നതാണ്. എപ്പോഴും പാട്ട് വെക്കാറുണ്ട്, റേഡിയോയും കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയ ഗാനങ്ങളാണല്ലോ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഓരോ അനുഭവങ്ങളും എല്ലാം പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും. അപ്പൊ അതിന് പി ഭാസ്കരൻ മാഷ് എഴുതിയ ആലോല നീല വിലോചനങ്ങൾ എന്നുള്ള ആ ഗാനമാണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് പറഞ്ഞ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ രവീഷ് സംഗീതം കൊടുത്ത ഇരു ഹൃദയങ്ങളിൽ ഒന്നായി, നവ്യസുഗന്ധം, ആ രണ്ട് ഗാനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതൊരു പറ്റുന്നത് വെച്ചാൽ വളരെ സന്തോഷമായിരിക്കും.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അതിലൊരു പാട്ട് വെച്ച് തന്നേക്കാം.
1: അപ്പൊ വിളിച്ചാലും ഒത്തിരി സന്തോഷം കേട്ടോ.
0: ഓക്കെ മാം, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ മുളവുകാടിന്റെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. മുളവുകാടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത്ര നേരം കേട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു നാടിനെ കുറിച്ച് ഓരോരുത്തരും സംസാരിച്ചത് ഈ ഒരു നാടിന്റെ സാംസ്കാരിക തനിമയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെയാണ്. സാംസ്കാരികപരമായി ഏറെ പ്രാധാന്യത്തോടെ പണ്ട് കാലം മുതൽ തന്നെ മുളവുകാട് ബോൾഗാട്ടി പ്രദേശങ്ങളുമായിരുന്നുവെന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. അതിലൊരാളായ ഒരു നാടൻ പാട്ട് കലാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സർ, പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ഷാൻ കുമാർ എന്നാണ്. ഷാൻ മുളവുകാട് എന്നാണ് ഇപ്പൊ നാടൻപാട്ട് മേഖലയിൽ നിന്നപ്പോ അറിയപ്പെടുന്നത്. മുളവുകാട് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നാണ്. ചെറുപ്പം മുതൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ 2010 നാടൻപാട്ട് മേഖലയിലേക്ക് ഞാൻ വന്നത്. അതിപ്പോ പെരുമാനൂർ നേരറിവ് എന്നും പറഞ്ഞ് ഒരു നാടൻപാട്ട് കലാസമിതി ഉണ്ട്. അതിലൊരു പ്രേംദാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഒരു 14 ഒരുപാട് നാടൻപാട്ട് വേദികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരമായിട്ടാണ് നമ്മള് വേദിയിൽ അവതരിപ്പിക്കുന്നത്.
2: ദൃശ്യാവിഷ്കാരം
1: എന്ന് പറയുമ്പോ നമ്മളിപ്പോ സ്റ്റേജില് പാട്ട് പാടുമ്പോ അതിന്റെ ഇപ്പൊ തെയ്യം, വട്ടമുടി, കരിങ്കാളി, പടയണി, അങ്ങനെ ഒട്ടനവധി കലാരൂപങ്ങളുണ്ട്. ശരിക്കും ഞാൻ ഇത്ര വർഷമായെങ്കിലും ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു മേഖലയെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ വർഷവും നാടൻപാട്ട് കലാകാരന്മാരുടെ അവാർഡുകൾ പ്രഖ്യാപിക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2019 യുവ പ്രതിഭാ പുരസ്കാരം അക്കാദമിയുടെ ഒരു അവാർഡ് എന്നെ തേടി വന്നു. അതിനൊരു ഭാഗ്യം ഉണ്ട്. കലാ മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോ 2025-26 കലാഭവന് ഫൗണ്ടേഷന്റെ മണിനാഥം അവാർഡ് എറണാകുളം ജില്ലയിൽ നിന്ന് ഈ വർഷത്തെ മണിനാഥം അവാർഡ് കിട്ടിയായിരുന്നു. അത് ഈ 6 മണിച്ചേട്ടനെ മരിച്ചിട്ട് 10 ആകണ ആ ദിവസം ആ സ്റ്റേജിൽ വെച്ച് ഒരുപാട് അത് നമ്മളെ ദൂരെ നിന്ന് മാറി നിന്ന് കാണാറുള്ള നാടൻപാട്ട് കലാകാരന്മാര് ശ്രീജ കുട്ടപ്പൻ മാസ്റ്റർ, പ്രസീത ചാലക്കുടി, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു വേദിയായിരുന്നു. അത് എനിക്കപ്പോ അവാർഡ് തന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഫിലിം ഡയറക്ടറും ആക്ടറുമായ ബിബിൻ ജോർജ് ആണ്. സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇപ്പൊ ആവേശത്തിലൊക്കെ സിനിമയിൽ പാടിക്കുന്ന പ്രണവ് ശേഷി പാലക്കാടിന്റെ, പ്രദീപ് പാണ്ടനാട്, രമേശ് കരിന്തലക്കൂട്ടം, അങ്ങനെ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരന്മാര് ഷാനെ എന്ന് വിളിച്ച് അടുത്ത് ഇടപെടാനുള്ള ഒരു ബന്ധം ഈ മേഖലയിൽ വന്നപ്പോ കിട്ടി.
2: നാടൻപാട്ട് എന്ന് പറയുമ്പോ ഏതൊക്കെ തരത്തിലുള്ള പാട്ടുകളാണ്? ഈ നാടൻപാട്ടുകൾക്ക് പൊതുവെ അറിയാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നാടൻപാട്ടിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്? എങ്ങനെയാ?
1: നാടൻപാട്ടിൽ ഇപ്പൊ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഓരോ ജില്ലയില് ഉള്ള കുറെ പാട്ടുകളുണ്ട്. ഇപ്പൊ തൃശ്ശൂര് ജില്ലയിലേക്ക് പോയ മുടിയാട്ടപ്പാട്ട്, വട്ടമുടിപ്പാട്ട്, ആചാരാനുഷ്ഠാനങ്ങളായിട്ടുള്ള പാട്ടുകൾ, അതെ, കൃഷിപ്പാട്ട്, തെയ്യപ്പാട്ട്, കരിങ്കാളിയുടെ പാട്ട്, പിന്നെ അവിടെ പടയണി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ സ്കൂളുകളിലൊക്കെ പഠിക്കാനുള്ള ഒരു കലാരൂപമുണ്ട് പടയണിയുടെ. അപ്പൊ തന്നെ നമ്മളിപ്പോ പണ്ട് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ പടയണി ദേവിയുടെ ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തിൽ ഭൈരവി, നിണഭൈരവി, പക്ഷിക്കോലം, കാലങ്കോലം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ശരിക്കും നമ്മൾ അതിനോട് അടുത്ത് അറിഞ്ഞപ്പോഴാണ് കൂടുതൽ നമുക്കതിനെ അറിഞ്ഞ് അതിനെക്കുറിച്ച് ആ പാട്ട് വളർന്ന തിന്ന മേഖലയിലുള്ള പാട്ടാണ് ഇന്ന പാട്ടാണെന്നുള്ളതൊക്കെ പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു കലാരൂപമായിട്ടാണ് പൊതുവെ അത്. അതിനായ വിഷ്വല് റെഡിയാക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് വളരെ രസമാണ്. കുരുത്തോലയിലും ഓലയിലും ഈർക്കിലൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവർ ചെയ്യുമ്പോൾ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ്. പത്തനംതിട്ടയൊക്കെ പണ്ട് വല്ലപ്പോഴും ഒക്കെ കാണുന്ന ഒരു സ്റ്റേജുകളാണ്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ നാടൻപാട്ട് സമിതികളും ചെയ്യാറുണ്ട് പൊട്ടം തെയ്യം
2: പറഞ്ഞു.
1: നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ സിനിമയിലൊക്കെ ARM എന്ന് പറഞ്ഞ സിനിമയിൽ വന്നൊരു ഭൈരവൻ പാട്ട്. അപ്പൊ ഞാനിപ്പോ ഈ മേഖലയിലൊക്കെ വന്ന സമയത്ത് നാടൻപാട്ടിലെ ജഡ്ജ്മെന്റും സ്കൂൾ കലോത്സവങ്ങളൊക്കെ ജഡ്ജ്മെന്റും പിന്നെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ നാടൻപാട്ട് മത്സരങ്ങളിലൊക്കെ വരുന്ന പാട്ടുകളാണ് ഈ ഭൈരവൻ പാട്ട്. പിന്നെ അങ്ങനത്തെ കൊറേ കൃഷിപ്പാട്ട്, ഒരുപാട് നമുക്ക് ഇപ്പോഴും എണ്ണിയാലൊടുങ്ങാത്ത കലാരൂപങ്ങള് കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒറ്റവാക്കിൽ ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്ര കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്.
2: അപ്പൊ നമ്മള് നാടൻ പാട്ടുകളുടെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു 2 പാട്ട് പാടാമോ?
1: അതിനെന്താ, നമുക്ക് പാടുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പണ്ട് മുതലേ പാട്ടിനോട് ഇഷ്ടമുണ്ടായിട്ട്

0: അങ്ങനെ വന്ന് ഈ നടൻ പാട്ട് മേഖലയിൽ പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം ഒരു മൂന്നാല് വരി ഞാൻ പാടിപ്പം. നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മരംകൊട്ട് പാട്ടാണ്, അതൊരു മൂന്നാല് വരി പാടാം. പണ്ട് പണ്ടേ പടുമഴക്കാലത്ത് പറഞ്ഞോര് വാക്കാണേ, എന്റെ തിരുമുറ്റത്ത് വന്നാളേ, മഞ്ഞക്കുറി വരച്ചേ നമ്മ പീലിമുടിയെടുത്തേ, ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്ദൻ കട്ട, മഞ്ഞക്കുറി വരച്ചേ നമ്മ പീലിമുടിയെടുത്തേ, ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്ദൻ കട്ട, മലവാഴിയായി പിറന്നവളെ മരംകൊട്ടിൽ പാട്ടിൽ കളിച്ചവളെ, തറയിൽ തറവാട്ടിൽ വന്ന നേരം കള്ളടിപ്പാട്ടൊന്ന് കേൾക്കാൻ, മഞ്ഞക്കുറി വരച്ചേ നമ്മ പീലിമുടിയെടുത്തേ, നല്ലൊരു ചന്ദൻ തട്ട.
1: നമ്മളോട് കുറേയധികം വിശേഷങ്ങൾ പറഞ്ഞു, കൂടെ ഒരു നല്ല നാടൻ പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പാടിത്തന്നു. ഇനി ഇതിനോടൊപ്പം നല്ലൊരു മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മുടെ അടുത്ത വിശേഷത്തിലേക്ക് തിരികെ എത്താം. നമ്മൾ ബോൾഗാട്ടി എന്ന ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ കണ്ടതാണ് ഹരിത കർമ്മസേനയിലെ രണ്ട് വനിതകളെ. അവർ അവരുടെ ജോലിയിൽ തകൃതിയായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: ഞങ്ങൾ 12-ാം വാർഡിലെ ഹരിത കർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ 12-ാം വാർഡ് എന്ന് പറയുന്നത് പള്ളി വരെ, ഇവിടുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരെയാണ് 12-ാം വാർഡ്. ഞങ്ങൾ മാസത്തിൽ 1-ാം തീയതി തുടങ്ങി ഞങ്ങൾ ഇറങ്ങും. 1-ാം തീയതി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതി തീർക്കണമെന്നുള്ളതാണ്. ഈ ഫീൽഡ്

0: വാർഡെന്ന് പറയുന്നത് പള്ളി വരെ, ഇവിടുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരെയാണ് 12-ാം വാർഡ്. ഞങ്ങൾ മാസത്തിൽ 1-ാം തീയതി തുടങ്ങി ഞങ്ങൾ ഇറങ്ങും. 1-ാം തീയതി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതി തീർക്കണമെന്നുള്ളതാണ്. ഈ ഫീൽഡ് 18-ാം തീയതി തീർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ 18-ാം തീയതി വരുമ്പോൾ വാർഡിലെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ പറയും ഇന്ന സമയത്ത് ഞങ്ങൾ വരുന്നതാണെന്ന്. എല്ലാവരും പ്ലാസ്റ്റിക് എടുത്ത് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ച് നമ്മ വരുമ്പോൾ അവരുടെ കയ്യിൽ ഞങ്ങൾ മുളവാട് പഞ്ചായത്തിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലൊരു റെസീറ്റ് ഉണ്ട്. ആ റെസീറ്റ് 50 രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് തരുന്നത്, 100 രൂപയാണ് ഒരു കടകളിൽ നിന്ന് തരുന്നത്. കടകളിൽ വേസ്റ്റ് അധികമാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ചാക്കൻ കാശ് വാങ്ങിക്കും. പിന്നെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നു.
1: നിങ്ങൾ ഇതിലേക്ക് വന്നത് എങ്ങനെയാ? ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാ?
2: എന്നാ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ, ഞാൻ ഇതുപോലെ ഒരാൾ ഒഴിഞ്ഞ സമയത്ത് തന്നെ റെജിന ചേച്ചി വിളിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നതാണ്.
0: ഞാൻ ഇവിടെ ADS ആയിട്ട് കയറി, ADS ആയിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ
1: കുടുംബശ്രീയുടെ
0: ADS പ്രവർത്തനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരിധർമ്മസേനയുടെ ഒരു ഇത് വന്നത്, ഇങ്ങനെ പ്ലാസ്റ്റിക് എടുക്കണത്. അപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നപ്പോൾ ഞങ്ങൾ ADSമാരെല്ലാവരും കൂടി തന്നെ ഇതിനകത്തേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കൊച്ചായിരുന്നു ഇവിടെയുള്ള. അപ്പോൾ അതിന് അംഗനവാടിയിലേക്ക് കിട്ടിയ കാരണം എനിക്ക് ഇയാളെ ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് ഇയാളെ ഞാൻ എടുത്ത് എൻ്റെ കൂടെ ഇയാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു.
1: അപ്പൊ നിങ്ങൾ
0: 5-ാം വർഷമാണ്? ഇപ്പൊ ഇത്
1: 5 വർഷമായിട്ട്
0: നല്ല രീതിയിൽ തന്നെയാണ് സഹകരണം. ആരും തന്നെ മോശമായിട്ടുള്ള ഒരിതില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ അവര്, അതായത് നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ട് എല്ലാ സാധനവും എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തു വെച്ചോട്ടാന്ന് പറയും. അപ്പൊ അവരത് എടുത്തു വെച്ചേക്കും.
1: നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു പ്രദേശത്ത് കൂടെ തന്നെ വരുന്ന? അങ്ങനെയാണോ?
0: അങ്ങനെ വരാൻ പാടുള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളെപ്പോലെ തന്നെ ഒരു 2 പേര് 11-ാം വാർഡിലുണ്ട്. ഇത് 12-ാം വാർഡാണ്. 11-ാം വാർഡ് എന്ന് പറയുമ്പോഴേക്കും പള്ളി ഭാഗം, കിഴക്ക് ഭാഗമാണ് 12, പടിഞ്ഞാറ് ഭാഗം 11-ാം വാർഡാണ്. അങ്ങനെയാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ഈ പള്ളിയുടെ കിഴക്കേ ഭാഗം തുടങ്ങി എടുത്തുകൊണ്ട് പോരും.
1: അപ്പൊ ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് ആഴ്ചയിൽ, എല്ലാ ആഴ്ചകളിലും ഇതുപോലെ?
0: എല്ലാ ആഴ്ചയിലും അല്ല, ഞങ്ങൾക്ക് മാസം പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ തീർത്തിരിക്കണം. 18 അല്ല 15 ആണ്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ 18-ാം തീയതി വരെ ഞങ്ങൾക്ക് സമയം തന്നേക്കണം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇത് തീർത്ത് ഈ പൈസ ബാങ്കിൽ അടച്ച് ഈ റെസീറ്റ് കുറ്റി കൊണ്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കും. പഞ്ചായത്ത് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് സാലറി തരുന്നത്.
1: അപ്പൊ ആ ഒരു 18 ദിവസത്തിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ?
0: ഫാനും മോശമായ കമ്പ്യൂട്ടർ, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾക്ക് ഈ മാസം തന്നേക്കണത്. ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് അതൊരു ദിവസം തന്നിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഞങ്ങൾക്ക് അതിനൊരു ഡേറ്റ് തന്നേക്കണത്. അപ്പൊ അന്നത്തെ ദിവസം ഈ വീട്ടുകളിലുള്ള മോശമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്നതാണ്.
1: ഇതിപ്പോ പഞ്ചായത്തിന്റെയാണ്, മുളവുകാട് പഞ്ചായത്ത് അല്ലേ?
0: ഞങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്തിന് എന്തനുകൂല്യങ്ങളും കിട്ടുള്ളൂ. ഞങ്ങളെ കൂടി സഹകരിക്കണം എന്നുള്ള ഒരു തെളിവാണ് ഈ കാർഡ്. ഈ കാർഡ് ഇല്ലാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് അവർ കാർഡ് കൊടുക്കാത്തതെന്നും അവർ സഹകരിക്കുന്നില്ലെന്ന് ചോദിക്കും. അവരെ കൊണ്ട് അത് ഫൈൻ അടിപ്പിച്ച് നമ്മളുടെ അംഗത്വം ചോദിപ്പിക്കും. അതാണ് പഞ്ചായത്ത് നമ്മളോട് സഹകരിച്ച് ചെയ്യുന്ന കാര്യം.
1: ഇത് ഇതിൽ കണ്ടില്ലേ, ഈ മാസങ്ങൾ, ഈ ഒരു മാസങ്ങളിൽ മാത്രമാണോ ഇത് എടുക്കുന്നത് അല്ലേ?
0: ഞങ്ങൾ ഈ മാസം പ്ലാസ്റ്റിക് എടുക്കും, അതിന്റെ കൂടെ ആ മാസം തന്നെ ഈ
1: സാധനങ്ങൾ എടുക്കും.
0: തുണികള് ഇപ്പൊ കുപ്പിച്ചില്ലായിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ എടുത്തത്. കഴിഞ്ഞ മാസം ഞങ്ങൾ കുപ്പിച്ചില്ല എടുത്ത്, പിന്നെ ഈ മാസം കുപ്പിച്ചില്ലെന്ന് പറയുന്നത് ചില്ലു കുപ്പികള്, പൊട്ടിയ സാധനങ്ങളെല്ലാം എടുക്കും. പിന്നെ തുണികള്, പഴം തുണികളെല്ലാം ഉപയോഗിക്കണം. അതിൽ ഉപയോഗിച്ചല്ലെങ്കിൽ ഞങ്ങളെല്ലാം കെട്ടി ഇതേപോലെ ചാക്കി കെട്ടി അഴിച്ചു കൊടുക്കും.
3: മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും സമൂഹത്തിന് അവർ ചെയ്യുന്ന സഹായങ്ങളെ കുറിച്ചും എല്ലാമാണ് ഇനി ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്കൊരു നല്ല പാട്ട് കൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ മുളവുകാട്, ബോൾഗാട്ടി എന്നീ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ പുതുമയാർന്ന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.
1: Try on the waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീര

0: ത സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:55.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5:59 45 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്.

0: പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi and French President Emmanuel Macron are holding delegation level talks at the historic Villa Carolus at Nice in France. The discussion between the two sides focuses on expanding the special global strategic partnership between two countries, covering defense, technology and trade. The two leaders also interacted during a walk and talk session at Villa Carolus. Earlier, Prime Minister Modi and French President Macron jointly inaugurated Bharat Innovates event at Palais des Expositions at Nice in France today. The landmark initiative showcases India's rapidly expanding innovation and startup ecosystem. The flagship event, being held under the India-France Year of Innovation, brings together over 120 Indian startups and leading investors, technology leaders, and premier educational institutions from across the globe. Speaking on the occasion, Prime Minister Modi highlighted India's startup revolution by saying that the country's youth are developing solutions for global challenges in a number of areas.
3: Aaj Bharat mein ek startup revolution ho raha hai. Is revolution mein Bharat ka naujawan ek naye mindset ke saath manavta ke hit mein samasyaon ke samadhan dhoond raha hai. Aur hamare naujawanon ke world class solutions ko global stage par lane ka madhyam hi hai Bharat Innovates.
2: Addressing the gathering, French President Macron praised India's emergence as a global innovation powerhouse and said the question today is no longer whether India is innovating, but who will innovate with India.
4: A country with 1.4 billion inhabitants, a country who pays on know-how and research, knowledge and training as many engineers as Europe and the US combined, more than 1 million per year. So in every respect, a country with research, innovations and frontier models is spearheading global innovation.
2: External Affairs Minister Dr. H. Jaishankar, Commerce and Industry Minister Piyush Goyal, National Security Advisor Ajit Doval, Principal Scientific Advisor Ajay Kumar Sood, Infosys founder Narayana Murthy, and several prominent business leaders were also present on the occasion. Following the inauguration, Prime Minister Modi and French President Macron visited the exhibition and interacted with startup founders, researchers, and investors participating in the event. INS Sharada has successfully concluded its visit to Colombo, Sri Lanka. The Ministry of Defence said the visit further strengthened maritime cooperation and friendship between India and Sri Lanka. The visit featured a series of professional training and sporting engagements with the Sri Lankan Navy. The Ministry further said that the visit underscored the enduring maritime partnership between India and Sri Lanka and reaffirmed their shared commitment to regional maritime cooperation and security in line with the vision of Mahasagar. The Indian Embassy in Oman said that an Indian-flagged mechanism

0: അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കൂടുമത്സ്യകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുപ്പുള്ളി സ്വദേശി PS സുനീഷ് ലാൽ. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശി TK രാജുവിന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. രക്തദാനം മഹാദാനം. തുടർന്ന് ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ഗായിക കീർത്തനയൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 അഭിപ്രായ വേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഇതേ തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, സശക്ത് ഭാരത് എന്ന പദ്ധതിയെക്കുറിച്ച്.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി ഐഡിയ. ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ പാർട്ടി. നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
3: ബൈ ഗേൾസ്.
2: എവിടെയാ പോകുന്നത്?
3: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CK തെന്നൽ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:00

0: 27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ 6:55 മുതൽ എഫ് എം ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം, ട്രോളിംഗ് നിരോധനം എന്ത് എന്തിന്. തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം. 8 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, ഗൌട്ടിന് ആയുർവേദ ചികിത്സ, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ. 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11 സഹയാത്രിക, അംബികാദേവി കൊട്ടേക്കാട്ടിൻ്റെ കഥ ജാനൂട്ടി, ഉഷ വേണുഗോപാലിൻ്റെ കഥ ലളിതഗാനം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നാളെ ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛ് ഭാരത് റൂറൽ മിഷനെക്കുറിച്ച്, കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി, എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി, ബോൾഗാട്ടി മുളവുകാട് ദ്വീപുകൾ. 4 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, ട്രോളിംഗ് നിരോധനം എന്ത് എന്തിന്. തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8 മണി

0: എനിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി 8:05 യുവവാണി. ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 എം എസ് സുബലക്ഷ്മിയുടെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിൻ്റെ 12 വർഷങ്ങൾ, ഇതിൽ വിദേശ് നിധി എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 19:47. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. എം ജി ശ്രീകുമാർ പാടിയത്, ഗാനരചന വിമല മേനോൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, എം ജി ശ്രീകുമാർ പാടിയത്. രചന വിമല മേനോൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിവത്സര സ്റ്റെനോഗ്രഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസായ 18-35 പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 62-82-85-83-74 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-82-85-83-74.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്തു പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18-ാം തീയതി മുതലക്കോടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ രാവിലെ 10 മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-22-27-31 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-862-22-27-31. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് BFA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. പ്ലസ് ടു അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ

യോഗ്യത നേടിയവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 ജൂൺ 1 17നും 35നുമിടയിൽ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.ssus.ac.in. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 09 88 68 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 82 81 09 88 68. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:45. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K. മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
10: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ

0: ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
1: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. KSRTCയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
1: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം ഒന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ

0: ും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19-ന് നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40:18. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സായ്വർ തിരുമേനി എന്ന പടത്തിൽ യേശുദാസ്, സൗമ്യ എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ശരത്തിന്റെ സംഗീതത്തിൽ ശ്വേത പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ചിത്രം നല്ല പാട്ടുകാരെ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C, കുറഞ്ഞ താപനില 23.8°C.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം കൂടുമത്സ്യ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുപ്പള്ളി സ്വദേശി പി എസ് സുനീഷ് ലാൽ.
4: ഞാൻ ബേസിക്കലി ഒരു ബിടെക്കുകാരനാണ്. 2006 ആണ് ഞാൻ പഠിച്ചിറങ്ങിയത്. അതിനുശേഷം 2013 വരെ ഞാൻ പല പല പ്രൈവറ്റ് കമ്പനികളിലും ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പിന്നീട് ഞാൻ ഒരു ഫ്രീഡം ആഗ്രഹിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ സ്വന്തം ബിസിനസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്ന് 2013 മുതൽ ഞാനൊരു ബിസിനസ് കൺസൾട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷിയിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മലയാളം ഫിലിം കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ കൃഷി എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് വന്നു വിട്ടത്. കൃഷിയോട് താല്പര്യമുണ്ട്, എന്നാലും അത് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നത് അങ്ങനെ ഒരു ഫിലിമിൻ്റെ ഒരു മോട്ടിവേഷനിലൂടെയാണ്. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടു, സക്സസ് ആയിരുന്നു. പിന്നെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു പാടമുണ്ട്, പൊക്കാളിപ്പാടം. അപ്പോൾ ആ പൊക്കാളിപ്പാടത്തിൽ ഞാൻ പൊക്കാളി കൃഷി ചെയ്തു നോക്കി 2 തവണയും. പക്ഷെ അത് വലിയ സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല, ലാഭമല്ല. എന്നാലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല, കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് ചെയ്തതാണ് പൊക്കാളി. പക്ഷെ അത് പൊക്കാളി നെൽവിത്തുകൾ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ, പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഈ കൃഷിയെ കുറിച്ച് അന്വേഷിച്ച് നടന്ന സമയത്താണ് ഇങ്ങനെ അക്വാപോണിക്സിനെ കുറിച്ച് ഞാൻ കേട്ടതും. പിന്നെ അക്വാപോണിക്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ അധികം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ കൂടുമത്സ്യ കൃഷി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതൊരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൂടുമത്സ്യ കൃഷി എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറേ അധികം അന്വേഷിച്ച് ഒന്ന് കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി, പിന്നെ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു നോക്കി. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് CMFRI എറണാകുളത്തുള്ള CMFRIയുടെ ഒരു പരസ്യം ഞാൻ കാണുന്നത്. അവിടെ അവർ കൂടുമത്സ്യ കൃഷിയുടെ ഇത് കൊടുക്കുന്നത് അവിടെയാണ് എന്ന് ഞാൻ കേട്ടിട്ട് അങ്ങനെ ഞാൻ CMFRIയിൽ ചെന്നു. CMFRIയിൽ ചെന്ന സമയത്ത് അവിടെ അവരൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതായത് കൂടുമത്സ്യ കൃഷി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു ബാച്ച്. അങ്ങനെ ഞാൻ ആ ബാച്ചിൽ കയറി അത് ആ കൂടുമത്സ്യ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അവർ പറഞ്ഞു തന്നു നന്നായിട്ട്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ഒരു കൂട് ഉണ്ടാക്കി ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ കുഴപ്പള്ളി പഞ്ചായത്തിലെ വീരൻപുഴ എന്നാണ് അറിയപ്പെടുന്നത്, ആ വീരൻപുഴയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മത്സ്യക്കൂട് ഉണ്ടാക്കിയിട്ടത്. ഇപ്പോൾ CMFRIയുടെ സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം പറഞ്ഞു തന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് CMFRIയിൽ നിന്നാണ്. ഭയങ്കര വലിയൊരു സപ്പോർട്ടാണ് CMFRIയിൽ നിന്നുണ്ടായിരുന്നത്. അവിടുത്തെ മാരിക്കൾച്ചറിലെ മേധാവിയായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ എമിൽഡ ജോസഫ് എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്. എന്നിട്ട് ഡോക്ടർ എമിൽഡ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത്, അതായത് നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ് ഇതിനകത്തേക്ക് ഇറങ്ങി വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെനിക്ക് ആ ടെക്നിക്കൽ സൈഡ് എല്ലാം പറഞ്ഞു തന്നു. CMFRIയിലുണ്ടായിരുന്ന

ബാക്കി ഡോക്ടർമാരുണ്ടായിരുന്നു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നെ ഒരു വേണുഗോപാൽ സാർ, അങ്ങനെ കുറേ പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ CMFRA തന്ന പ്ലാൻ വഴിയായിട്ട് ഇത് ഞാൻ ചെയ്തു പോകുന്നത്. അത് അവരുടെ ഒരു പ്ലാൻ, അതായത് അവരുടെ ഒരു ടെക്നിക്കൽ ഡ്രോയിങ് ഉണ്ട്, അതൊക്കെ എനിക്ക് തന്നൊരു അതിങ്ങനെയായിരുന്നു ഒരു 4x4x4, അതാണ് അവരുടെ ഒരു കൂടിൻ്റെ കൺസെപ്റ്റ്. അതായത് 4 മീറ്റർ വീതി, 4 മീറ്റർ നീളം, 4 മീറ്റർ ആഴം. അപ്പോൾ അങ്ങനെയുള്ള 2 കൂടുകളാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ കൂട് മത്സ്യ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഈ ഡ്രോയിങ്സ്, അതായത് എങ്ങനെയാണത് ചെയ്യേണ്ടത്, പിന്നെ എത്ര ഹൈറ്റ് വേണം, അതൊക്കെ അവരെനിക്ക് CMFRA എന്ന് പറഞ്ഞു തന്നു. അതിനനുസരിച്ചിട്ട് ഞാൻ കമ്പി എടുത്തിട്ട്, അതായത് ഞാൻ തന്നെ 1.5 ഇഞ്ചിൻ്റെയും 1.25 ഇഞ്ചിൻ്റെയും റൗണ്ട് പൈപ്പുകൾ, GI പൈപ്പുകൾ ഞാൻ വാങ്ങിച്ചു, ഒരാളെ കൊണ്ട് വെൽഡ് ചെയ്യിപ്പിച്ച്. ഇത് ഇടുന്നത് ഒരു ഡ്രമ്മിലാണ്, അതായത് നമ്മളുടെ ഈ കെമിക്കലുകളൊക്കെ കൊണ്ടുവരുന്ന ഡ്രമ്മ്. നമ്മൾ ഇപ്പോൾ ഞാനത് കളക്ട് ചെയ്തത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നാണ് ആ ഡ്രമ്മുകൾ ഞാൻ കളക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 500 രൂപ മുതൽ 600 രൂപ വരെയാണ് അന്നത്തെ അതിൻ്റെ ചിലവ്. അങ്ങനെ ഈ 4x4x4 എന്നുള്ള ഒരു കൂട്ടിലേക്ക് ഏകദേശം ഒരു 8 ഡ്രമ്മാണ് എനിക്ക് അന്ന് ആവശ്യം വന്നത്, കാരണം നല്ലൊരു ഫ്ലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രമ്മ് അവിടെ നിന്ന് കളക്ട് ചെയ്തു, GI പൈപ്പ് ഞാൻ ലോക്കൽ കടകളിൽ നിന്ന് വാങ്ങിച്ചു, വെൽഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ വല, കൂടുമത്സ്യ കൃഷിക്ക് വേണ്ട വല, അത് കൂടുമത്സ്യ കൃഷിക്ക് മിക്കവാറും അറിയാൻ പറ്റും 2 വലയുണ്ടാവും. ഒന്ന് കൂടിൻ്റെ ഉള്ളിലൊരു ഇന്നർ നെറ്റ് ഉണ്ടാവും, ഔട്ടർ നെറ്റും 2 ഉണ്ടാവും. ഇത് രണ്ടും എനിക്ക് ഞാൻ വാങ്ങിച്ചത് മത്സ്യ ഫെഡിൻ്റെ നെറ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഞാൻ ഈ 2 വലകളും കളക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ തരുന്ന സമയത്ത് എനിക്ക് തോന്നണം ഞാൻ ഈ കൂട് നിക്ഷേപിച്ചിട്ട് ഏകദേശം ഒരു 4 വർഷത്തിന് മേളിലായി. അപ്പോൾ ഈ 4 വർഷമായിട്ടും ആ വലകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, കാരണം ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ആ വലയ്ക്ക് ഒരു കോട്ടം പോലും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നെറ്റ് ഫാക്ടറി എന്ന് വാങ്ങിച്ച വലയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് തന്നത് പറവൂരുള്ള ഒരാളാണ്, കാരണം എനിക്ക് തോന്നണം അവർ ആന്ധ്രയിൽ നിന്നോ മറ്റോ ആണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്, അവരൊരുമിച്ച് ഓർഡർ എടുത്ത് കൊണ്ടുവരുന്നത്, എന്നിട്ട് നമുക്ക് തരികയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇട്ടു, അതിനെ നോക്കുക എന്നുള്ളതൊരു കുറച്ച് അധികം എഫർട്ടുള്ളൊരു പണിയായിരുന്നു. കാരണം എനിക്ക് ആദ്യം അവർ ഓഫർ ചെയ്തിരുന്ന കുഞ്ഞുങ്ങളുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 ഇഞ്ച് വലിപ്പം ഉള്ള കുഞ്ഞുങ്ങൾ ആണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് തന്നത്. പക്ഷേ എനിക്കത് കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവന്ന് തന്നപ്പോൾ ഏകദേശം 2 ഇഞ്ച് പോലും വലിപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു 1600 കുഞ്ഞുങ്ങളെയാണ്, അപ്പോൾ 2 കൂടുകളിലും കൂടി കൂടിയിട്ട് 1600 കുഞ്ഞുങ്ങളെയാണ് ഞാൻ, കാളാഞ്ചി കുഞ്ഞുങ്ങളെയാണ് ഞാൻ നിക്ഷേപിച്ചത്. അങ്ങനെ ഞാൻ നോക്കി അതിനെ ഞാൻ തീറ്റ കൊടുത്തിരുന്നത് ആദ്യകാലങ്ങളിൽ ചെറിയ ചെമ്മീൻ, അതായത് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ കെട്ടും ചീന വലയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചെമ്മീൻ, പൊടിച്ചെമ്മീനാണ് കൊടുത്തിരുന്നത്. പിന്നെ വലുതായപ്പോഴും വലിയ ചെമ്മീൻ, ഇടത്തരം ചെമ്മീൻ തീറ്റയായിട്ട് കൊടുത്തു. പിന്നെ നന്ദൻ എന്ന് പറയണൊരു മീനുണ്ട്, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊഴുവ എന്ന് പറയണൊരു മീൻ, ഇതൊക്കെയാണ് ഞാൻ തീറ്റയായിട്ട് ഇതിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോട്ടീൻ ഫുഡുകളൊന്നും തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ആകെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ചെമ്മീൻ, നന്ദൻ, അങ്ങനത്തെ മീൻ, പൊടിമീനുകളാണ് ഞാൻ തീറ്റ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം സാധാരണ CMFRA പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം, 6 മാസത്തിനും 9 മാസത്തിനിടയ്ക്കും വിളവെടുക്കാമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും, പക്ഷേ എനിക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ട് തന്നെ അതിനെ നോക്കിയെടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് സമയം കൂടുതലെടുത്തു എന്നുള്ളതാണ്. പിന്നെ വേറെ ഞാൻ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾ, അതായത് വലുതാ പെട്ടെന്ന് വലുതാകുന്നത് ചെറിയതുങ്ങളെ തിന്നുന്നൊരു സ്വഭാവമുള്ള ഒരു മീനാണ് ഈ കാളാഞ്ചി. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുങ്ങളെ ഗ്രേഡ് ചെയ്ത് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഒരു 1.5 ഒന്നര ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വലിയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് എടുത്തിട്ട് വേറൊരു കൂട്ടിലേക്ക് മാറ്റി ചെറിയ കുഞ്ഞുങ്ങളെ മാറ്റി ഇടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലുത് ചെറുത് തിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടം വന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. CMFRA നിന്ന് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ അവർ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഇത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീരൻപുഴ ഞാൻ നേരിട്ടൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വീരൻപുഴ എന്ന് പറയുന്ന പുഴ, അതായത് വൈപ്പിൻ ദ്വീപിൻ്റെയും എറണാകുളത്തിൻ്റെ മെയിൻ ലാൻഡിൻ്റെ ഇടയിൽ കിടക്കുന്ന പുഴയാണ് ഈ വീരൻപുഴ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം, ഏറ്റവും വെള്ളം ഇറക്കമുള്ള സമയത്ത് ഇതിൻ്റെ മാക്സിമം ആഴം എന്ന് പറയുന്നത് 1.5 മീറ്ററൊക്കെയാണ്. ഇപ്പോൾ ബേസിക്കലി ഈ കാളാഞ്ചി വളർത്തുന്ന ആൾക്കാർക്ക് CMFRA പ്രത്യേകം പറയുന്നുണ്ട് ആഴം വേണം എന്നുള്ളത്. അപ്പോൾ ഈ ആഴക്കുറവുള്ളതുകൊണ്ട് ആഴക്കുറവിന് ശേഷം ശരിക്കും ബുദ്ധിമുട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വെച്ചിട്ട് ആ കൂടിട്ടിരിക്കുന്ന ഭാഗത്തുനിന്നുള്ള ചെള്ള നീക്കം ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അഭിമുഖീകരിച്ച കുറച്ച് ചെറിയ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഏകദേശം ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വിളവെടുത്തത് ഏകദേശം 9 മാസം കഴിഞ്ഞ് 1 വർഷമായപ്പോഴാണ് ഞാൻ വിളവെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞാൻ ഈ വിളവെടുക്കാൻ നേരത്ത് എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെ ഈ കാളാഞ്ചിക്ക് വലിയ വലിപ്പം ഉണ്ടായിരുന്നില്ല. ഏകദേശം 700 ഗ്രാം മുതൽ
1 കിലോ 1.5 കിലോ വരെ മാത്രമേ ഇതിൻ്റെ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് നന്നായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് അതായത്

ഞാൻ ആദ്യക്കാരനായതുകൊണ്ട് തുടക്കക്കാരനായതുകൊണ്ട് നേരിട്ട കുറേ പ്രശ്നങ്ങളാണത്. അതായത് എന്താ പറയുക, ഈ ഞാൻ കൊടുത്തിരുന്ന നന്ദൻ, ഞാൻ പിന്നീടാണ് കൂട് മത്സ്യകൃഷി ചെയ്ത് പരിചയമുള്ള വേറൊരാൾ പറഞ്ഞത് ഈ നന്ദൻ എന്നുള്ള മീൻ കൊടുക്കാം, ഒരുപാട് കൊടുക്കാം, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കാൽസ്യം കൂടുതലുള്ള മീനാണ് ഈ നന്ദൻ. അപ്പോൾ ഇത് കാളാഞ്ചി നന്നായിട്ട് കഴിക്കും, പക്ഷേ തൂക്കം വെക്കില്ല, എന്താ കാൽസ്യം ഉള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ നേരിട്ട കുറച്ച് പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ആഴം. അപ്പോൾ ഞാൻ ഈ കാളാഞ്ചി കൃഷി ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്, കൺസെപ്റ്റല്ല ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനകത്തൊന്ന് ഞാൻ ഇപ്പം ഞാനിത് ചെയ്ത് പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയാൻ കാരണം, ഇത് ആഴമുള്ള സ്ഥലം മസ്റ്റായിട്ടും തിരഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ ആദ്യം വിചാരിക്കും, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, കാളാഞ്ചി ആഴമില്ലെങ്കിൽ എന്താ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള നിലയിലാണ് ഞാൻ എടുത്തത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ആഴം മസ്റ്റായിട്ടും വേണം, നല്ല നീരൊഴുക്ക് വേണം. അപ്പോൾ ആ നീരൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് വലുതാകുള്ളൂ, അതായത് വേണ്ട വിചാരിച്ചത്ര തൂക്കം നമുക്ക് കിട്ടുള്ളൂ. നല്ല ഒഴുക്കുള്ളൊരു പുഴ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ആഴം എന്നുള്ളത് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. പിന്നെ ഈ തീറ്റ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ചെയ്ത് പരിചയമുള്ള ഒരാൾക്കാർ അല്ലെങ്കിൽ അവരോട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ചോദിക്കണം. എന്താണ് കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഒക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ക്യാഷ്, എനിക്ക് തോന്നുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഞാൻ ഈ രണ്ട് കൂടിനും കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതിനും തീറ്റയ്ക്കും വേണ്ടിയിട്ട് ഞാൻ മുടക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഔട്ട്പുട്ട് കിട്ടിയില്ല, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ബോധ്യമായിട്ടല്ല, കാരണം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് സ്വാഭാവികമായിട്ടും നഷ്ടം ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഞാൻ വീണ്ടും ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടേക്കുന്നത് അത്യാവശ്യം ഒന്നുകൂടി ആഴം കൂട്ടി വലയുടെ, അതായത് ഞാനിട്ടിരിക്കുന്ന നെറ്റിൻ്റെ കണ്ണികളുടെ വലിപ്പം കൂടുതലാക്കി. കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തത് തന്നെ വലിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആദ്യം എനിക്ക് തരാ ഓഫർ ചെയ്തിരുന്ന തരാമെന്ന് പറഞ്ഞ വലിപ്പമുള്ള കുഞ്ഞുങ്ങളല്ല അയാൾ തന്നത്, തീരെ പൊടിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് തന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുത്ത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തവണ ഞാൻ എടുത്തപ്പോൾ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത് ഒരു കുഞ്ഞിന് 35 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, അത് വെറും 1.5 മുതൽ 2 ഇഞ്ച് വരെയുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ ഞാൻ 45 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 ഇഞ്ചിന് മേളിൽ ഉള്ള, അല്ലെങ്കിൽ 6 ഇഞ്ച് വരെയാകാം, നമ്മുടെ ഈ ഉള്ളം കയ്യിൽ വെച്ചാൽ ഏകദേശം 3/4 ഭാഗത്തോളം നിൽക്കുന്ന വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ അത് ഇട്ടിട്ട് ഏകദേശം 4 മാസത്തിനടുത്തായി. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞുങ്ങളുടെ എടുക്കുന്നത് മുതൽ നമ്മുടെ ആ കൂടുമത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വലയുടെ നെറ്റിൻ്റെ വലിപ്പം, അതായത് കണ്ണിയുടെ വലിപ്പം, പിന്നെ ആഴമുള്ള സ്ഥലമാണോ ഇല്ലയോ എന്നുള്ളത്, കൊടുക്കുന്ന ഫുഡ്, കൊടുക്കുന്ന എത്ര നേരം കൊടുക്കണം എന്നുള്ളത്, ഇങ്ങനെ ഗ്രേഡ് ചെയ്തിടുന്നത്, അതായത് വലുതാകുന്നതുങ്ങളെ മാറ്റിയിടുക എന്നുള്ളത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ഈ പുഴയിൽ കിടക്കുന്ന കൂടുകളിലൊരു പ്രശ്നമുള്ളത് പാവൽ വന്ന് അടിയാൻ ചാൻസ് ഉണ്ട്. അതായത് അപ്പോൾ ഈ പായൽ വന്ന് നമ്മുടെ ഈ നെറ്റിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോകും, കണ്ണി അടഞ്ഞു പോകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു നഷ്ടമായി പോവും. അതായത് ഇപ്പോൾ ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാഭത്തിന് വേണ്ടി ചെയ്യണം, ഒരു വലിയ തുക മുടക്കിയിട്ട് ചെയ്യുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇതെല്ലാത്തിനെയും കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ തവണ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഈ മീൻ വിൽക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വൈപ്പിന് ഏരിയയിൽ അല്ലെങ്കിൽ ഈ പറവൂർ മേഖലയിലെ മാർക്കറ്റുകളിലത്തെ പ്രധാന ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടുപോകുന്ന ഒരു പ്രധാന മീൻ എന്ന് പറഞ്ഞാൽ കരിമീൻ, പിന്നെ തിലാപ്പിയ പോലുള്ള മീനുകളാണ്. അവിടെ ഈ കാളാഞ്ചി കൊണ്ടുപോയി നമ്മൾ വിൽക്കാനിടുമ്പോൾ എന്താ പറയുക, ആൾക്കാർക്കത് വാങ്ങിക്കാനുള്ള ഇത് വളരെ കുറവാണ്. അപ്പോൾ അത് ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ ഈ വിളവെടുപ്പത്തെ മീനുമായിട്ട് ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ വിലയെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 450 രൂപയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നേരെ മറിച്ച് രണ്ടാമത്തെ കൂടെടുത്ത സമയത്ത് ഞാൻ പറവൂർ വരാപ്പുഴ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് എനിക്ക് ഈ ഒരു കിലോയ്ക്ക് 650 രൂപ വരെ കിട്ടി. അപ്പോൾ നമ്മൾ വിളവെടുക്കുന്നതിന് മുമ്പ് നല്ലൊരു മാർക്കറ്റും അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നതിലും നല്ലത് നമ്മുടെ ലൈവായിട്ട് മീൻസ് അവിടെ വരുന്ന ആൾക്കാർക്ക് ലൈവായിട്ട് പിടിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് നമുക്ക് ഏകദേശം ഒരു 600 രൂപ വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ റേറ്റ് കിട്ടുന്നത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് കുറയും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുമത്സ്യകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട, ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അത് ചെയ്ത് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മളൊന്നുകൂടി അനലൈസ് ചെയ്യണം. കാരണം എന്നോട് ഇപ്പോൾ ആദ്യം ഒരുപാട് പേർ ആദ്യം പറഞ്ഞത് നന്ദൻ ഒരുപാട് കൊടുത്തോളാനാണ്, തീറ്റ കൊടുക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ നന്ദം കൊടുത്തത്. പക്ഷേ പിന്നീട് ഒരാൾ നെട്ടൂർ ഭയങ്കര വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത് നന്ദം കൊടുത്താൽ ഇത് മുരടിച്ച് പോകുന്നുള്ളവർ.

0: അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ കേട്ട് അനലൈസ് ചെയ്ത് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ടുള്ളൊരു കൃഷിയാണ് കൂടുമത്സ്യ കൃഷി. തന്നെ നമുക്ക് വേറെ ഒന്നും അറിയാതെ പുഴയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് ആകെ വേണ്ടത് പഞ്ചായത്തിൻ്റെ ഒരു NOC ആണ്. പിന്നെ നമ്മൾ കൂട് ഉണ്ടാക്കാനുള്ള ചിലവും, പിന്നെ നമ്മൾ നോക്കാം. ആക്ച്വലി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മളുടെ ഒരു സന്തോഷം എന്നുള്ളതാണ്. കാരണം നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലായാലും അല്ലെങ്കിലും നമ്മൾക്ക് തീറ്റ കൊടുക്കുമ്പോഴും കിട്ടുന്ന ഒരു മെൻ്റൽ ഹാപ്പിനെസ് വേറെ, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ കൊമേഴ്ഷ്യലി ഇതൊരു ലാഭമാണ്, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിന് കുറേ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ നഷ്ടങ്ങൾ വരും. പക്ഷേ ആ നഷ്ടങ്ങൾ നമുക്ക് രണ്ടാമത്തെ തവണ നികത്താവുന്ന നഷ്ടങ്ങളേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ചെയ്യാവുന്ന കാര്യം തന്നെയാണ്, എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മൾക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് ഫ്രഷ് ഫിഷ് ഇവിടെ ലൈവായിട്ട് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായ സാധനം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും ഈ കുടുംബത്തിലെ കൃഷിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്.
1: ശ്രോതാക്കളോട് ഇതുവരെ കൂടുമത്സ്യ കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചത് കുഴപ്പള്ളി സ്വദേശി PS സുനീഷ് ലാൽ.
2: കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം.

0: സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുട് സ്വദേശി ടി കെ രാജുവിന്റെ കൃഷിവിശേഷങ്ങൾ.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു സമ്മിശ്ര കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പ്രധാനമായിട്ടും
2: നമ്മൾ ഏത് കൃഷികളാണ് ചെയ്യുന്നത് അതിനൊരു നിശ്ചിത അകലം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള കൃഷികളാണല്ലോ ഉദ്ദേശിക്കുന്നത്. വാഴ ചെയ്യുമ്പോൾ അതിനിടയിൽ ഞാൻ ചെയ്യുന്നത് പയർ, ചീര ഇതൊക്കെയാണ് ചെയ്യുമ്പോൾ. അതായത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ അകലം നോക്കണം, പിന്നെ അതിന്റെ വളപ്രയോഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഞാൻ ചെയ്തിരിക്കുന്നത് വാഴയുണ്ട്, പിന്നെ കപ്പ, പയറ്, കുറച്ച് വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്.
1: പണ്ട് മുതലേ ഇങ്ങനെ കൃഷി തന്നെയാണോ അതോ നമ്മൾ എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് അതിന്റെ കൂടെ കൃഷി എങ്ങനെയാണ്?
2: സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ചെറിയതായിട്ട് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. പഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തൊഴിലുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് പണിയെടുത്തത്. അപ്പോഴും ഇതിനൊപ്പം തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, അത് കപ്പ, വാഴ, പയർ, പച്ചക്കറികള്. ഞാൻ ആദ്യം തുടങ്ങിയത് നെൽകൃഷിയിലാണ് തുടങ്ങിയത്. ഒന്ന് രണ്ടു പ്രാവശ്യം കഴിഞ്ഞിട്ട് അത് നിർത്തി, പിന്നീടാണ് ഇത്തരം കൃഷികളിലേക്ക് തിരിഞ്ഞത്.
1: അതെന്തുകൊണ്ടാണ് നമ്മള് നെൽകൃഷി ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു കാരണം?
2: കൃഷി നഷ്ടമായിരുന്നു. എല്ലാവരും കൃഷി നിർത്തിയപ്പോ ഒരാൾ മാത്രം അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു, അങ്ങനെ ഞാൻ നിർത്തിയത്.
1: പണ്ട് കാലങ്ങളിലെല്ലാം നെൽകൃഷി വളരെ നഷ്ടത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് നെല്ല് അത്യാവശ്യം ലാഭമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കർഷകർ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാണ്.
2: ഇപ്പൊ കൃഷി ലാഭകരമാണ്. ഇപ്പൊ ഗവൺമെന്റ് തലത്തില് അതിന് സബ്സിഡി ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഏരിയയിൽ നെൽകൃഷി ഇല്ല. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ലായിരുന്നു, ഞാൻ പാട്ടത്തിനടുത്തേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: പലതരത്തിലുള്ള പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, നമ്മുടെ തന്നെ സ്വന്തം സ്ഥലത്താണോ?
2: ആ, കുറച്ച് സ്ഥലമുണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ഥലം പാട്ടത്തിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്.
1: സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തും ചെയ്യുന്നു. അപ്പൊ നമുക്കത് ലാഭകരം തന്നെയാണോ ഈ കൃഷി?
2: കൃഷി ലാഭത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി തരുന്ന കൃഷിപ്പണികൾ. വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും ഈ പ്രകൃതിക്ഷോഭങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല.
1: ഏറ്റവും ആദ്യം തുടങ്ങിയത് നെൽകൃഷിയാണ്, അതിനുശേഷം നമ്മൾ പച്ചക്കറി കൃഷിയിലേക്കാണ് വന്നത്. അപ്പൊ
2: കപ്പയാണ് തുടങ്ങിയത് ആദ്യം, പിന്നെ വാഴ. വാഴയോടൊപ്പം തന്നെ പച്ചക്കറികളും ചെയ്തായിരുന്നു. വാഴയ്ക്ക് ഇടവിളയായിട്ട് പയറാണ് ഞാൻ സ്ഥിരം ചെയ്യാറ്. വാഴ തടുമ്പോ തന്നെ പയറും അതിനിടയ്ക്ക്, പിന്നെ ചീര, ഇതൊക്കെയാണ് ഇതിന്റെ ഇടവിളയായിട്ട് ചെയ്യാറ്. വെണ്ടയുണ്ട്, പച്ചമുളക്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ എല്ലാം കുറേശ്ശെ ചെയ്യുന്നുണ്ട്.
1: വാഴ നമ്മള് ഏതാ, നേന്ത്രൻ തന്നെയാണോ?
2: നേന്ത്രനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്, പാളയങ്കോടൻ, അങ്ങനെ കുറെ കിട്ടാവുന്ന ഇനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കുറേശ്ശെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്.
1: പലതരത്തിലുള്ള വാഴ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വിപണി സാധ്യത ഉള്ളത് ഏതിനാണ്?
2: അത് ഏത്തവാഴ തന്നെയാണ്.
1: നേന്ത്രൻ തന്നെ പല ഇനങ്ങളുണ്ടല്ലോ, അത് മഞ്ചേരിക്കുള്ളൻ, അതുപോലെ കിഞ്ചൽ വാഴ, അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. അതിലേതാണ് ഇപ്പൊ ചെയ്യുന്നത്?
2: ആറ്റു നിയന്ത്രൻ എന്ന് പറയുന്ന ഒരു ഇനം, അതാണ് ഞാൻ ചെയ്തു വന്നിരുന്നത്. കായ ആണെങ്കിൽ ഏറ്റവും രുചിയുള്ള കായും, പിന്നെ അതുപോലെ കാഴ്ചക്ക് ഭംഗി നല്ല ഉരുണ്ട കായ, അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളൊക്കെ അതിനുണ്ട്. ഇപ്പൊ വരുന്ന വാഴകളെ അപേക്ഷിച്ച് അത്

0: കൊല തൂക്കം കുറവാ. മേട്ടുപ്പാളയത്തുനിന്ന് വരുന്ന കുറച്ച് വാഴയാണ് ഇപ്പൊ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഈ ആളുകൾ കൊണ്ട് വിൽക്കുന്നുണ്ട്. ഈ പിറവത്തുണ്ട്, കോലഞ്ചേരി ഭാഗത്തുണ്ട്, മൂവാറ്റുപുഴ ഉണ്ട്, ഇവിടുന്നൊക്കെ ഇവിടെയൊക്കെ പോയി വാങ്ങിക്കാറാ പതിവ്.
1: ഒരുപാട് നാളായിട്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാ നമ്മുടെ തന്നെ വിത്ത് ഒന്ന് പരീക്ഷിച്ചു നോക്കാത്തത്?
0: കുറച്ച് ഭാഗത്ത് ഞാനത് ചെയ്യുന്നുണ്ട്.
1: ആദ്യം കിട്ടിയ അതേ കൊലയൊക്കെ തന്നെ പിന്നെയും കിട്ടും അല്ലെ? എങ്ങനെയാ?
0: കിട്ടും, പക്ഷെ അത്രയില്ല. ഞാൻ ഇപ്പൊ നടുന്ന വാഴ എനിക്ക് ഒരു 20 മുകളിൽ കൊല, 20 ഒരു 28 തൂക്കം ആ ഇതിലാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: വാഴക്കണ്ണ് ഇങ്ങനെ വാങ്ങിക്കുമ്പോ നമ്മള് പറഞ്ഞു വാങ്ങുന്ന കണ്ണാവില്ല എന്നത് വലുതായി വരുമ്പോ അങ്ങനെ അബദ്ധം പറ്റിയതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ?
0: ആ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അത് മുഴുവൻ അങ്ങനെ ആയിരിക്കില്ല, ഇടയ്ക്ക് കുറച്ചൊക്കെ മാറ്റം വരാറുണ്ട്.
1: നമുക്ക് ഈ വാഴക്കണ്ണ് കണ്ടാൽ മനസ്സിലാവില്ല അല്ലെ?
0: കണ്ടാ അറിയാം, നേന്ത്രവാഴയുടെ കണ്ണ് പ്രത്യേകിച്ച് കണ്ടാൽ അറിയാം നമുക്ക്.
1: വാഴ കൃഷി ചെയ്യുമ്പോൾ തുടക്കം മുതല് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളത്?
0: ആദ്യമായിട്ട് ചെയ്യുന്നത് അതിന്റെ കുഴിയെടുക്കലാണ്. കുഴിയെടുത്തിട്ട് അതില് കുമ്മായം ചേർത്തിട്ട് അത് മണ്ണുമായിട്ട് കൊത്തി ചേർത്ത് 2 ഇടും. അതിനുശേഷമാണ് ഈ വാഴക്കണ്ണ് വാങ്ങിക്കുന്നത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം സ്യൂഡോമോണസും പച്ചച്ചാണകവും കൂടെ കലക്കി അത് മുക്കി വെക്കും. മുക്കി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ഒക്കെ വെച്ചതിന് ശേഷമാണ് നടുന്നത്. അതാണ് പ്രധാനമായിട്ട് അതിന് നടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ.
1: നട്ടതിന് ശേഷം പിന്നെ നമ്മൾ എത്ര ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത വളം നൽകേണ്ടതായിട്ടുള്ളത്?
0: ഇത് നടുമ്പോ തന്നെ ഞങ്ങൾ വളം ചേർക്കുന്നുണ്ട്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്താണ് നടുന്നത്. അതിനുശേഷം 21 ദിവസത്തിന് ശേഷമാണ് അടുത്ത വളം ചെയ്യുന്നത്. അത് 21 ദിവസത്തിന് ശേഷം ചെയ്യുന്ന വളം ഞങ്ങൾ 18-18 ചെയ്യാറ്, കുറച്ച് 100-150 ഗ്രാം വെച്ച് കൊടുക്കും.
1: വാഴ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് വാഴയ്ക്ക് പ്രധാനമായിട്ടും വരാറുള്ളത്?
0: ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പിണ്ടിപ്പുഴു, ഒരു വണ്ടിന്റെ ശല്യം. വണ്ട് വന്ന് തുളച്ചിട്ട് അതിൽ മുട്ടയിട്ട് പുഴുക്കളുണ്ടായിട്ട് പിണ്ടി തുരന്ന് തിന്ന് വാഴ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകുന്നത്, അതാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം. പിന്നെ ഇലപ്പുഴുക്കളുണ്ട്, അതിൽ നമ്മൾ ചില കീടനാശിനികളൊക്കെ അതിനെ നിയന്ത്രിക്കാൻ കഴിയാറുണ്ട്. ഇതൊക്കെയാണ്
1: പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്കത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ?
0: സാധിക്കും. അത് ഞങ്ങൾക്ക് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നാൽ 4.5 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ആക്രമണം തുടങ്ങുന്നത്. അതായത് പിണ്ടി വളരുന്ന സമയത്താണ് ഇതിനെ കണ്ടുവരുന്നത്. ആ സമയത്ത് നമ്മൾ കരുതൽ എടുക്കുക അതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ചോട് വളരെ വൃത്തിയാക്കിയിടും. പിന്നെ അതിന്റെ കരിഞ്ഞ് വീഴുന്ന ആ തണ്ടുകളൊക്കെ കൃത്യമായിട്ട് മുറിച്ച് മാറ്റി ഈ വാഴ തട നല്ല ഭംഗിയാക്കിയിടും. അതിൽ കീടങ്ങൾ വന്ന് ഒളിച്ചിരിക്കാതിരിക്കാനൊക്കെ ആയിട്ട് വാഴയിൽ നമ്മൾ നോക്കിയാൽ അറിയാം. ഇത് വന്ന് കുത്തിക്കഴിഞ്ഞാൽ അപ്പൊ ചെറിയ പാടുകൾ ഉണ്ടാവാം. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ കവിളിൽ ചെറിയ സോപ്പില്ല, നമ്മുടെ അലക്ക സോപ്പ്, അതിന്റെ ഒരു പീസൊക്കെ വെച്ച് കൊടുക്കും. അത് വെച്ച് കൊടുത്താൽ അതിന്റെ ശല്യം കുറയാറുണ്ട്. പിന്നെ പിണ്ടിപ്പുഴു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് കവിളിൽ ഉപ്പിട്ട് കൊടുക്കുക, 1-2 കല്ലുപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ചത്തു വെക്കോളും.
1: നമ്മുടെ നാടൻ പ്രയോഗങ്ങൾ തന്നെ അല്ലെ? അല്ലാതെ രാസ കീടനാശിനികളുടെ ഉപയോഗം?
0: രാസ കീടനാശിനികൾ ഞങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കാറ്, ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കാറാ പതിവ്.
1: കാറ്റിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
0: ഇന്നും പ്രതിരോധിക്കാനായിട്ട് ചെയ്യുന്നത് ഞങ്ങള് ഊന്നു കൊടുക്കാറുണ്ട്. നല്ല കമ്പ് ചേർത്ത് കുത്തി നിർത്തിയിട്ട് അതില് കെട്ടി നിർത്തും. പിന്നെ 3 വാഴകൾ മുകളിൽ ഒരു വള്ളി, പ്ലാസ്റ്റിക് വള്ളി, അടുത്ത വാഴയുടെ ചുവട്ടിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടും. അങ്ങനെ ചെയ്യും. ഇവിടെ ഞങ്ങൾക്ക് കാറ്റുണ്ടായല്ലോ, ആ കാറ്റിൽ എന്റെ 50 വാഴ കൊലച്ചത്. അത് വലിയ കാറ്റായിരുന്നു, അതുകൊണ്ട് ഈ ഇത്തരം നിയന്ത്രണ മാർഗങ്ങളൊന്നും പര്യാപ്തമായില്ല. 50 വാഴ കൊലച്ച് കൊല വന്നത് മൊത്തം ഒടിഞ്ഞു പോയി.
1: ഇങ്ങനെ ഒരു നാശനഷ്ടമൊക്കെ വരുമ്പോ നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടാറുണ്ടോ?
0: അത് അധികമൊന്നും കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിക്കാരെ പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹായം ഉണ്ടാകണം. അത് ഒരു പരിധിവരെ എല്ലാ കർഷകർക്കും കിട്ടാറില്ല.
1: വാഴ കൃഷി ചെയ്തിട്ട് അതിന്റെ വിളവെടുപ്പിന് ശേഷം പിന്നെ എത്ര നാള് കഴിഞ്ഞിട്ടാണ് വീണ്ടും അവിടെ കൃഷി ആരംഭിക്കാറുള്ളത്?
0: വാഴയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതെല്ലാം കിളച്ചൊരുക്കി വൃത്തിയാക്കിയതിന് ശേഷം ആഴ കപ്പയാണ് അതിൽ നടുന്നത്. കപ്പ നല്ല വിളവ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് അത് വിളവെടുത്ത് കഴിഞ്ഞാണ് വീണ്ടും അതിൽ വാഴ ചെയ്യുള്ളൂ.
1: അപ്പൊ നമ്മളുടെ ഈ ഒരു വാഴ കൃഷിക്ക് ശേഷം നമ്മൾ കപ്പ ചെയ്യുമ്പോൾ അവിടെ പിന്നെ വളം ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതോ ഈ വാഴയുടെ തന്നെ വളം ധാരാളം മതിയാവാറുണ്ടോ? എങ്ങനെയാണ്?
0: കപ്പയ്ക്ക് പിന്നെ വളർന്നു വരുമ്പോൾ ആദ്യത്തെ ഒരു ചെറിയ രീതിയിൽ രാസവളം ഇട്ട് കൊടുക്കും. അത് സാക്ഷംബോസ് ആണ് ആദ്യത്തെ ഇടാറ്, കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടുതലായിട്ട് നമ്മൾ ചാണകപ്പൊടിയുണ്ട്, എനിക്ക് പശു വളർത്തലോടെ ഉണ്ട് കൂടെ. അപ്പൊ അതിന്റെ ചാണകവും മൂത്രമൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ജൈവ രീതി തന്നെയാണ്.

0: കൃഷി ചെയ്യുന്നത്.
1: വിപണി എവിടെയാണ് കപ്പയുടെ കണ്ടെത്താറുള്ളത്? പ്രദേശത്തുള്ള കടകളിൽ തന്നെയാണോ കൊടുക്കാറുള്ളത്?
0: മൊത്തമായിട്ട് ഈ കച്ചവടക്കാരുണ്ട്, അങ്ങനെ കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ തന്നെ നമ്മുടെ ഈ ജംഗ്ഷനിലിട്ട് കപ്പ വിൽക്കുന്ന ഒരു രീതിയാണ് തുടരുന്നത്.
1: ശരി, അപ്പം ആവശ്യക്കാർ ധാരാളം വരാറുണ്ടോ? എങ്ങനെയാ?
0: ആ വരുന്നുണ്ട്. ഇതിലെ പിറവ് എറണാകുളം റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. പോകുന്ന വാഹനങ്ങൾ നിർത്തി ഇടാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്.
1: അതിന്റെ കൂടെ പയറ് നല്ല രീതിയിൽ കൃഷി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പയർ എങ്ങനെയാണ്, ഈ വാഴയുടെ ഇടയിലായിട്ടാണോ പയർ കൃഷി ചെയ്യാറുള്ളത്?
0: വാഴ നടുന്നതിനോടൊപ്പം തന്നെ പയർ, അതിന്റെ ഇടയ്ക്ക് രണ്ട് വാഴകൾക്കിടയിൽ ഒരു തടം പയർ, അങ്ങനെയാണ് ചെയ്യാറ്. വാഴ കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അത് ചെയ്യില്ല.
1: സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോ ഒരു കൃഷിയിൽ എന്തെങ്കിലും പരാജയം വരികയാണെങ്കിൽ അത് നമ്മൾ മറ്റേ കൃഷിയിൽ നിന്ന് നമുക്കത് ലഭിക്കും, അങ്ങനെയാണല്ലോ പൊതുവെ പറയാറുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്?
0: അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു കൃഷി നഷ്ടമായാൽ മറ്റേ കൃഷി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ചെയ്യുന്നത്. പക്ഷെ അത്രയൊന്നും കിട്ടില്ല. അപ്പൊ നമ്മള് സ്ഥലം കൂടുതൽ നഷ്ടപ്പെടാത്ത രീതിയിൽ ഉള്ള സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ട് വാഴക്കിടയിൽ ഒരു തടം പയറിട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് അത്രയും ഇപ്രയും വരും. അവിടെ നമ്മൾ ചീര വിതച്ചു കൊടുക്കും. ചീര അത് നല്ലൊരു ലാഭം കിട്ടുന്ന രീതിയാണ് ചീര നടുന്നത്. അധികം ചെലവൊന്നുമില്ല.
1: ഇത്രയും നാള് നമ്മളിങ്ങനെ കൃഷി ചെയ്തു, അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയ ഒരു കൃഷി എന്താണ്?
0: കപ്പയും വാഴയും പയറുമാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി തന്നിരിക്കുന്നത്.
1: അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങള് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ തന്നെയാണോ സമീപിക്കാറുള്ളത്? എങ്ങനെയാണ് അവരുടെ സഹകരണം?
0: കൃഷിഭവനിന് ഇവിടെ നല്ല സഹകരണമുണ്ട്. ഞങ്ങളുടെ കൃഷിഭവൻ നല്ല സഹകരണമുണ്ട്. കൃഷിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഗവൺമെന്റിന്റെ സബ്സിഡികളോ സഹായങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ വാങ്ങിത്തരാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്.
1: ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വിപുലപ്പെടുത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത തോന്നാറുണ്ടോ മനസ്സില്?
0: ഉണ്ട്. പക്ഷെ എനിക്ക് സ്ഥലപരിമിതിയുണ്ട്, സ്ഥലം അധികം ഇല്ല. അതുകൊണ്ട് വിപുലമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല.
1: ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു പശു ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ്, ഫാമായിട്ട് തന്നെയാണോ?
0: വലിയ ഫാം അല്ല, ഒരു 5 പശു.
1: അപ്പൊ നമ്മൾ ഈ പശുവിന്റെ പരിപാലനം അല്ലെങ്കിൽ പാൽ വിൽപ്പന അതുപോലെ പച്ചക്കറി കൃഷി എല്ലാം തനിയാണോ ചെയ്യുന്നത്? അതോ നമുക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
0: എന്റെ കുടുംബാംഗങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. എന്റെ മക്കളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, അവര് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്.
1: പച്ചക്കറി കൃഷിക്ക് വേണ്ട വളം അത് നമ്മളുടെ ഈ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം തന്നെ ഉപയോഗിക്കുക, അങ്ങനെയാണോ പതിവ്?
0: ചാണകം സമ്പുഷ്ടീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. ചാണകമായിട്ട് മാത്രമല്ല, പിന്നെ അത് സ്ലറിയാക്കി വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ കടല പിണ്ണാക്കും ഇതൊക്കെ ഇട്ട് പുളിപ്പിച്ച് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
1: നേരത്തെ കുടുംബത്തിന്റെ സഹകരണം നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. മക്കള് എത്രയായി, ചെറിയ കുട്ടികളാണോ?
0: ചെറിയ കുട്ടികളല്ല, മുതിർന്ന കുട്ടികളാ.
1: ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാൽ കൃഷിയിലൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. കാരണം അവർക്ക് ഇങ്ങനെ മണ്ണിലിറങ്ങി പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മടിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവരെങ്ങനെയാണ്, ഇവർക്ക് വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണോ കൃഷിയെ സമീപിക്കുന്നത്?
0: ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മോട് സഹകരിച്ചു പോകുന്നു.
1: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്?
0: എല്ലാവരും കുറച്ച് സമയമെങ്കിലും കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. കാരണം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് വളരെ വിഷലിപ്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ പോലും അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സമയമെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്.
1: ഇത്രയും നേരം ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, വിജയങ്ങളും ഉണ്ടാവട്ടെ, കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും.
0: താങ്ക് യു.
2: സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശി ടി കെ രാജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 99 47 96 25 45. നമ്പർ ഒരിക്കൽ കൂടി 99 47 96 25 45. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ശ്യാമ എൻ ബി, നീതു എൻ ടി.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ PB രാജേഷ് സംസാരിക്കുന്നു. ഇതേ തുടർന്ന് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ G. വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. കർഷകർക്കുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C. കുറഞ്ഞ താപനില 23.8°C. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:15. ഇപ്പോഴൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉണ്ണിമേനോൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ചിത്രം ഉന്നൈ നിനൈത്ത്. വരികൾ യുഗഭാരതി. സംഗീതം സിർപ്പി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കാ നൌജവാൻ ഏക നയ മൈൻഡ് സെറ്റ് കെ സാത്ത് മാനവതാ കെ ഹിത് മേ സമസ്യാവോ കെ സമാധാൻ ഡൂൻഡ് രഹാ ഹൈ ഔർ ഹമാരെ നൌജവാനോ കെ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനേ കാ മാധ്യമ ഹി ഹൈ ഭാരത് ഇന്നോവേറ്റ്സ്.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ത്രി തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹം

0: ഭാരതത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് ഒന്നാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0, സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന 50th ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഡ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ

0: ഉള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായും ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 23 സെക്കൻഡ്.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഇവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി എഫ്എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം എഫ് എം ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിലൊന്നാണ് ഒരു ജീവൻ രക്ഷിക്കുക എന്നത്. ആധുനിക വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണ് മനുഷ്യരക്തം. അതുകൊണ്ടുതന്നെ സ്വമേധയാ രക്തം നൽകി ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ കാത്തുസൂക്ഷിക്കുന്ന രക്തദാതാക്കളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും June 14 രക്തദാതാ ദിനമായി ആചരിക്കുന്നു. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ് സ്റ്റൈനറുടെ ജന്മദിനമാണ് രക്തദാതാ ദിനം അഥവാ ബ്ലഡ് ഡോണർ ഡേ ആയി ആചരിക്കുന്നത്. ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം ഒരു തുള്ളി മാനവികത, രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്നതാണ്. രക്തദാനത്തെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
3: പേഴ്സണലായിട്ട് ഇതുവരെയും ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല. പക്ഷെ അടുത്തിടയ്ക്ക് എന്റെ ഒരു ബന്ധുവിന് ബ്ലഡ് ആവശ്യം വന്നു. എ നെഗറ്റീവ് ആയിരുന്നു ബ്ലഡ്.
2: തന്റെ ബന്ധുവിനുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് രക്തം ആവശ്യമായി വരികയും അന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പിന്നീട് രക്തദാതാവായി മാറുകയും ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥനായ ദീപു.
3: ഇപ്പോ ഞാൻ എറണാകുളത്തുള്ള ഒരു മേഡത്തിന് ബന്ധപ്പെട്ടു. എ നെഗറ്റീവ് ബ്ലഡ് റയറാണ്, പക്ഷെ എത്രയും പെട്ടെന്ന് അവരെനിക്ക് ബ്ലഡ് റെഡിയാക്കി തന്നു. എന്റെ റിലേറ്റീവിന് വിഷുവിന്റെ തലേദിവസം ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ട് ഒരു സ്കൂട്ടിയെ പോകുമ്പോൾ നാഷണൽ പെർമിറ്റ് ഇടിച്ചു വീഴ്ച്ച, ഭയങ്കര ഇഞ്ചുറി ആയിരുന്നു ഉണ്ടായത്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമ്മൾ തൃശൂർ ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പൊ എ നെഗറ്റീവ് ബ്ലഡ് ആയതുകൊണ്ട്, റയറായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ ബ്ലഡ് ഇതുവരെയും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ട ഒരു പ്രാധാന്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ എ നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറെ അലഞ്ഞിട്ടാണ് ഈ ബന്ധപ്പെടുന്നത്. അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടി. അപ്പോഴാണ് ഈ ബ്ലഡിന്റെ ഒരു

0: തന്നത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ അംഗമാകുകയും എനിക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് എന്റെ ബ്ലഡ് ആദ്യമായിട്ട് കൊടുത്തു. എല്ലാവർക്കും ബ്ലഡ് ഉണ്ട്, അപ്പൊ എല്ലാവരും ബ്ലഡ് കൊടുത്താൽ ഒരു നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത് എന്റെ ഇടയിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
1: 2011 ആരംഭിച്ച ഓൾ ഇന്ത്യ ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ സ്ഥാപകനും ചെയർമാനുമായ PM ജാഫർ
2: വെറും 40 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോ ഓൾ ഓവർ ഇന്ത്യ 14 ലക്ഷം, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയൊരു ഡാറ്റാബേസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു ബ്ലഡ് ആവശ്യം വരുന്ന രോഗിക്ക് ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് നമ്പർ ഉണ്ട്, 8599900777 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് സ്റ്റാർട്ട് ആവുകയും ഒരു ബ്ലഡിന് വേണ്ടി ഒരാള് ക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന രക്തം എന്ന് പറയുന്നത് 1500 പേരുടെ രക്തമാണ്. ഇന്ത്യയിൽ വേണ്ടി വരുന്നത് ഒരു ദിവസം 50,000 പേരുടെ രക്തമാണ്. ഇനിയിപ്പോ മഴക്കാലമാണ് വരുന്നത്, കേരളത്തിലെ ഈ അവസ്ഥ മാറുകയാണ്. 1500 നിന്ന് അത് 3000 എത്താൻ പോവുകയാണ്. ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങളും വരും, രക്തത്തിലെ കൗണ്ട് കുറയും. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ പറയുകയാണ് ഒരു 5 യൂണിറ്റ് പ്ലേറ്റ്ലേറ്റ് കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരെ ബ്ലഡ് വേണ്ടി വരും. സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരാള് രക്തത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിലെ 180 ബ്ലഡ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിന്റെ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് രക്തദാനം ചെയ്യാം. അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ബാങ്കിലും ആവശ്യത്തിനുള്ള ബ്ലഡ് ആവും. ഇങ്ങനെ സമൂഹം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുത്ത് ഓരോ 3 മാസം പുരുഷന്മാരും ഓരോ 4 മാസത്തിൽ സ്ത്രീകളും രക്തം ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ ആവശ്യം പുറത്തേക്ക് വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ രക്തദാന സംഘടനകളും മുന്നോട്ട് വരിക. മറ്റുള്ള സംസ്ഥാനങ്ങള് കുറെയൊക്കെ ഇതിനകത്ത് ചീറ്റിംഗ് നടക്കുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട്. നമ്മുടെ കേരളത്തിലും ഇതുപോലെ കുറച്ച് സംഭവം നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ബ്ലഡ് റിക്വസ്റ്റുകൾ കണ്ടുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഡിസ്പെൻസ് ആയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചാൽ കിട്ടില്ല, അവര് ഫോൺ എടുക്കില്ല. അപ്പൊ അതേ സംഭവം തന്നെ ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP കഴിഞ്ഞ മാസം പരാതി കൊടുത്തിട്ടുണ്ട്.
1: തനിക്ക് രക്തം ആവശ്യമായി വന്നപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായത്.
3: 2016 മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട്.
1: ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററും പാരാലീഗൽ വോളണ്ടിയറുമായ മുളവുകാട് സ്വദേശി വാഹിദ.
3: ഞാനിത് തുടങ്ങാൻ കാരണമെന്ന് വെച്ചാല് ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ പലപ്പോഴും പലരും എന്നെ ബ്ലഡിന്റെ ആവശ്യത്തിനായിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയതാണ്. ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആളുകളെ അതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് ഒരുപാട് പേർക്ക് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബ്ലഡ് റിക്വസ്റ്റ് വരുന്ന ഒരു സ്ഥലം എറണാകുളം ജില്ല തന്നെയാണ്. ചിലപ്പോ 10, 15, 20 കേസുകളൊക്കെ നമുക്ക് ഒന്നിച്ച് വരാറുണ്ട്.
4: ഞാൻ ഏതാണ്ട് 35 വർഷമായി ആലുവ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
1: ആലുവ KSRTCയിൽ വെഹിക്കിൾ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ദേശം സ്വദേശി വിനോദ് സ്ഥിരമായി രക്തം ദാനം ചെയ്യാറുണ്ട്.
4: കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് എന്റെ അങ്കിളുടെ മകൾക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷനായിട്ട് ബ്ലഡിനെ അന്വേഷിച്ചു നടന്നപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഇപ്പോ 17-ാമത്തെ വയസ്സിൽ ഞാനും എന്റെ ഒരു കസിനും കൂടിയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ്. അന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടാണ് പിന്നീട് തുടർന്ന് കൊടുക്കാനായിട്ടൊരു പ്രചോദനമായത്. പിന്നെ അതൊരു ജീവചൈതിയായിട്ട് മാറിക്കഴിഞ്ഞു. അതിന് ആലുവ EMA വന്നതിന് ശേഷം അവിടെ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 60 പ്രാവശ്യത്തോളം IMLും അല്ലാതെ പുറത്തെ ഹോസ്പിറ്റലുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെയായിട്ടും നമുക്ക് ഒരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ചിത്രങ്ങളൊന്നുമില്ല. ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിക്കാറില്ല, ചായ പോലും കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആർക്കു വേണമെങ്കിലും നമുക്ക് ബ്ലഡ് കൊടുക്കാനുള്ളൊരു സന്തോഷമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് മേജർ കേസുകളൊക്കെ ബ്ലഡ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അവിടെ നിന്ന് അറിയിക്കുമല്ലോ. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്.
1: ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം?
5: രക്തദാനം ചെയ്യാനുള്ള ഒരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18-നും 60-നും ഇടയിലാണ്.
1: ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ വീണ ഷേണായി.
5: അതേസമയം റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഹീമോഗ്ലോബിൻ, വെയിറ്റ്, ബി പി, പൾസ് മുതലായവ ചെക്ക് ചെയ്തിട്ടാണ് ഡോണേഴ്സ് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. ഹീമോഗ്ലോബിൻ 12.5 ഗ്രാം ഉണ്ടായിരിക്കണം, വെയിറ്റ് ഒരു 45 കിലോഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം. രക്തദാനം ചെയ്യുന്ന ഒരു ദിവസം നല്ല ഉന്മേഷവാന്മാരായിരിക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവണം. ഭക്ഷണം കഴിക്കാതെ ഡൊണേറ്റ് ചെയ്യാൻ പോകരുത്. കുറഞ്ഞതൊരു 4 മണിക്കൂർ

0: കൂറിനുള്ളിലെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ രക്തദാനം ചെയ്തതിന് ശേഷം കഠിനമായ വ്യായാമങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ജലദോഷം, പനി, തൊണ്ടവേദന, മറ്റ് ഇൻഫെക്ഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്തദാനം ചെയ്യാതിരിക്കുക. അത് മാറിയിട്ട് മാത്രം രക്തദാനത്തിന് പോവുക. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ, ക്യാൻസർ, ബ്ലീഡിംഗ് മുതലായവുള്ളവർ ഡൊണേറ്റ് ചെയ്യാതിരിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരൊക്കെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തദാനം ചെയ്യാൻ സാധിക്കും. ചില വാക്സിനുകൾ എടുത്താൽ 2 മുതൽ 4 ആഴ്ച വരെ രക്തദാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. രക്തദാനം ചെയ്യുമ്പോൾ ഒരു മിനി ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നുണ്ടല്ലോ. ഹീമോഗ്ലോബിൻ, വെയിറ്റ്, ബി പി, പൾസ് എല്ലാം നോക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലോ, ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിലോ അവിടെ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, HIV, HCV ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് രക്തബാങ്ക് ഡോണേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. അവർക്ക് വളരെ നേരത്തെ തന്നെ ഒരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഡൊണേറ്റ് ചെയ്യുന്ന രക്തം നമ്മൾ 3 ഘടകങ്ങളായിട്ട് വേർതിരിക്കും. RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണത്. അങ്ങനെ 1 യൂണിറ്റ് രക്തത്തിൽ നിന്ന് 3 രോഗികളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പക്ഷേ ഇതിലെ പ്ലേറ്റ്ലെറ്റിന് 5 ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അതായത് നിരന്തരമായി രക്തദാതാക്കളെ ആവശ്യം വരും എന്നർത്ഥം. ഇത് പ്രധാനമായും നമ്മുടെ ഡെങ്കി സീസണിലായിരിക്കും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന് സർജറിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ രക്തം കട്ട പിടിക്കാൻ എല്ലാം പ്ലേറ്റ്ലെറ്റ്സിന്റെ ആവശ്യം വരും. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ് വരുമ്പോൾ, നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു നൂതനമായ പ്രക്രിയയാണ് FRSS എന്നത്. FRSSലൂടെ പ്ലേറ്റ്ലെറ്റ് മാത്രം ദാതാവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇതൊരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് വേർതിരിക്കുന്നത്. സാധാരണ രക്തദാനം ചെയ്താൽ നമ്മൾ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതുപോലെ പ്ലേറ്റ്ലെറ്റ് FRSS ദാനം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. 1 വർഷം 24 തവണ വരെ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാൻ സാധിക്കും.
1: സന്നദ്ധ രക്തദാനത്തിന് താല്പര്യമുള്ളവർ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ എത്തുകയോ രക്ത ക്യാമ്പുകളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ മതി.
2: പ്രത്യേകം സജ്ജമാക്കിയ ബാഗുകളിലാണ് നമ്മൾ രക്തം ശേഖരിക്കുന്നത്. അത് ശേഖരിച്ചതിന് ശേഷം അതിനെ ഘടകങ്ങളായി വേർതിരിക്കുന്നു.
1: മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറും ബ്ലഡ് ബാങ്ക് ട്രാൻസ്ഫ്യൂഷൻ സർവീസസിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായ ഡോക്ടർ മീന ബിബി.
2: സന്നദ്ധ രക്തദാനത്തിനായിട്ട് ദാതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അവര് രക്തബാങ്കിൽ വരികയോ ഏതെങ്കിലും സംഘടനകളെ സമീപിച്ച് ക്യാമ്പിൽ വരികയോ ആണ് ചെയ്യാറ്. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ വരുന്ന ഒരു ഡോണർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം രക്തം ദാനം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്ന് നോക്കാനായിട്ട് കുറച്ച് പരിശോധനകളും മെഡിക്കൽ പരിശോധനകളും നടത്തും. അതായത് വെയിറ്റ് നോക്കും, ഹീമോഗ്ലോബിൻ നോക്കും, രോഗിയുടെ കുറച്ച് കാര്യങ്ങൾ കൗൺസിലർ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ GP, ടെമ്പറേച്ചർ, പിന്നെ അയാളുടെ ചെസ്റ്റ്, ഹാർട്ട് എന്നീ സാധാരണ പരിശ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഇതിനുശേഷമാണ് രക്തദാതാവിനെ രക്തം ദാനം ചെയ്യാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത്. അദ്ദേഹം രക്തം ദാനം ചെയ്യുന്നതിന് പ്രത്യേകം സജ്ജമാക്കിയ ബ്ലഡ് ഡോണർ കൗച്ചിൽ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ രക്തം ബാഗുകളിലേക്ക് ശേഖരിക്കുന്നു. 5 മുതൽ 10 മിനിറ്റ് വരെ സമയമേ ഇതിനെടുക്കുകയുള്ളൂ. ശേഷം രക്തദാതാവിനെ 1/2 മണിക്കൂർ വിശ്രമത്തിനായിട്ട് മറ്റൊരു മുറിയിലേക്ക് മാറ്റി കിടക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സും ബിസ്ക്കറ്റോ അതുപോലെ എന്തെങ്കിലും ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ശേഷം ആള് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ നമ്മൾ 1-2 നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. വെയിലത്ത് അധികം പോകരുത്. 4 മണിക്കൂർ നേരത്തേക്ക് ഭാരം എടുക്കരുത്. ഫുട്ബോൾ പോലുള്ള ഫിസിക്കൽ എക്സസൈസിൽ വരുന്ന കളികൾ 4 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ പോകാൻ അനുവദിക്കാറ്. 4 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പൂർവ്വ സ്ഥിതിയിലേക്കുള്ള എല്ലാ കളികളിലും ജോലികളിലും ഒക്കെ ജാഗ്രതനാവാൻ സാധിക്കും. പക്ഷെ അയാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡിനുള്ള ഫ്ലൂയിഡ് പാർട്ട് റീപ്ലേസ് ആവുന്നതിന് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട്.
1: 1997 ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ രക്തബാങ്ക് രജിസ്റ്റർ ചെയ്ത അന്നു മുതൽ ഇപ്പോഴും അതിന്റെ ചുമതല വഹിക്കുന്ന ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ ഡോക്ടർ വിജയകുമാർ.
3: രക്തം ദൈവത്തിന്റെ വരദാനമാണ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരുമാണ്. അനുദിനം നമ്മുടെ ഭാരതത്തിൽ 1000 കണക്കിന് സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടുന്നത് അജ്ഞാതരായ മനുഷ്യ സ്നേഹികളുടെ വിശാലമായ മനസ്സിൽ കൊണ്ടാണ്. വേദനിപ്പിക്കുന്ന ഒരു മറുവശം കൂടിയുണ്ട്. രക്ഷപ്പെടുന്നതിനേക്കാൾ ഏറെ ജീവിതങ്ങൾ സുന്ദരമായ ലോകത്തു നിന്നും മൺമറയുന്നു. മനുഷ്യ മനസ്സാക്ഷി ഉണ്ടാത്തത് കൊണ്ടാണിത്. കനിവിന്റെ ഉറവ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട്, ആവശ്യത്തിന് രക്തമില്ലാത്തത് കൊണ്ട്. രക്തത്തിന് പകരം രക്തം മാത്രമേ ഉള്ളൂ. അതേ ഗുണമുള്ള മറ്റൊരു വസ്തു ഇതുവരെ കണ്ടുപിടിച്ചു.

കുറച്ചു കാലം മുമ്പ് വരെ രക്തദാനം നൽകുന്നവർക്ക് പ്രതിഫലം നൽകാറുണ്ടായിരുന്നു. കൂടാതെ രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും ഭീമമായ തുകയും ഈടാക്കിയിരുന്നു. തന്നിമിത്തം രക്തദാനം ഒരു ജീവന ഉപാധിയായി സ്വീകരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ 1996 ജനുവരി 4 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജിയിന്മേൽ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ഈ വിധി അനുസരിച്ച് രക്തം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടില് ഡ്രഗിന്റെ ഡെഫിനിഷനിൽ വരികയുണ്ടായി. ഈ നിർവചനത്തിൽ വന്നതനുസരിച്ച് രക്തദാതാവിന്റെയും സ്വീകർത്താവിന്റെയും പരിപൂർണമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സംവിധാനം നിലവിലുണ്ട് എന്ന് ഡ്രഗ്സ് കൺട്രോളർക്ക് ബോധ്യം വന്നാൽ മാത്രമേ ലൈസൻസ് നൽകുകയുള്ളൂ. നമ്മളുടെ സാധാരണ രക്തം ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം. വലിയ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഇപ്പൊ രക്തം CABG കൊറോണറി ആൻജിയോ ബൈപ്പാസ്, കൊറോണറി ബൈപ്പാസ്, ബാക്കി ഹെഡ് ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പിന്നെ റോഡ് അപകടങ്ങൾ,

0: വരുന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം. വലിയ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഇപ്പൊ രക്തം സി എ ബി കൊറോണവേ ആൻജിയോ ബൈപ്പാസ് കൊറോണവേ ബൈപ്പാസ് ബാക്കി ഹെഡ് ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പിന്നെ റോഡ് അപകടങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവം എന്നിവ കൂടാതെ ഇപ്പൊ ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ ഞങ്ങൾക്ക് 108 തലസീമിയ രോഗികളുണ്ട്. അതിൽ 48 പേർക്ക് മാസം 2 പ്രാവശ്യം രക്തം നൽകേണ്ടതായ ഒരു സ്ഥിതിയാണ്. നമ്മള് രക്തത്തിന്റെ ആവശ്യം നമുക്ക് കേരളത്തിൽ 3 പതിറ്റാണ്ടിനുള്ളിൽ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ബോധവൽക്കരണം കൊണ്ട് ക്യാമ്പിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആലുവ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മാസം 10 മുതൽ 12 ക്യാമ്പ് വരെ നടത്തുന്നുണ്ട്. ഓരോ ക്യാമ്പിനും ഞങ്ങൾക്ക് 50 യൂണിറ്റ് രക്തം കിട്ടാറുണ്ട്. ബോധവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പണ്ടത്തെ പോലെയുള്ള പേടിയില്ല ആൾക്കാർക്ക്. ഞാൻ 50 വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നപ്പം ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ഒരു രക്തം നൽകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരീരത്തിൽ 1 കിലോയ്ക്ക് 76 mL ഉള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ള രക്തത്തിന്റെ അളവ് 50 mL പെർ കിലോഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പോ അത് നമുക്ക് എല്ലാവർക്കും അവനവന്റെ ശരീരത്തിൽ എത്ര രക്തമുണ്ട് എന്ന് കണക്കുകൂട്ടാവുന്നത്. രക്ത ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടും ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ABO RH എന്നീ ഘടകങ്ങൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പാണുള്ളത്. ഏറ്റവും കൂടുതൽ O ഗ്രൂപ്പാണ്, 42%. പിന്നെ ബി ഗ്രൂപ്പാണ്, അത് 27%. എ ഗ്രൂപ്പ് 25%, AB ഗ്രൂപ്പ് 6%. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ 14 ആചരിക്കുന്ന കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനത്തിന് അനുബന്ധിച്ചിട്ടാണ് ഈ തവണത്തെ മെസ്സേജ്. 1 drop of humanity ഗീവ് ബ്ലഡ് സേവ് സേവ് ലൈഫ് എന്നാണ്. നമ്മൾ ഒരു അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്കിത് സാധിക്കുന്നതാണ്.
1: രക്തദാനം സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമാണ്. നമ്മൾ നൽകുന്ന ഏതാനും മില്ലിലിറ്റർ രക്തത്തിന് ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ ആകെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞേക്കാം. ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും രക്തദാനം ഒരു ശീലമാക്കേണ്ടതുണ്ട്. 2026 പ്രമേയം വിരൽ ചൂണ്ടുന്നതുപോലെ നമ്മൾ നൽകുന്ന ഓരോ തുള്ളി രക്തവും ഈ ഭൂമിയിലെ മാനവികതയെയും മനുഷ്യജീവനുകളെയും നിലനിർത്താനുള്ള ജീവനാഡിയാണ്. അവശ്യ സമയത്ത് എല്ലാവർക്കും രക്തം ലഭ്യമാകുന്ന ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് മുന്നേറാം. വരും തലമുറയെയും ഇതിലേക്ക് നയിക്കാൻ ഈ രക്തദാതാ ദിനാചരണം പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: സേവന വാർത്തകളുമായി എഫ് എം ഇവനിംഗ് തുടരുന്നു. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 09 88 68 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 82 81 09 88 68. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഒരു വർഷത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് 04912 50 57 91 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 04912 50 57 91.
1: Try Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. 14th രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ, 15th പുലർച്ചെ

0: 1:30 നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ, പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ, രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ, രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: FM ഈവനിംഗ് തുടരുന്നു.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
3: പാക്കനാർ നാടാകെ പ്രസിദ്ധനായി. തിന്മയുടെ മുന്നിൽ തലകുനിക്കാൻ ഒരിക്കലും അദ്ദേഹം സന്നദ്ധനായില്ല. അദ്ദേഹം തേയിയോട് പറഞ്ഞു, തേയി, എനിക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. തേയിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അമദൻ പറഞ്ഞു, ഉണ്ടച്ചാ, ഒരുപാട് ചെയ്യാനുണ്ട്, ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. പാക്കനാർ കോരിത്തരിച്ചു. അമദന് ഒരാഗ്രഹം. ഒരു ദിവസം അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേദം പഠിക്കണം. പാക്കനാരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. പക്ഷേ തേയി വലങ്കൈ തലയിൽ വച്ചു. എൻ്റെ ദൈവം തമ്പുരാനേ, താണജാതിക്കാരൻ്റെ ഒരു മോഹേ. പാക്കനാർ മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശാസ്ത്രികളുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോളൂ കുട്ടി, ഞാനും വരാം, പാക്കനാർ പറഞ്ഞു. അപ്പോ മോനെ വേദം പഠിപ്പിക്കാൻ തന്നെയാണോ ഭാവം? തേയി അമ്പരന്നു. അവൻ പഠിച്ചോട്ടെ തേയി, ഇതെല്ലാം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, പാക്കനാർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. രണ്ടുപേരും കൂടി വേദപണ്ഡിതനായ രാമശാസ്ത്രികളുടെ ഭവനത്തിലേക്ക് നടന്നു. പടിപ്പുരയിൽ നിന്നു. എന്താ? ശാസ്ത്രികളുടെ ശിഷ്യന്മാരിലൊരാൾ അന്വേഷിച്ചു. തമ്പ്രാനെ ഒന്ന് കാണാൻ വന്നതാണ്, പാക്കനാർ പറഞ്ഞു. എന്തിനാ? വെറുപ്പ് കലർന്ന ചോദ്യം. അത് തമ്പ്രാനോട് പറഞ്ഞോളാം, അമദൻ പറഞ്ഞു. പൂമുഖത്ത് നിന്നും രാമശാസ്ത്രികൾ ഇറങ്ങി വന്നു. ദൂരെ മാറി നിന്നു. അടുത്തു ചെന്നാൽ ഐത്തമാകും. എന്താ വന്നത്? എന്താ പേര്? അടിയൻ്റെ പേര് പാക്കനാർ. ഇവൻ അടിയൻ്റെ മകൻ അമദൻ. എന്തിനു വന്നു എന്നുകൂടി പറഞ്ഞോ. ഇവന് വേദം പഠിക്കണമെന്ന് കലശലായ ആഗ്രഹം. തമ്പ്രാൻ ഇവനെ ശിഷ്യനായി സ്വീകരിക്കണം. പാക്കനാർ സവിനയം അപേക്ഷിച്ചു. ശാസ്ത്രികൾ അമദനെയും പാക്കനാരെയും തുറച്ചു നോക്കി. അദ്ദേഹത്തിന് കലശലായ ദേഷ്യം വന്നു. കുടുമ വിറച്ചു, ചുണ്ടു വിറച്ചു, മുഖത്തെ വെളുത്ത മാംസപേശികൾ വിറച്ചു. അദ്ദേഹം മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. ശാസ്ത്രികൾ സ്വയം നിയന്ത്രിക്കാൻ നിമിഷങ്ങളെടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, മുള വെട്ടാനും ഉറമുണ്ടാക്കാനും പോയാൽ മതി. പറയന് വിധിച്ചിട്ടുള്ള ജോലി അതാണ്. കടന്നുപോവിൻ. അമദന് കരച്ചിൽ വന്നു. പോകാം മോനെ. പാക്കനാർ മുമ്പേ നടന്നു. അമദൻ ശാസ്ത്രികളെ തിരിഞ്ഞു നോക്കി. എന്താണ് ഇനി വേണ്ടത് അച്ഛാ? അമദൻ ചോദിച്ചു. കുട്ടി, മുള വെട്ടാൻ നാളെ തന്നെ പൊയ്ക്കോ. രണ്ടു പഴുക്കടക്കയും ഒരു കെട്ട് തളിർവെറ്റിലയും കയ്യിലെടുത്തോ. മുളക്കൂട്ടത്തിനടുത്ത് അടക്കയും വെറ്റിലയും സമർപ്പിച്ച് സരസ്വതീ ദേവിയെ ധ്യാനിക്ക്. എല്ലാം ശരിയാവും. പാക്കനാർ അക്ഷോഭ്യനായി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അമദൻ പിതാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവനൊന്നും ഉരിയാടിയില്ല. അവൻ ധൃതിയിൽ അച്ഛനൊപ്പം നടന്നു.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണാഭരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.

0: അമ്മ നടു ഒടിഞ്ഞു. ഈ ചക്കയും ചേനയും കൂടെ എന്തൊരു വെയിറ്റ് ആണോ മതി.
1: ആ ഗുഡ് മോർണിംഗ് യങ് മാൻ, ഹൗ ഡു യു ഡു?
0: ഏ താങ്ക്സ് സാർ. ഹാ ഇപ്പോഴാ ഒന്ന് നടു നിവർത്താൻ പറ്റിയത്.
1: ഓ ഗോഡ്, വാട്ട് ഓൺ എർത്ത് ആർ യു ഡൂയിങ് സുമേഷ്? വൈ ഡിഡ് യു ഡ്രോപ്പ് ദ സപ്ലൈസ് ഓൺ മൈ ബൂട്ട്സ്?
0: അല്ല സാറല്ലേ അപ്പോ എന്നോട് ചെയ്യാൻ പറഞ്ഞത്.
1: വാട്ട്? ചാക്ക് താഴെയിടാൻ ഞാൻ പറഞ്ഞു. നെവർ, ഐ ഡിഡ്ന്റ് ഗിവ് ദാറ്റ് കമാൻഡ്.
0: അല്ല സാറേ, ഞാൻ ഈ ചാക്കും ചുമന്ന് വന്നപ്പോ സാറല്ലേ അവിടെ ഇടൂ എന്ന് പറഞ്ഞത്. പിന്നെ ഇത്രയും വലിയ സാറ് പറഞ്ഞതല്ലേ ആ സ്ഥിതിക്ക് താഴെ ഇട്ടേക്കാ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഇപ്പൊത് പ്രശ്നമായ
1: അവിടെ ഇടൂന്നോ? ഹൗ ഡു യു ഡു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ താഴെ ഇടൂ എന്നല്ല, ഇറ്റ് ഈസ് എ ഫോർമൽ ഇംഗ്ലീഷ് ഗ്രീറ്റിംഗ്. വെൻ യു മീറ്റ് സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ ഇൻ എ ഫോർമൽ സെറ്റിംഗ് യു സേ ഹൗ ഡു യു ഡു.
0: ഓ അപ്പൊ അതൊരു ചോദ്യമായിരുന്നു. അപ്പോ ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാ ഞാൻ തിരിച്ചെന്ത് പറയണം? I am fine എന്ന് പറഞ്ഞാ മതിയാ?
1: No, when someone says how do you do, the correct standard response is to repeat the exact same phrase back to them. How do you do?
0: ചോദിച്ചവനോട് അത് തന്നെ തിരിച്ചു ചോദിക്കാനോ? ഇത് എന്ത് ഏർപ്പാടാണ് സാറേ? അപ്പൊ ഈ how are you doing അങ്ങനെ ചോദിച്ചാലോ?
1: ആ how are you doing is more casual. It means സുഖാണോ, എന്തുണ്ട് വിശേഷം. For that you can say I am doing well or I am good. Is it clear?
0: ഓഹോ ഇപ്പൊ പിടികിട്ടി. അപ്പോ ഹൗ ഡു യു ഡു എന്ന് കേട്ട തിരിച്ച് ഹൗ ഡു യു ഡു എന്ന് തന്നെ പറയണം. പക്ഷെ ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിച്ചാല് സുഖമാണെന്ന് പറയണം. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം പഠിച്ചു. ശരി സാറേ, ഒന്നുകൂടി ചോദിക്കൂ, ഒന്നുകൂടി ചോദിക്കൂ. ഞാൻ ഇപ്പൊ തിരിച്ചു പറയാം.
1: വെരി വെൽ, ഗുഡ് ഡേ.

0: രമേശ്, ഹൗ ഡു യു ഡു?
1: ഹൗ ഡു യു ഡു മിസ്റ്റർ കേണൽ സാർ.
0: ഔട്ട്സ്റ്റാൻഡിംഗ്. ലുക്ക് അറ്റ് ദാറ്റ് പ്രോഗ്രസ്. നൗ പിക്ക് അപ്പ് യുവർ സാക്ക് ആൻഡ് മാർച്ച്.
1: അമ്മോ, ഇതാണ് പൊങ്ങുന്നുമില്ല. സാറേ, സാറേ, ഹൗ ആർ യു ഡൂയിങ്?
0: ഐ ആം ഡൂയിങ് വെൽ, താങ്ക് യു. ഇതിപ്പം നമ്മൾ ഒരു വട്ടം ചോദിച്ചതല്ലേ, വൈ ആർ യു ആസ്കിംഗ് ഇറ്റ് അഗൈൻ?
1: അല്ല, ഒന്നുമില്ല സാറേ. സാർ സുഖമായിട്ടിരിക്കുവാണല്ലോ. സുഖമായിട്ടിരിക്കുന്ന കേണൽ സാർ ഇതൊന്ന് വീട് വരെ ചുവന്ന് സഹായിക്കുവോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ.
0: വാട്ട്? മീ, എ റിട്ടയർഡ് കേണൽ കാരിയിങ് യുവർ മത്തങ്ങച്ചാക്ക്? ഐ വിൽ കോർട്ട് മാർഷൽ യു. റൺ.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

സമയം 8 മണി കഴിഞ്ഞ് 5:16. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗ് തുടരുന്നു. യുവവാണി

0: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്. ഗുരുക്കന്മാർക്ക് എവിടെയിരുന്നും ശിഷ്യന്മാരെ
1: പഠിപ്പിക്കാം.
0: അപ്പൊ ഈ പഴയ രീതി ഉണ്ടല്ലോ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നുള്ള ഒരു രീതി, ശരിക്കും ഓൺലൈൻ ക്ലാസ് പ്രോപ്പർ ആയിട്ട് നമുക്ക്
1: എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ എടുക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരു വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ശ്രീവിദ്യ മാമിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നത്, മാം ഇരിക്കുന്നത് മദ്രാസിലാണ്, ചെന്നൈയാണ്, ഞാനിവിടെയാണ്. അതെ, ഒരു അതെ, എല്ലാ ആഴ്ചയും നമുക്ക് പോയി വരാന്ന് പറയുന്നത് സാധ്യമായൊരു കാര്യമല്ല. അപ്പോ നമ്മള് മാക്സിമം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക്
0: അത്രയുള്ളൂ.
1: അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനായാലും ശരി, പഠിപ്പിക്കാനായാലും ശരി, പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ,
0: ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് നമുക്ക്
1: അതെ അതിന്റെ ഇടയിൽ നിന്ന് നെറ്റ് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവര് നമുക്ക് റെക്കോർഡ് ചെയ്തയക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാനാണ് പഠിപ്പിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കുക, ആ റെക്കോർഡിങ്സ് കേട്ട് അവർ പഠിക്കുക. അങ്ങനെ താളമൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ട് എല്ലാവർക്കും. പക്ഷെ താളം നമുക്ക് ആ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇത് വരുന്നില്ല. എന്നാൽ തന്നെയും നമ്മളൊരു 90% നല്ലൊരു കാര്യം തന്നെയാണ് ഓൺലൈൻ ഉള്ളത്.
0: ചെറിയ കുട്ടികൾ വരെ പാട്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ്. പാരന്റ്സും അതുപോലെ തന്നെയാണ്, എന്റെ കുട്ടി ഇന്ന സ്റ്റേജിൽ പാടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ട്. അപ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ചെറിയ കുട്ടികളൊക്കെ സ്റ്റേജിലിരുന്ന് ഒരു ഭയമില്ലാതെ കീർത്തനങ്ങളെല്ലാം പാടുന്ന കേൾക്കാം, അപ്പോ അതെങ്ങനെയാണ് അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു അനുഭവം എങ്ങനെയാണ്?
1: അത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഞാനും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല. അറിവില്ലായ്മ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു സ്ട്രെങ്ത് തരും. ഞാൻ എന്ത് പാടിയാലും ഒരു പ്രശ്നമല്ല എന്നുള്ള ഉണ്ടാവില്ല തീർച്ചയായിട്ടും. കാരണം ഞാൻ പാടേണ്ടതാണ് എനിക്ക് ശരി എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ അറിയുന്നതോറുമാണ് അതിനോടൊരു ഒരു ഫിയർ വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം കുട്ടികൾ പ്രത്യേകിച്ച് ഈ ഫോണിൽ കൂടിയുള്ള പഠനം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് ആണ് പറയണതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10-15 minutes ആണ് അവരൊന്ന് നമ്മളോട് സഹകരിക്കുക. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോവാം, മാം എനിക്കിങ്ങനെ എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു, മാം എനിക്ക് ചായ കുടിക്കണം, മാം എന്നൊക്കെ പറഞ്ഞേ പോവും വളരെ ചെറിയ കുട്ടികൾ. അപ്പം ഞാൻ മാക്സിമം 2 പേരൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ അത് തന്നെ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം ഒരാൾക്ക് കൊടുക്കുന്ന അറ്റൻഷൻ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓൺലൈനിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുമ്പോൾ. കാരണം ഞാനിതുപോലെ ആഗ്രഹിച്ചൊരു കുട്ടിയാണ്, എനിക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, എനിക്ക് പഠിക്കണം, അങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ മോശമാവരുത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമെങ്കിലെങ്കിലും വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത്യാവശ്യം ചീത്തയൊക്കെ പറയുന്ന
0: കൂട്ടത്തിലാണ്.
1: ഇല്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവർക്ക് പേടിയില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയില്ല. അപ്പോൾ

0: പേടിക്കാതെ ഈ പറഞ്ഞൊരു ഫോണിൽ നമുക്ക് മനസ്സിലാവും അവര് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഫോണിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊന്നും ആയിരുന്നപ്പോ നമുക്ക് പേടിയായിരുന്നു, ഒരു ടീച്ചർമാരെ അപ്പുറത്തേ കൂടെ പോയാൽ തന്നെ നമുക്ക് പേടിയായി, അയ്യോ
1: ടീച്ചർമാരും
0: പേടിയാ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല.
1: മാതാപിതാക്കള് ഇപ്പോ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചറുടെ അടുത്ത് വരുമ്പോ, ടീച്ചർ എനിക്ക് അടുത്ത സംഗീതോത്സവത്തിന് കുട്ടികളെ സ്റ്റേജിൽ കയറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോ അത് ചിലർക്ക് പെട്ടെന്ന് തന്നെ അത്
0: ഇൻസ്റ്റന്റ് റിസൾട്ട്,
1: പെട്ടെന്ന് കീർത്തനം പാടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോ പഴയ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വർണ്ണമൊക്കെ പാടി പാടി പഠിച്ച് ഒരു നല്ല അടിസ്ഥാനമായതിനു ശേഷമാണ് സ്റ്റേജിലൊക്കെ കയറി പാടുന്നത്. ഇപ്പൊ രീതികളെല്ലാം മാറി,
0: കാലഘട്ടം മാറുന്നു അതിനനുസരിച്ച്. ഞാൻ അവരോട് ആദ്യം തന്നെ പറയുന്ന കാര്യം, മ്യൂസിക്കിനെ സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെ വളരെ ഒരു തെറ്റായ കാര്യമാണെന്ന് പറയും ഞാൻ. കാരണം അപ്പൊ നമുക്ക് ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളുടെ ഫോൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പാടുന്നത് എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കണം. അതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഇന്റർവ്യൂസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഡാൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിൻ്റെ ആരായാലും, ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും അങ്ങനെയൊന്നുമില്ല, വളരെ നല്ല ഇൻ്റർവ്യൂസ് എനിക്കിങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പണ്ട് എപ്പോഴോ കേട്ടതാണ് ഈ ശോഭന മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, അവർ 9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അത് ഞാൻ അന്ന് ഞാൻ ഈ കലാക്ഷേത്രത്തിൽ വന്നിട്ടില്ല, അപ്പം ഞാൻ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പറഞ്ഞു 9 മണിക്കൂറൊക്കെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ 9 മണിക്കൂറല്ല, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫെക്ഷൻ വരുന്നത് വരെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 9 മണിക്കൂറൊക്കെ ആവണത്, അത് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതങ്ങനെ വന്നു
1: പോകും.
0: അങ്ങനെ നമ്മൾ അത്രയും പ്രാക്ടീസ് അതിന് കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയൊരു റിസൾട്ട് എങ്കിലും വരുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ പേരൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് വരരുത്.
1: സമയമെടുക്കും,
0: ഒരു 2 വർഷമെങ്കിലും കുട്ടികൾക്ക് സമയം കൊടുക്കുക, ടീച്ചറിന് സമയം തരാന്നല്ല. കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു 50-50 ഇത് പോകുന്നത്. നമ്മള് നമ്മുടെ എത്ര കൊടുത്താലും അവര് ചെയ്യേണ്ട കാര്യം അവര് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല.
1: ഞാനും പലപ്പോഴും ഇങ്ങനെ കുട്ടികളൊക്കെ പാടുന്നത് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ സ്വരസ്ഥാനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവർക്ക് ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
0: അത് അതിനൊരു റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാ കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി ഉണ്ട്, അവർക്ക് എല്ലാത്തിനും. ഇപ്പൊ നമുക്ക് ഈ ഫോൺ തന്നെ വലിയൊരു എന്താ പറയാ എക്സാമ്പിൾ ആണ് അതിന്. നമുക്ക് എന്താ പറയാ, ഒരു പാട്ട് കേൾക്കണം തോന്നിയാ കുട്ടികൾക്ക് തന്നെ അറിയാം അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്, ഇത് ഇന്നത് എടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നുള്ളത് അവർക്കറിയാം. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പിള്ളേരൊക്കെ സ്റ്റേജിൽ പാടുന്നതിന്റെ ഒരു റീസൺ അത് തന്നെയാണ്. കാരണം അവർക്ക് വളരെയധികം എക്സ്പോഷർ ഉണ്ട്, അവർക്ക് ഇറങ്ങി എന്തും ചെയ്യാനുള്ള
1: ധൈര്യമുണ്ട്.
0: ആ ധൈര്യം കൊടുക്കുന്നത് പേരൻസ് ആണ് കേട്ടോ, അതും പറയണം, ഇപ്പൊ പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി അത് വേണം എന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. മറ്റേ ഇപ്പൊ കുറച്ചും കൂടി പിള്ളേർക്ക് ആക്സസിബിലിറ്റി ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അതുകൊണ്ട് അവർ പഠിക്കണം, അവർ ചെയ്യണം, അത് അങ്ങനെ വളരട്ടെ, നല്ല കാര്യം. വളരെ നോളജ് ഉണ്ട്. ഇപ്പൊ കുറെ, ഞാനിപ്പോ അടുത്ത് ഒരു ഇതുപോലെ ഒരു വീഡിയോ കാണാനിടയായി, ഒരു കുട്ടി ഒരു ശ്രുതി കേൾക്കുമ്പോഴേക്കും ആ ശ്രുതി ഐഡന്റിഫൈ ചെയ്യണത്, ലൈക്ക് ഈ ശ്രുതി ജി ഷാർപ്പാണ്, അല്ലെങ്കിൽ ഈ ശ്രുതി ജി ആണ്, അല്ലെങ്കിൽ ഇത് സി ഷാർപ്പ് സി, അങ്ങനെ പറയാൻ ആ കുട്ടിക്ക് വളരെ ചെറിയ പ്രായം, 9-10 വയസ്സൊക്കെ ഉള്ളു അതിന്. അതങ്ങനെ കേൾക്കുമ്പോ തന്നെ അതങ്ങനെ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊരു ടാലന്റ് ഉണ്ട്,
1: ഉള്ളിലൊരു ജ്ഞാനമുണ്ടാവണം.
0: ആ തീർച്ചയായിട്ടും വേണം, അതില്ലാണ്ട് നടക്കില്ല. അപ്പൊ കാരണം ഇന്ന് ഒരുപാട് പേരെ നമുക്ക് കാണാം, ഒരുപാട് പേര്, കുട്ടികൾ തുടങ്ങി വലിയവരായിക്കോട്ടെ ആരായിക്കോട്ടെ, വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെയധികം നോളജ് ഉള്ള ആൾക്കാരാണ്.
1: ഓക്കെ, അപ്പൊ നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും പോവാം, തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനാണ് പാടുന്നത്?
0: അപ്പൊ നമുക്ക് ദർബാരി കാനഡ എന്നുള്ള രാഗത്തില് നിന്ദതി ചന്ദനം എന്ന് പറഞ്ഞ ഒരു അഷ്ടപതിയാണിത്.

0: ഇതിനൊരു ഹിന്ദുസ്ഥാനി ടച്ച് ഉള്ള രാഗമാണെന്ന് തോന്നുന്നു
1: അല്ലേ?
0: ഞാൻ കേട്ടിട്ടുണ്ട് ഈ മിയാ ധാൻസൻ അക്ബർ ചക്രവർത്തിയുടെ രാജ്യസഭയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ ദർബാരി കാനഡ രാഗം കുറച്ച് പോപ്പുലർ ആക്കിയത്. വായിച്ചറിഞ്ഞിട്ടുണ്ട്.
1: വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു രാഗമാണ്.
0: ഒരു ഭക്തി മൂഡുണ്ട്, ഒരു ചെറിയ ശോകമുണ്ട്.
1: അതെ അതെ അതെ അതെ. അതാ ഇത് സാവിരഹേ തവദീന വിരഹം. ഇതിന് എന്താ പറയാ, അതാ പറഞ്ഞ ഒരു ഒരു വിഷമത്തിന്റെ ഒരു ഛായയാണ് കുറച്ചും കൂടി ഉള്ളത്.
0: ചെറിയൊരു ഷെയ്ഡ് ഓഫ് ശോകം. ഓക്കെ, അപ്പോ ചെറിയ പ്രായം മുതൽ സംഗീതം പഠിച്ചു വന്നു. യുവജനോത്സവ വേദികളിലെല്ലാം പങ്കെടുക്കാറുണ്ടോ? പെർഫോമൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, വളരെ അധികം. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് വരുന്നു, ബാഗ് വെക്കുന്നു, ഇറങ്ങി പോകുന്നു, അങ്ങനെ. അതെ അതെ അതെ, റിഹേഴ്സലിന് വേണ്ടിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും, റിഹേഴ്സലിന് വേണ്ടി തന്നെ. അതായത് ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ളത് ഗ്രൂപ്പ് സോങ്ങിനാണ്, അല്ലാതെ ലളിത ഗാനം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം, തിരുവാതിരപ്പാട്ട്, അങ്ങനെ കുറെ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 6-7 എണ്ണത്തിനെങ്കിലും പങ്കെടുക്കും. അതെനിക്ക്, അതാ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കളയാൻ എനിക്ക് അന്നൊന്നും താല്പര്യമില്ലായിരുന്നു.
0: എല്ലാത്തിലും
1: കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല,
0: പങ്കെടുക്കുക
1: എന്നുള്ളതാണ്. അങ്ങനെ പങ്കെടുക്കുമായിരുന്നു.
0: മത്സരിക്കുമ്പോ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു?
1: ഓ, തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും ഉണ്ടാവും, പക്ഷെ അച്ഛന് ശാന്തിയാണ്, അമ്പലത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അധികം സമയം കിട്ടാറില്ല കൂടെ വരാനായിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരമൊക്കെ പോകേണ്ടത് കാരണം മിക്കവാറും അമ്മയാണ് വരാറ്. അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ കൂടെ പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ വളരെ, നീ പഠിച്ചില്ലെങ്കിലും സാരില്ല, അച്ഛനൊക്കെ കൂടുതൽ പഠിച്ചില്ലെങ്കിലും സാരില്ല, പാട്ട് നന്നായിട്ട് പൊക്കോട്ടെ, അങ്ങനെ. അത്രയും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഇപ്പൊ
1: അതെ അതെ, പ്ലസ് ടുവിൽ ഞാൻ സ്റ്റേറ്റില് പോയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ വിഷമമായത് വെച്ചാ എന്റെ കുട്ടി സ്റ്റേറ്റിലെത്തി, അങ്ങനെ. അന്നൊക്കെ വലിയ, അന്നല്ല ഇപ്പോഴും അതെ, അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോ അവർക്ക്, അച്ഛനും അമ്മയ്ക്കും, ഓ സ്റ്റേറ്റ് വരെയൊക്കെ പോകാൻ പറ്റിയ കുട്ടിക്ക് വലിയൊരു ഭാഗ്യമാണ്, അങ്ങനെ അങ്ങനെ കരുതുന്നവരാണ്. ഇത് എനിക്ക് കിട്ടിയ ടാലന്റ് എന്ന് പറയുന്നത് എന്നേക്കാൾ ആഘോഷിക്കുന്നത് അവരാണ്. അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ എന്റെ കുട്ടി ഒന്ന് മൂളിയാ തന്നെ സന്തോഷമാണ്. അതെ, അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറുത് തുടങ്ങിയിട്ട് എന്നെ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് യൂത്ത് ഫെസ്റ്റിവൽ എന്നില്ല, ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ പാടുക, അതിപ്പോഴും അച്ഛനൊരു രീതിയാണ്. അവിടെ അച്ഛൻ ശാന്തി ചെയ്യണ അമ്പലത്തിൽ എന്തെങ്കിലും പ്രതിഷ്ഠാദിനോ അല്ലെങ്കിൽ ഉത്സവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു പാട്ട് വേണം,
0: എന്തായാലും
1: വേണം. അതെ, നിർബന്ധമാണ്.
0: എവിടെയാണ് അത് സ്ഥലം?
1: ഞങ്ങള് കുന്നംകുളമാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് ചൊവ്വന്നൂർ എന്ന് പറയും. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലാണ് അച്ഛൻ ശാന്തി ചെയ്യണ. ഒരു 10-20 കൊല്ലത്തിന് മേലെയായി. ഞങ്ങൾ ശരിക്കും മലപ്പുറം ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ അച്ഛന് ശാന്തിയായിട്ട് വന്ന് താമസിക്കുന്ന

0: വരായിരുന്നു.
1: അപ്പൊ എന്താ, പക്ഷെ ഞാൻ വളർന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛനും അമ്മയും തരുന്ന അതേ ഒരു സപ്പോർട്ട് എനിക്ക് അവിടുത്തെ നാട്ടുകാർ തന്നിട്ടുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളിൽ പാടുക, ഓണാഘോഷ പരിപാടികൾ, അത് അത് എല്ലാത്തിലും ഞാൻ ഉണ്ടായിരിക്കും. അത് കാരണം ഈ പറഞ്ഞ പോലെ ഈ പാട്ടിന് ഒരു തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും പാട്ടിന്റെ തുടക്കത്തിൽ ഇവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങിയത് ഇവരുടെയൊക്കെ കൂടെ എന്ന് പറയാം. ഇവരാണ് എന്നെ ഒന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്, നാട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ബാക്കി അങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. പാട്ടിലേക്കുള്ള വേദികൾ അങ്ങനെയായിരുന്നു. പിന്നെ വേറെ ഏറ്റവും അധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള വേറൊരാളിനെ മെൻഷൻ ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ ഉത്സവങ്ങളിലും നമുക്ക് പാടാം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവിടേക്കൊക്കെ പോകണം. അതെ, കൂടെ വരിക എന്നുള്ളത് ഈ പറഞ്ഞാൽ നമുക്ക് സാഹചര്യം ഒത്തുവരാറില്ല. എന്നിരുന്നാലും എനിക്ക് പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. ഇപ്പം ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളിറങ്ങിത്തിരിക്കാറുണ്ട്. ശരി, ഇവിടെ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അപ്പം നമുക്കും കൂടെ ഒന്ന് പോയാലോ, നമുക്കൊന്ന് പാടാൻ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനായാലും. ഇപ്പം നമ്മളതിനെ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പോലും അത് ഹസ്ബൻഡ് ത്രൂ ആണ് ഇപ്പോൾ മിക്കവാറും വരാറ്. കാരണം ആൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പാട്ടുകാരിയായി കാണണം, അത് എൻ്റെ അച്ഛനും അമ്മയെ പോലെ പിന്നെ ആഗ്രഹിക്കണത് എൻ്റെ ഹസ്ബൻഡ്. അയ്യോ, ഫാൻസ് അല്ല, ക്രിറ്റിസിസം കൂടുതലാ. അയ്യോ, അതൊക്കെ ഉണ്ട്. എൻ്റെ എൻ്റെ ഓപ്പിളും അതെ, ഓപ്പിള ചേച്ചി അതെ, പിന്നെ ഹസ്ബൻഡും അതെ. വളരെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കാണ്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് തന്നിട്ടുള്ളത്.
2: അപ്പോ ജീവിതം സംഗീത സാന്ദ്രമായിരുന്നു.
1: അയ്യോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: അപ്പൊ നമുക്ക് എന്തായാലും ഒരു കീർത്തനം കൂടി എന്തായാലും ഒന്ന് കേൾക്കാം.
1: തീർച്ചയായിട്ടും കേൾക്കാം.
2: ഏതാണ് ഒന്ന് പാടുന്നത്?
1: ബഹുദാരി എന്ന് പറയുന്ന ഒരു രാഗത്തിലെ ബ്രോഭാരം.
2: വളരെ ഫേമസ് കീർത്തനം.
1: അതെ അതെ അതെ.

0: വളരെ മനോഹരമായൊരു കീർത്തനമായിരുന്നു.
1: താങ്ക് യു.
0: അപ്പോൾ ഒരുപാട് കീർത്തനങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: എനിക്കും വളരെ സന്തോഷം. ഒരുപാട് കീർത്തനങ്ങൾ പാടാൻ സാധിച്ചതിലും അതിനെപ്പറ്റി പറയാൻ സാധിച്ചതിലുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കിപ്പോഴും മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കലാക്ഷേത്രയെ പറ്റിയിട്ടായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയാലും ഒരുപാട്, നമ്മുടെ സമയപരിമിതിയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് അത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റി. ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് ഈ കലാക്ഷേത്രയുടെ ഇത്. അത് എന്താ പറയാ, ഒരു ആനന്ദാണെന്ന് പറയില്ല നമുക്ക് അതിനെ പറ്റി പറയുമ്പോൾ, അതിനെ റീകോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതെ, അതെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതും, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പോ നല്ല ഗായകർ കേൾവിക്കാരുടെ ഹൃദയം കീഴടക്കുന്നത് പോലെ ഒരു ഗുരുവിന് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കീർത്തന ഇത് രണ്ടും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്.
1: താങ്ക് യു.
0: അപ്പോൾ ഭാവിയിൽ സംഗീത ലോകത്ത് തൻ്റെതായ ഒരു ഇടം കണ്ടെത്താനും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കീർത്തനയ്ക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
1: സന്തോഷം. താങ്ക് യു.
0: ഇവിടെ വന്നതിനും ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി.
1: വളരെ സന്തോഷം, വളരെ അധികം സന്തോഷം, പറഞ്ഞാൽ തീരാത്ത അത്ര സന്തോഷം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം.

0: നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
1: യുവവാണി സമാപിക്കുന്നു.

0: സേവന വാർത്തകൾ. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ പി എസ് സി പരീക്ഷ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 81 57 86 92 82 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 81 57 86 92 82.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നാളെ വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം പറയാം, www.fcikerala.org. കൂടുതൽ വിവരങ്ങൾക്ക് 80 75 46 61 36 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 80 75 46 61 36.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന പ്രായപരിധി

ഇല്ല. അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതാണ്: 94 47 76 60 04 94 47 76 60 04. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.srccc.in. സമയം 8:30:10. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ജോൺസൺ.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എംഇ, എം ടെക്, എം എസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എം ടെക് ആണ് യോഗ്യത. വി ഐ സി ടി സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്ക് അഭികാമി യോഗ്യതയായി പരിഗണിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് www.recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.recruit.qsat.ac.in.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിൽ താത്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 16 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04-829-21-63-61. 04-829-21-63-61.

കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഐടിഐയിൽ ടർണർ ട്രേഡിൽ ഓപ്പൺ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 17 നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും രണ്ടു വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ടർണർ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ഈ മാസം 17 രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളുമായി ഏറ്റുമാനൂർ ITIയിൽ എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 04812 53 55 62. 04812 53 55 62.

കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.laborwelfarefund.in.

ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും BEd സെറ്റ് എന്നിവയാണ് യോഗ്യത. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 00 64 84. FM ഈവനിംഗിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസ് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം ഇളയരാജ.

0: സമയം 8 മണി കഴിഞ്ഞ് 45:10. എഫ് എം ഇവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അന്നത്തെ പ്രകടനത്തിൽ പങ്കുകൊണ്ടതോടെയാണ് പോക്കർ ഹാജി കോൺഗ്രസ്സുകാരനായത്. കേളപ്പനോടുള്ള ആദരവാണ് അദ്ദേഹത്തെ പ്രകടനത്തിൽ അണിചേരാൻ പ്രേരിപ്പിച്ചത്. ആരും ആവശ്യപ്പെടുകയായിരുന്നില്ല. പ്രകടനത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പോക്കർ ഹാജിക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതോടെ രാഷ്ട്രീയ വിവരങ്ങൾ അറിയുവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമേറെ. ശ്രീധരൻ ഡോക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് ശരിയായില്ല എന്ന് ഹാജിയാർ പലരോടും പറഞ്ഞു. ഇതോടെയാണ് ഭഗത് സിംഗ് ആരാണെന്ന് നാട്ടുകാരിൽ പലരും അറിഞ്ഞത്. എന്നാൽ സിംഗ് ചെയ്ത കുറ്റമെന്തായിരുന്നു എന്ന് പറഞ്ഞുകൊടുക്കുവാൻ ഹാജിയാർക്ക് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. സിംഗിനെ സിംഗെന്നാണ് ഹാജിയാർ വിളിച്ചിരുന്നത്. ഓറ് നാട്ടിനു വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. അതിഷ്ടപ്പെടാത്ത വെള്ളക്കാര് സിംഗിനെ തൂക്കിക്കൊന്നു. അതൊട്ടും ശരിയായില്ല എന്നതുമാത്രം ഹാജിയാർ വിശ്വസിച്ചു. അത് അദ്ദേഹം എല്ലാവരോടും പറയുകയും ചെയ്തു. ഹാജിയാർ നടന്ന് ചെമ്പകമരച്ചോട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ നോക്കി കുഞ്ഞിക്കേള് പറഞ്ഞു, ഇന്നാട്ടിലെ നല്ല മനുഷ്യന്മാരായി രണ്ടാളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്ന് നിന്റെ കണ്ണച്ചൻ, വേറൊന്ന് ആ പോയ പോക്കർ ഹാജി. രാമറും അത് ഏറെക്കുറെ ശരിവെക്കുകയായിരുന്നു. പിടിക അടയ്ക്കാനുള്ള മുന്നൊരുക്കമെന്നോണം തുന്നിയതും തുന്നാൻ പോകുന്നതുമായ തുണികൾ കുഞ്ഞിക്കേള് അടുക്കി വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നോണം ചെറുതായി ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നമ്മളെ നടുക്കണ്ടി കണാരന് കോടതിയിൽ പണി കിട്ടിയോ? ഓന് വെറ്റില ചായ്ക്കലല്ലേ പണി, രാമർ പറഞ്ഞു. അതെനിക്കറിയാം, എന്നാൽ ഓനെ കുറേ ദിവസമായി കോടതിയിൽ കാണുന്നു, അതുകൊണ്ടാ ആടെ പണി കിട്ടിയോന്ന് ചോദിച്ചത്. എന്നിട്ടും രാമറിനെ ചോദ്യം എന്താണെന്ന് മനസ്സിലായില്ല. കുഞ്ഞിക്കേള് തുന്നിക്കൊണ്ടിരിക്കുന്ന പീഡികയുടെ നേരെ എതിർവശത്താണ് കോടതി മുറി. അയാളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ കാണാവുന്നതുമാണ്. ഒരു നാൾ കുഞ്ഞിക്കേളു എതിർവശത്തേക്ക് നോക്കുമ്പോൾ മുൻസീഫും വക്കീലന്മാരും ഇരിക്കുന്ന വലിയ മുറിയോട് ചേർന്നുള്ള വരാന്തയിൽ ചുമരോട് ചേർന്ന് നടുക്കണ്ടി കണാരൻ നിൽക്കുന്നു. ആദ്യം കരുതിയത് അയാൾ വെറുതെ അങ്ങനെ നിൽക്കുകയാവും എന്നാണ്. കുറച്ചുനേരം കഴിഞ്ഞ് നോക്കിയപ്പോഴും അയാൾ അവിടെ തന്നെയുണ്ട്. കോടതിക്കകത്ത് നടക്കുന്ന സംസാരം വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്നു. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഇത് വ്യക്തമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ഒന്നും അയാൾ ശ്രദ്ധിക്കുന്നതേയില്ല. എന്തുപറ്റി നടുക്കണ്ടി കണാരന് എന്നാണ് കുഞ്ഞിക്കേളു അപ്പോൾ ആലോചിച്ചത്. ഒരുപക്ഷെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കൗതുകപൂർവം വന്നതായിരിക്കാം. എന്നാൽ പിറ്റേന്നും അയാളെ അതേ സ്ഥാനത്ത് കണ്ടപ്പോൾ കുഞ്ഞിക്കേളുവിന് എന്തോ പന്തിയില്ലായ്മ തോന്നി. കണാരന് പണിക്കൊന്നും പോകണ്ടേ? വെറ്റിലയ്ക്കിപ്പോൾ നല്ല വിലയാണ്. ബർമയിലേക്ക് അയക്കാൻ വെറ്റിലയും കാത്ത് കപ്പൽ കിടക്കുകയാണെന്നറിയുന്നു. വേണ്ടത്ര വെറ്റില കിട്ടാനുമില്ല. എന്നിട്ടും ജോലിക്ക് പോകാതെ അയാൾ എന്തിനാണിങ്ങനെ സമയം കളയുന്നത്? തക്ഷൻ കുന്നിൽ കുഞ്ഞിക്കേളുവല്ലാതെ മറ്റാരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഒരാഴ്ച തുടർച്ചയായി ഈ ദൃശ്യം കണ്ടപ്പോഴാണ് ആരോടെങ്കിലും ഇക്കാര്യം പറയണമെന്ന് തോന്നിയത്. നടുക്കണ്ടി കണാരന് എന്താണ് സംഭവിച്ചത്? അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാമർ പറഞ്ഞു, നാളെ നമുക്കെന്തായാലും ഓനോട് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം. ഓം വരുമല്ലോ. വരൂന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. പിറ്റേന്ന് കാലത്ത് ആകാംക്ഷയോടെ രണ്ടുപേരും പീടികയിൽ കാത്തുനിന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ നടുക്കണ്ടി കണാരൻ കിഴക്കുനിന്നും വരുന്നത് കണ്ടു. കോടതിയുടെ മുമ്പിൽ എത്താറായപ്പോൾ രണ്ടുപേരും മുമ്പിൽ ചെന്നു നിന്നു. എന്താ ഇന്ന് പണിക്കൊന്നും പോകണ്ടേ? വെറ്റിലയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ, രാമർ സൗഹൃദഭാവത്തിൽ ചോദിച്ചു. തെല്ലു നേരം മിണ്ടാതിരുന്നതിന് ശേഷം മടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് മറ്റ് മുഖവരെയൊന്നും കൂടാതെ കുഞ്ഞിക്കേള് പറഞ്ഞു, കുറേ ദിവസമായി കണാരൻ കോടതിയിൽ ഇങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇങ്ങനെ ഒരാൾ പണിക്കൊന്നും പോകാണ്ട് വെറുതെ നിൽക്കുന്നത് കണ്ടാൽ ചോദിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ചോദിക്കുന്നത്.

കണാരൻ എന്താണ് വക്കീൽ ഭാഗം പഠിക്കാൻ പോകുന്നുണ്ടോ? അതോ സ്വന്തമായി കോടതി എങ്ങാൻ തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? നടുക്കണ്ടി കണാരൻ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ വിഷമത്തിലായി. അയാൾ രണ്ടുപേരെയും പകച്ചു നോക്കി. കണാര, ഇനി വിഷമിക്കാത്ത കാര്യം പറ. നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാളും എൻ്റെ കൂടെ ഉണ്ടാവും, രാമർ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കണാരൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി. വെറ്റില ചായ്ക്കാനും

0: വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കണാരൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി. വെറ്റില ചായ്ക്കാനും നാടൻ പണിയെടുക്കാനും ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമെന്ത്? ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ സുഭാഷ് ചന്ദ്രബോസിനെ കാണാൻ പോവുകയാണ്. എനിക്ക് INA ചേരണം. ആടെ ചേരണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്നാ കേട്ടത്. കോടതിയിൽ കുറേ ദിവസം ചെന്നാൽ കുറച്ച് ഇംഗ്ലീഷ് കേട്ട് പഠിക്കാലോ. കണാരന്റെ വിശദീകരണം കേട്ട് കുഞ്ഞിക്കേളു സ്തബ്ധനായി അയാളെ പകച്ചു നോക്കി. കുഞ്ഞിക്കേളുവിന്റെ കണ്ണുകളിൽ നിറയെ ആദരവുണ്ടായിരുന്നു. തനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഇവിടെ ഒരാൾ ചെയ്യാൻ പോകുന്നു. കുഞ്ഞിക്കേളു അയാളുടെ കൈകൾ പിടിച്ചമർത്തി. എന്നാൽ രാമർ അന്തം വിടുകയായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ആരാണീ സുഭാഷ് ചന്ദ്രബോസ്? എന്താണീ INA? സമയം കിട്ടുമ്പോൾ കുഞ്ഞിക്കേളുവിനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അയാൾ വിചാരിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പ്രിയ ശ്രോതാക്കളെ, ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
4: കൊക്ക് ഒരു പക്ഷിയാണെന്ന് നമുക്കറിയാം. പാടങ്ങളിലും പുഴക്കരകളിലും കാണുന്ന ഈ പക്ഷി കൊറ്റി, ബഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചെങ്കൊക്ക്, കരിങ്കൊക്ക് എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട കൊക്കുകളുണ്ട്. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. ചില നാടുകളിൽ കൊക്കിനെ കൊക്കൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷികളുടെ ചുണ്ടിനെ നാം കൊക്ക് എന്ന് പറയാറുണ്ട്. നീണ്ട കൊക്കുള്ള പക്ഷി, ചെറിയ കൊക്കുള്ള കിളി എന്നൊക്കെ. പക്ഷികൾക്ക് കൊക്ക് ആഹാരം കഴിക്കാനുള്ള അവയവവും പ്രതിരോധത്തിനുള്ള ആയുധവുമാണ്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവു എന്ന പ്രയോഗത്തിൽ കൊക്കിന് പക്ഷിച്ചുണ്ട് എന്നാണ് അർത്ഥം. മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശേഷി അനുസരിച്ചുള്ളതേ ആഗ്രഹിക്കാവൂ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന അതിരുകടന്ന ചില പ്രതിജ്ഞകളും നമുക്ക് പതിവുള്ളതാണ്. ഇവിടെ കൊക്ക് ചുണ്ട് മാത്രമല്ല, ശ്വാസമെടുക്കുന്ന കഴുത്ത് അഥവാ തൊണ്ട തന്നെയാണ്. പൂവൻ കോഴിയുടെ കൂവൽ കൊക്കരക്കോ എന്നാണ്. പിടക്കോഴിയുടെ കാര്യത്തിലാണെങ്കിൽ കൊക്കുക എന്ന് പറയുന്നു. രണ്ടും കൊക്കിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ തന്നെ. കൊക്കിക്കുരയ്ക്കുക എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചുമയെയാണ് സൂചിപ്പിക്കുന്നത്. കൊക്കര എന്നാൽ വളഞ്ഞത്, കൊക്കി എന്നാൽ കൊളുത്ത്. കൊക്കര എന്ന പേരിൽ ഒരു വാദ്യവുമുണ്ട്. കൈകൊണ്ട് കാണിക്കുന്ന ഒരു ഗോഷ്ടിയെ കൊക്കര എന്ന് പറയാറുണ്ട്. വായ് ചക്കര, കൈ കൊക്കര എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കൊക്കുമന്ദാരമെന്ന പേരിൽ ഒരു ചെടിയുണ്ട്. പാശുപതം, ശിവമല്ലി എന്നീ പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. കൊക്കും ചിറകൻ എന്ന് പറയുന്നത് മയിലിനെയാണ്. വളഞ്ഞ അഗ്രത്തോടുകൂടിയ വടിയെ കൊക്കുവടി എന്ന് പറയുന്നു. ഭാരം കയറ്റാനുള്ള വലിയ യന്ത്രത്തെ കൊക്കുയന്ത്രം എന്ന് വിളിക്കുന്നു. ക്ഷേത്രം മേയുന്നതിന് ഉപയോഗിക്കുന്ന കൂർത്ത ഓട് കൊക്കോട് എന്നാണ് അറിയപ്പെടുന്നത്. രാജാവിന് കൊടുക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ കൊക്കിട എന്ന ഒരു പ്രയോഗവുമുണ്ട്. കൊക്കോ എന്ന പേരുള്ള ഒരു വിദേശ വൃക്ഷം നമ്മുടെ നാട്ടിലുള്ളത് ഏവർക്കും പരിചിതമാണ്. കൊക്കോ വൃക്ഷത്തിൻ്റെ കായയിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മിക്കുന്നതാണല്ലോ. വയറ്റിൽ വളരുന്ന ഒരിനം കൃമിയുടെ പേര് കൊക്കപ്പുഴു എന്നാണല്ലോ. തെങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൊക്കോ എന്നാണ് ആരംഭിക്കുന്നത്. കൊക്കുമായി ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇവിടെയൊക്കെ അക്ഷരങ്ങളിലെ പൊരുത്തമാണ് കാണുന്നത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: പുരാതന റോമാക്കാർ ഏത് വിചിത്ര വസ്തുവിനെയാണ് ടൂത്ത്പേസ്റ്റിൻ്റെ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചത്? ഉത്തരം: പുരാതന റോമാക്കാർ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൂത്രം ഒരു പ്രധാന ചേരുവയായി ടൂത്ത്പേസ്റ്റിലും മൗത്ത് വാഷിലും ഉപയോഗിച്ചിരുന്നു. സ്വാഭാവിക അമോണിയ ഉള്ളതിനാൽ വായ അണുവിമുക്തമാക്കാനും പല്ലുകൾ വെളുപ്പിക്കാനും ഇത് ഉപയോഗിച്ചു. മൂത്രം വളരെയധികം വിലമതിക്കപ്പെട്ടതിനാൽ നീറോ ചക്രവർത്തി അതിന്മേൽ നികുതിയും ചുമത്തിയിരുന്നത്രേ.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് സി കെ തെന്നൽ. 6:30 പ്രഭാതഗീതം, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ: ഇതേ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണദശകം എന്ന കവിത.

നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം. ട്രോളിംഗ് നിരോധനം എന്ത്, എന്തിന്? തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. നാളെ രാവിലെ 8:00 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, ഗൌട്ടിന് ആയുർവേദ ചികിത്സ. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം.

നാളെ രാവിലെ 11 മണിക്ക് സഹയാത്രികയിൽ അംബികാദേവി കൊട്ടേക്കാട്ടിന്റെ കഥ ജാനൂട്ടി, ഉഷ വേണുഗോപാലിന്റെ കഥ ലളിതഗാനം തുടങ്ങിയവ. നാളെ ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പൊതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സ്വച്ഛ് ഭാരത് റൂറൽ മിഷനെക്കുറിച്ച്, കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:05. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, ചെറുതേനീച്ചകളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏലൂരിലുള്ള കർഷകൻ ഡോക്ടർ പി ബി രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് ഓപ്പൺ പോളിനേഷൻ വിത്തുകൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന യുവ കർഷകൻ ജി വിശ്വപ്രസാദ് പങ്കെടുക്കുന്നു. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. ഏവർക്കും ശുഭാശംസകൾ.

FM Evening. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 46 സെക്കൻഡ്.

0: ir.gov.in and news on AIR app. And that's all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 15:08.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം നമുക്ക് ചില കത്തുകൾ നോക്കാം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. അദ്ദേഹം എഴുതുന്നു, June 3 രാത്രി 10:30 ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ചില്ലു ജാലകം തുറന്നപ്പോൾ കേൾക്കാൻ കൊതിച്ച കുറെ നല്ല ഗാനങ്ങൾ മനോഹരമായ അവതരണത്തോടെ കേൾക്കാൻ സാധിച്ചു. നല്ലൊരു പരിപാടിയായിരുന്നു അത്. ആശംസകൾ. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി അതീവ ഹൃദ്യമായിരുന്നു. പ്രഭാതഗീതത്തിൽ MG ശ്രീകുമാർ, കാവാലം ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ പ്രഭാതത്തെ ഭക്തിസാന്ദ്രമാക്കി എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. June 3 രാത്രി 9:30 കേട്ട ആത്മസഖി ആകാശവാണിയിൽ നാടകരചയിതാവും സംവിധായകനുമായ KV ശരചന്ദ്രനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. തന്റെ പഴയകാല സ്മരണകൾ ശ്രോതാക്കളുമായി പങ്കുവച്ചപ്പോൾ കേട്ടിരുന്നവരും അദ്ദേഹത്തിന്റെ കൂടെ പഴയ കാലത്തിലേക്ക് യാത്ര ചെയ്തു. അത് വലിയൊരു അനുഭവമായി. അതുതന്നെയാണ് ആ പരിപാടിയുടെ വിജയവും. ആശംസകളോടെ PT ജയൻ കടുത്തുരുത്തി. ആത്മസഖി ആകാശവാണി, അതുപോലെ നാടകങ്ങൾ, ചില്ലുജാലകം, പ്രഭാതഗീതം എന്നീ പരിപാടികളെക്കുറിച്ചാണ് PT ജയൻ കടുത്തുരുത്തി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
4: റേഡിയോ നാടകങ്ങൾക്ക് പുതിയ ഊടും പാവും നൽകിയ KV ശരത്ചന്ദ്രനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം ആത്മസഖി ആകാശവാണിയിലൂടെ കേട്ടപ്പോൾ ഏറെ ഇഷ്ടമായി. അതീവ ഹൃദ്യമായ ഒരു പരിപാടിയായിരുന്നു അത് എന്നാണ് മലപ്പുറം വറ്റല്ലൂർ നിന്ന് K രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ദീപസ്തംഭ മഹാശ്വര്യം ഉഷാറായി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കവിത ശ്രീയുക്ത വർമ്മ ആലപിച്ചത് അവസരോചിതമായി. പള്ളത്തുരാമന്റെ ജഗദ്ഗുരു എന്ന കവിത പന്തളം ബാലൻ ആലപിച്ചതും ആസ്വാദ്യകരമായി. നല്ല വാക്കിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു. സെബാസ്റ്റ്യൻ വളർകോട്, ഡോക്ടർ സരിതാ മഹേശ്വരൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങളും മികച്ചതായി എന്നും രാമചന്ദ്രൻ പിള്ള എഴുതിയിട്ടുണ്ട്.
3: ആത്മസഖി ആകാശവാണി അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നിരവധി പരിപാടികളെ കുറിച്ച് രാമചന്ദ്രൻ പിള്ള അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് PV സത്യൻ, പെരുങ്ങോട്ടുകര, തൃശൂർ ജില്ലയിൽ നിന്നാണ്. അദ്ദേഹവും KV ശരചന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ആത്മസഖി ആകാശവാണി ഇഷ്ടമായി എന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം കൊച്ചി ആകാശവാണി അവതരിപ്പിച്ച നാടകങ്ങൾ ഏറെ ഹൃദ്യവും ആസ്വാദ്യകരവുമായിരുന്നു എന്നും എഴുതുന്നുണ്ട്. KV ശരചന്ദ്രന്റെ നാടകങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പിയാനോ, ഹത്യ, വിതയ്ക്കുന്നവന്റെ ഉപമ എന്നീ നാടകങ്ങൾ വീണ്ടും കേൾപ്പിച്ചത് ഏറെ ഉചിതമായി എന്നാണ് PV സത്യൻ തന്റെ കത്തിലൂടെ അറിയിക്കുന്നത്. KV ശരചന്ദ്രൻ സംവിധാനം ചെയ്ത നാടകങ്ങളുടെ പുനഃപ്രക്ഷേപണം ഇഷ്ടമായി ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതേപോലെ ആത്മസഖി ആകാശവാണി ശരചന്ദ്രൻ പങ്കെടുത്തതും അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
4: ഗാനോത്സവത്തിൽ സ്ഥിരം ശ്രോതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുതിയ ശ്രോതാക്കളെ ആകാശവാണി സ്വാഗതം ചെയ്യുന്നില്ലേ? അവരുടെ കത്ത് കാണുമ്പോൾ തന്നെ നിലയാംഗങ്ങൾക്ക് അറിയാമല്ലോ, അതായത് പഴയ ശ്രോതാക്കളുടേത്. നമുക്ക് കത്തുകൾക്ക് കുറവില്ലല്ലോ, അതുകൊണ്ട് സ്ഥിരം ശ്രോതാക്കളെ ഉൾപ്പെടുത്തേണ്ട എന്നാണ് KB മുരളീധരൻ കുഴൂർ നിന്ന് എഴുതിയിരിക്കുന്നത്.
3: ശ്രോതാക്കളുടെ പേരുകളിൽ വൈവിധ്യം വരുവാൻ കൂടുതൽ പുതിയ ശ്രോതാക്കൾ ഗാനോത്സവത്തിലേക്ക് അവരുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കട്ടെ എന്ന് ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും ആരെയും ഒഴിവാക്കാനുമില്ല, പ്രത്യേകിച്ച് ചിലരെ ഉൾപ്പെടുത്താനുമില്ല ഗാനോത്സവം പരിപാടികളിൽ. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് കുമ്പളങ്ങിയിൽ നിന്ന് ബാബു കുന്നേലാണ്. തക്ഷംകുന്ന് സ്വരൂപം നോവൽ വായിച്ചിരുന്നതാണെങ്കിൽ കൂടി ആകാശവാണിയിലൂടെ ഇന്ന് ബോബി സി മാത്യു വായിക്കുന്നത് കേൾക്കുമ്പോൾ കഥാപാത്രങ്ങളെല്ലാം മുന്നിൽ വന്ന് നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ബോബിയുടെ അവതരണം വളരെ മികച്ചതാണ്, അഭിനന്ദനങ്ങൾ എന്നാണ് ബാബു കുന്നേൽ അറിയിക്കുന്നത്. തക്ഷംകുന്ന് സ്വരൂപം നോവൽ പാരായണം അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
4: മണി വൈക്കത്ത് നിന്ന് എഴുതിയത് ഇങ്ങനെയാണ്, എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്, അഭിനന്ദനങ്ങൾ. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ആസ്വാദ്യമായിരുന്നു, ഇത് പുനഃപ്രക്ഷേപണം ചെയ്യാമോ? സുഭാഷിതം 2 പ്രക്ഷേപണം ചെയ്യാമോ എന്നും ചോദിക്കുന്നുണ്ട്.
3: എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അഭിപ്രായത്തിന് നന്ദി. പരിപാടികളുടെ സമയമാറ്റം വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച സമയമാറ്റത്തെക്കുറിച്ചുള്ള കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കത്തയച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
4: TV ഹരികുമാർ കണിച്ചുളങ്ങരയിൽ നിന്നും എഴുതിയ കത്ത് ഇങ്ങനെയാണ്, 11 കേൾപ്പിച്ച വയലോപ്പള്ളിയുടെ കവിത അജിത സുരേഷ് ആലപിച്ചത് ശോകഭാവം. 18-ാം തീയതിയിലെ കവിത ഇടശ്ശേരിയുടെ വായാടി എന്ന കവിത ഡോക്ടർ ജിഷ മേരി ആലപിച്ചതും രമണൻ മൃദുല ആലപിച്ചതും

0: പള്ളിയുടെ മയിൽപ്പീലി അജിത സുരേഷ് ആലപിച്ചതും, അതായത് 23-ാം തീയതി. ഈ കവിതകളെല്ലാം തന്നെ ഏറെ നന്നായിരുന്നു. മികച്ച കവിതകൾ ആലാപന ശുദ്ധിയോടെ കേൾക്കുന്നതിൽ ഏറെ സന്തോഷം അറിയിക്കുന്നു എന്നാണ് ഹരികുമാർ എഴുതിയിരിക്കുന്നത്.
1: കാവ്യധാരയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ കത്തിങ്ങനെയാണ്. സഹയാത്രികയിൽ സംരംഭകയായ ആർഷ ജോസുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയം. IT വഴി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്നു എന്ന് ആശ പറഞ്ഞത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ ആശംസ.
1: സഹയാത്രിക എന്ന പരിപാടി ഇഷ്ടമായി എന്നാണ് നഫീസ തന്റെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് കോട്ടയം കിടങ്ങൂരിൽ നിന്ന് അക്കാമ ജോസഫാണ്. KV ശരസിന്റെ നാടകങ്ങൾ പുനഃപ്രക്ഷേപണം ചെയ്തത് വളരെ ഇഷ്ടമായി. അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടതിന്റെ സന്തോഷമായി മുമ്പ് തന്നെ ഇത്തരമൊരു പ്രക്ഷേപണം ഒരുക്കിയതിന് കൊച്ചി FM-നെ അക്കാമ ജോസഫ് അഭിനന്ദിക്കുന്നുണ്ട്. അതോടൊപ്പം KV ശരചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണിയും ഏറെ ഇഷ്ടമായി എന്ന് അക്കാമ അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: കഴിഞ്ഞ 31-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മഹിത മലയാളം ഏറെ നന്നായി ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ചത്. അവനവൻ കടമ്പ എന്ന നാടകത്തിന്റെ ഇതിവൃത്തമായിരുന്നു പരിപാടിയിൽ അവതരിപ്പിച്ചത്. അത് ഏറെ പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു എന്നാണ് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നം എഴുതിയിരിക്കുന്നത്. കൂടാതെ അന്നത്തെ സമകാലികം പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്തത്. ഇന്ന് പുകവലിയിൽ പെൺകുട്ടികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറും സമീപ ഭാവിയിൽ എന്നാണ് ഗോപികൃഷ്ണൻ നിരീക്ഷിക്കുന്നത്. മറ്റൊന്ന് June 2-ാം തീയതി കേൾപ്പിച്ച സുഭാഷിതം. ബന്ധങ്ങൾ ഊഷ്മളതയോടെ സൂക്ഷിക്കാനാകാത്തതാണ് എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. ബന്ധങ്ങൾക്ക് അടിസ്ഥാനം സ്നേഹമാകണം. സ്നേഹം പരിശീലിച്ചെടുക്കേണ്ട കലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ആ സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു. തെന്നൽ അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു അത്. മഹിത മലയാളം ജി ശങ്കരപിള്ളയുടെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകത്തെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചത്. പ്രമേയത്തിലും ആവിഷ്കരണത്തിലും വ്യത്യസ്തത പുലർത്തിയ ഈ നാടകം മലയാള നാടക ചരിത്രത്തിൽ നവ്യമായ ഒരു കാൽവയ്പാണ്. ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിത മലയാളം വളരെ ഹൃദ്യമായി എന്നാണ് ഗോപികൃഷ്ണൻ എഴുതിയിരിക്കുന്നത്.
1: ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മഹിത മലയാളത്തിൽ അവതരിപ്പിച്ച പരിപാടികൾ ഇഷ്ടമായി ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നത്തിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം അദ്ദേഹം കാവ്യധാര, സമകാലികം എന്നീ പരിപാടികളെ കുറിച്ചും തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് PT മാധവൻ തുരുത്തിക്കരയാണ്. ശരചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണി അദ്ദേഹത്തിന് ഇഷ്ടമായി. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത കത്തിൽ അദ്ദേഹം കാവ്യധാരയിൽ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീ എന്ന കവിതയിലെ ഒരു ഭാഗം ജ്യോതി മേനോൻ അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നറിയിക്കുന്നു. അതുപോലെ ആവണിപ്പാടം എന്ന കവിതയിലെ ഒരു ഭാഗവും ലീന പീറ്റർ ചൊല്ലിയത് ഏറെ മികച്ചതായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: May 26-ാം തീയതിയിലെ വെള്ളിത്തിര റിയാസ് അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. പരസ്പരം 26-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ പങ്കെടുത്ത പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ജബ്ബാർ ആലങ്ങാട് എഴുതിയിട്ടുണ്ട്. 30-ാം തീയതിയിലെ FM ഹെൽത്ത് ലൈനിൽ അസ്ഥിരോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ച ഡോക്ടർ പ്രദീപ് കുമാർ ആ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
1: പ്രദീപ് കുമാർ അല്ലാതെ ഡോക്ടർ പ്രതാപ് കുമാർ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും ആ പരിപാടി ഇഷ്ടമായി ജബ്ബാറിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: 30-ാം തീയതിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവം, May 26-ാം തീയതിയിലെ വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ നന്നായിരുന്നു. 31-ാം തീയതിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവം റിയാസ് അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. അന്നത്തെ ഓർമ്മ ചിന്ത MV ശശികുമാർ, പ്രീതി ജോസഫ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചത് അസലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് ആത്മസഖി ആകാശവാണി. KV ശരചന്ദ്രനുമായി നടത്തിയ ആ അഭിമുഖ പരിപാടി ഏറെ ശ്രദ്ധേയം എന്നുമാണ് ജബ്ബാർ ആലങ്ങാട് എഴുതുന്നത്.
1: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ജബ്ബാർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആത്മസഖി ആകാശവാണി, FM ഹെൽത്ത് ലൈൻ, ഓർമ്മ ചിന്ത് ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: ഇനി വാട്സാപ്പിൽ വന്ന അഭിപ്രായങ്ങളാണ്. ഗിരിജ മാണിക്യമംഗലം കാലടിയിൽ നിന്നും എഴുതിയിരിക്കുന്ന അഭിപ്രായം ഇങ്ങനെയാണ്. നാടകോത്സവം കേട്ടിരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, തൃശൂർ നിലയത്തിന്റെ നാടകം നന്നായിരുന്നു. പിന്നെ 16-ാം തീയതി വേദാമൃതാനന്ദപുരിയുടെ ആത്മസഖി ആകാശവാണി, നല്ല ഗാനങ്ങൾ, സംഭാഷണം എല്ലാം നന്നായിരുന്നു. പഴയ ഗാനങ്ങളായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 18-ാം തീയതിയിലെ കടങ്കഥയിലെ വിരുന്നുകാരൻ ഇഷ്ടമായി. മോഹൻലാലിന്റെ കഥാപാത്രം നന്നായിരുന്നു. 23-ാം തീയതിയിലെ സാഹിത്യ സുരഭി, ആ പരിപാടിയിൽ നിത്യചൈതന്യതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. പിന്നെ എഴുത്തുകാരൻ എബ്രഹാമുമായുള്ള അഭിമുഖം, TM എബ്രഹാമുമായിരിക്കും അല്ലെ, ആ പരിപാടി നന്നായിരുന്നു. തിലകൻ കഥാപാത്രമായ ഒറ്റ എന്ന നാടകം ഇഷ്ടമായി എന്നും എഴുതിയിട്ടുണ്ട്. ആരോഗ്യവേദിയിലൂടെ പല രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിവിധിയും അറിയാൻ കഴിയുന്നുണ്ട്. പഴയ ഗാനങ്ങളും ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് ഗിരിജ എഴുതിയിരിക്കുന്നത്.
1: നിരവധി പരിപാടികളെ കുറിച്ച് ഗിരിജ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. നാടകം മുതൽ ആരോഗ്യ പരിപാടികൾ വരെ ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അബ്ദുൾ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്തിൽ നിന്നാണ്. വനിതകളായ പുതിയ സംരംഭകരുമായുള്ള അഭിമുഖം, അവരുടെ അനുഭവങ്ങൾ,

0: ഒക്കെ കേൾക്കുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെ സമ്മാനിക്കുന്നു. സുഭാഷിതത്തിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ് ഇത്തരം വാക്കുകൾ. യുവവാണിയിൽ ഗായത്രി ജയനുമായുള്ള അഭിമുഖം ഗായത്രി മാഡം വളരെ നന്നായി സംസാരിച്ചു. ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: മുകുന്ദൻ ജി കൈമളും കുടുംബവും പാണാവള്ളിയിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം തീയതിയിലെ വിദ്യുൽ പ്രഭ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തായിരുന്നു. ഒരമ്മ മകനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താതെ മകന്റെ സന്തോഷം മാത്രമായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം. മകനോ അവന്റെ പത്രാസ് മാത്രമായിരുന്നു. ഇതാണ് സുഭാഷിതങ്ങൾ. അഭിനന്ദനം അറിയിക്കുന്നു.
0: സുഭാഷിതം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത സന്ദേശം വായിച്ചിട്ടുള്ളത് റിയ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ഓർമ്മച്ചിന്തു പരിപാടിയെ കുറിച്ചാണ്. ഒരു നഴ്സിന്റെ ഓർമ്മ അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടമായി. പിന്നീട് ഓർമ്മയിൽ ജാതകമെന്ന വില്ലൻ വലച്ചൊരു യുവാവിന്റെ അനുഭവം വളരെ രസകരമായി തോന്നി. അവതാരകരുടെ പ്രത്യുൽപന്നമതിത്വം പല ഓർമ്മകൾക്കും വർണ്ണം ചേർത്തുന്നു എന്നാണ് എൻ കെ വിജയൻ കിഴക്കമ്പലം അറിയിക്കുന്നത്. ഈ പരിപാടി അവതരിപ്പിച്ച റിയ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അഭിനന്ദനങ്ങളും എൻ കെ വിജയൻ പറയുന്നുണ്ട്. അഭിനന്ദനങ്ങൾക്ക് നന്ദി. തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ സന്ദേശങ്ങളായോ കത്തുകളായോ അറിയിക്കണം.
1: പതിവ് പോലെ ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ നിന്ന് വിശദമായ ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ സരിതാ മഹേശ്വരൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു, ഇഷ്ടമായി. നല്ല രചനകൾക്കെല്ലാം ഗുണപാഠം ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കണം. സമകാലീന വിഷയത്തെ പരോക്ഷമായി പരാമർശിച്ച ശനിദശ എം വി ശശികുമാർ രചന നിർവഹിച്ചത് കേട്ടു, ഇഷ്ടപ്പെട്ടു. റിയ വയോജന വകുപ്പ് രൂപീകരണം സംബന്ധിച്ച് ചെയ്ത സമകാലികവും ഇഷ്ടമായി. ഇംഗ്ലീഷ് മാറ്റേഴ്സ് പുതിയ കഥാപാത്രം കേണലിന്റെ രംഗപ്രവേശത്തോടെയുള്ള ഇംഗ്ലീഷ് മാറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. യുവവാണിയിൽ രേവതി നാരായണനെ കേട്ടിരുന്നു. ഫോണൗട്ട് ഗാനോത്സവം ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്തതും ശ്രദ്ധിച്ചിരുന്നു. കെ വി ശരത്ചന്ദ്രൻ ആകാശവാണി സർവീസിൽ നിന്നും വിരമിക്കുന്ന വേളയിൽ ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുപ്പിച്ചതിൽ സന്തോഷം. അദ്ദേഹത്തിന്റെ 5 നാടകങ്ങൾ കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ, അതെല്ലാം കേട്ടിരുന്നു. ശശികുമാറിന്റെ ഇന്റർവ്യൂ പ്രശംസനീയം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയിൽ നിന്ന് റിട്ടയർ ചെയ്തവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗോപൻ മേനോൻ എഴുതിയിരിക്കുന്നത്. പിന്നെ 1-ാം തീയതി കേൾപ്പിച്ച സുഭാഷിതം ഡോക്ടർ പി കെ ശങ്കര നാരായണൻ അവതരിപ്പിച്ചത്. വിദ്യാലയ വർഷാരംഭത്തിൽ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ വിശാൽ ജോൺസൺ അവതരിപ്പിച്ച മഹിത മലയാളം ഇഷ്ടപ്പെട്ടു. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന ശീർഷകത്തിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ചെയ്ത സമകാലികം ശ്രദ്ധിച്ചിരുന്നു, അതും ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എൽനിനോ ഇഫക്റ്റിനെ കുറിച്ച് ഡോക്ടർ അഭേഷ് രഘുവരൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ വിലപ്പെട്ടതാണ്. FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായുള്ള അഭിമുഖം കേട്ടിരുന്നു. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ കേട്ടു, ഇതൊരു നവീന അറിവായിരുന്നു, ഇഷ്ടമായി എന്നും എഴുതിയിട്ടുണ്ട്. 2-ാം തീയതിയിലെ തെന്നൽ അവതരിപ്പിച്ച സുഭാഷിതം സ്നേഹം എന്ന വികാരത്തെ വിഷയമാക്കി ചെയ്ത ചിന്തോദീപകമായ പ്രഭാഷണമായിരുന്നു അത് എന്നും അഭിപ്രായമുണ്ട്. സ്ക്രീൻ ടൈം ഉപയോഗത്തെപ്പറ്റി പ്രതിപാദിച്ച ആരോഗ്യക്കുറിപ്പ് കേട്ടിരുന്നു, അതും നന്നായിരുന്നു. സുധീഷ് ഷേണായി അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി കേരളത്തിലെ കാവുകളെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. FM ഹെൽത്ത് ലൈൻ ടോൺസിലൈറ്റിസ് ആൻഡ് അഡിനോയിഡ്സ് ഈ വിഷയത്തെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ആരോഗ്യ പരിപാടി കേട്ടിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. കഥാപ്രസംഗം ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചതും കേട്ടു, ഇത് പലവരും കേട്ടതാണ് എന്നും എഴുതിയിട്ടുണ്ട്. വിദ്വൽ പ്രഭ അവതരിപ്പിച്ച അമ്മയല്ലാതൊരു ദൈവമുണ്ടോ സുഭാഷിതം പെരുത്തിഷ്ടമായി എന്നും ഗോപൻ മേനോൻ എഴുതിയിരിക്കുന്നു.
0: നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ഗോപൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ആത്മസഖി, ആകാശവാണി, ഓർമ്മച്ചിന്ത, FM ഹെൽത്ത് ലൈൻ, നാടകം, സുഭാഷിതം, ശാസ്ത്രദീപ്തി, ഇങ്ങനെ ഒട്ടുമിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നും സന്ദേശത്തിലൂടെ മനസ്സിലാക്കുന്നു. അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ നമുക്ക് വായിക്കാൻ ബാക്കി നിൽക്കുകയാണ്, പക്ഷേ അഭിപ്രായവേദിയുടെ സമയോടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9:30:23.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിയമവേദിയിലെ ആദ്യ പരാതി ആരുടേതാണെന്ന് നോക്കാം. മുനമ്പം പള്ളിപ്പുറത്ത് നിന്ന് ജോണിയുടേതാണ് പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
3: ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ ഒരു അനാഥാലയത്തിൽ നിന്നാണ്. ഭാര്യയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ആധാറോ മറ്റു രേഖകളോ ഒന്നും തന്നെയില്ല. ഭാര്യയ്ക്ക് ആധാർ എടുക്കുന്നതിന് വേണ്ടി ആധാർ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ആധാർ എടുക്കുവാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. കുട്ടിക്കും ആധാർ എടുക്കേണ്ടതുണ്ട്. ആധാർ ഇല്ലാത്തതിനാൽ വിവാഹം പോലും രജിസ്റ്റർ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ ഭാര്യയ്ക്കും കുട്ടിക്കും ആധാർ എടുക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
2: പരാതിക്കാരന്റെ ഭാര്യയ്ക്കും മകനും ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുന്നില്ല എന്ന ഈ പരാതി തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് IT മിഷൻ ആധാർ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് വാപ്പാലയുമായി സംസാരിച്ചു. അദ്ദേഹം ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അത് ഇപ്രകാരമാണ്.
4: ആധാർ എൻറോൾമെന്റ് സമയത്ത് പേര് തെളിയിക്കാനായി ഫോട്ടോ പതിപ്പിച്ച ഒരു തിരിച്ചറിയൽ രേഖ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, കാർഡ് ഓണർ ആണെങ്കിൽ റേഷൻ കാർഡ് ഉപയോഗിക്കാം, പിന്നെ പാസ്പോർട്ട്, SSLC ബുക്ക് എന്നിവയിൽ ഒരു രേഖ സമർപ്പിക്കാം. ജനന തീയതി തെളിയിക്കാനായി രേഖകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഡിക്ലെയർ ഓപ്ഷൻ നൽകിയും രേഖകൾ ഉണ്ടെങ്കിൽ വെരിഫൈഡ് ഓപ്ഷൻ നൽകി ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, പാസ്പോർട്ട്, സർവീസ് അല്ലെങ്കിൽ പെൻഷനർ ഫോട്ടോ, ID കാർഡ്, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ എന്നിവയിലൊരു രേഖയും സമർപ്പിക്കാം. വിലാസം തെളിയിക്കാനായി വോട്ടർ ID, റേഷൻ കാർഡ്, ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ കൗൺസിലർ സാക്ഷ്യപ്പെടുത്തിയ രേഖ എന്നിവയിൽ ഒരു രേഖ സമർപ്പിക്കാം. ആയതിനാൽ മേൽ പരാമർശിക്കുന്നവയിൽ ഏതെങ്കിലും രേഖകൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും കൈപ്പറ്റിയ ശേഷം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു ആധാർ കേന്ദ്രങ്ങൾ വഴിയും പരാതിക്കാരൻ്റെ ഭാര്യയ്ക്ക് ആധാറിനായി എൻറോൾ ചെയ്യാവുന്നതാണ്. പരാതിക്കാരൻ്റെ കുട്ടിക്ക് ആധാർ ലഭ്യമാകാൻ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും പിതാവിൻ്റെ ആധാറും നൽകിയാൽ മതിയാവും. പിതാവിൻ്റെ ആധാറിലെ പേരും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ പിതാവിൻ്റെ പേരും ഒരുപോലെ ആവണമെന്ന നിബന്ധന ഉണ്ട്. ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കേരള സംസ്ഥാന IT മിഷൻ്റെ ആധാർ സെക്ഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാനുള്ള നമ്പർ 0471-25-25-442. വേറൊരു നമ്പർ 0471-25-25-444. ഇമെയിൽ ID UIDHELPDESK@KERALA.GOV.IN. ഒന്നും കൂടി ഇമെയിൽ ID പറയാം. UIDHELPDESK@KERALA.GOV.IN.
2: അടുത്ത പരാതി ആലക്കുഴ പഞ്ചായത്തിലെ അൽഫോൺസ ബേബിയുടേതാണ്. പരാതി നോക്കാം.
3: ഞാൻ ആലക്കുഴ വില്ലേജിലെ ആലക്കുഴ പഞ്ചായത്ത് പെരുമ്പല്ലൂർ കരയിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഒരു വീട് പണിതിട്ടുണ്ട്. വീടിന് നമ്പർ കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും വീടിന് നമ്പർ ലഭിച്ചിട്ടില്ല. നമ്പർ ലഭിച്ചാൽ മാത്രമേ വൈദ്യുതിയും വെള്ളത്തിനുമെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നമ്പർ കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
2: ഈ പരാതിയിൽ വിശദാംശങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ല, കൂടാതെ ഫോൺ നമ്പറും നൽകിയിട്ടില്ല. അതിനാൽ വിശദാംശങ്ങൾ അന്വേഷിച്ചറിയാനും നിയമവേദിക്ക് സാധിച്ചിട്ടില്ല. താങ്കൾ കത്തിൽ സൂചിപ്പിച്ച വിവരങ്ങൾ വെച്ച് ആലക്കുഴ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇത്തരത്തിൽ ഒരു അപേക്ഷയും നിലവിൽ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. K-Smart വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ സോഫ്റ്റ്വെയർ പരിശോധിച്ചതിലും അപേക്ഷ കാണുന്നില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. എന്തായാലും നിയമ

0: വേദിക്ക് പറയാനുള്ളത് പരാതിക്കാരൻ എത്രയും പെട്ടെന്ന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കേണ്ടതാണ് എന്നാണ്. ഇനി മൂന്നാമത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: 19 വയസ്സുള്ള എന്റെ സഹോദരപുത്രൻ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മാർച്ച് മാസത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. കുട്ടിയുടെ പിതാവായിരുന്നു ഡോണർ. ചികിത്സയ്ക്കും ഓപ്പറേഷനുമായി 10 ലക്ഷത്തിലധികം തുക ചിലവാകുകയും ചെയ്തു. ട്രാൻസ്പ്ലാന്റ് ഒഴികെയുള്ള കുറെ ചികിത്സയ്ക്ക് പിതാവിന്റെ ESI ആനുകൂല്യം ലഭിക്കുകയുണ്ടായി. എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. എന്നാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ESI തുക അനുവദിച്ചില്ല. ആയതിനാൽ ഓപ്പറേഷൻ ആവശ്യമായ തുക ആശുപത്രിയിൽ നേരിട്ട് അടയ്ക്കേണ്ടതായി വരികയും ചെയ്തു. ESI നിർദ്ദേശിച്ച ആശുപത്രിയിലല്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് എന്ന കാരണം പറഞ്ഞാണ് ESI ആനുകൂല്യം നിഷേധിച്ചത്. തുടർന്ന് ഓപ്പറേഷനു ശേഷം തുക റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ ബില്ലുകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ESI ഡിസ്പെൻസറി പറയുന്നത്. ആയതിനാൽ ഓപ്പറേഷനും മറ്റനുബന്ധ ചെലവുകൾക്കുമായി മുടക്കിയ തുക റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അവരുടേത് നിർധന കുടുംബമാണ്. പലരും സഹായിച്ചാണ് ഓപ്പറേഷന് പണം കണ്ടെത്തിയത്. ആയതിനാൽ ESI ആനുകൂല്യം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ.
2: ഇന്നത്തെ കത്തിലെ വിഷയം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയമായ ഒരു കുട്ടിയുടെ ചികിത്സാ ചെലവ് അതിന്റെ ബിൽസ് റീഎംബേഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടും കൊണ്ട് ESIC സമീപിച്ചപ്പോൾ ESIC അത് ESIC റെഫർ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും അല്ല ചികിത്സ നേടിയത് എന്നൊരു കാരണത്താൽ ആ ക്ലെയിം റിജക്ട് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ESIC പറയുന്ന ഈ കാരണം നിയമപരമായിട്ടും നിലനിൽക്കുന്നതല്ല. ESIC ഇങ്ങനെ ഒരു ചികിത്സ നടന്നതിലോ ആ ചികിത്സയിൽ വന്നിരിക്കുന്ന ബില്ലുകള് കൊടുത്തിരിക്കുന്ന ബില്ലുകളിലോ എന്തെങ്കിലും സംശയം ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ബില്ല് അനുവദിക്കുന്നത് തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള അതിലേക്ക് ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാത്തടത്തോളം കാലം ESIC നിങ്ങളുടെ മെഡിക്കൽ ബിൽസ് റിജക്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിലേക്ക് നിരവധി സുപ്രീം കോടതിയും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധികളും ഉണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. അതായത് ചികിത്സ നടന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാത്തടത്തോളം കാലം, ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ചികിത്സ നടന്നതിലേക്ക് ഒരു സംശയം ഇല്ലാത്തടത്തോളം കാലം, ആ ബില്ലുകൾ തീർച്ചയായിട്ടും ESIC റീഎംബേഴ്സ് ചെയ്യേണ്ടതാണ്. ആ സാഹചര്യത്തിൽ ഇത് റിജക്ട് ചെയ്തിരിക്കുന്നത് ഒരു തെറ്റായ നടപടിയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് ചോദ്യം ചെയ്യാവുന്നതാണ്.
0: ഓൺലൈൻ വഴി നമ്മുടെ വ്യക്തിവിവരങ്ങൾ മോഷ്ടിക്കപ്പെടുന്നതും ഓൺലൈനിൽ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിന് ലഭിക്കുന്ന നിയമപരിരക്ഷയെക്കുറിച്ചും അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുന്നു. നമുക്ക് കേൾക്കാം.
3: ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ്. നമ്മുടെ പേരും വിലാസവും ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആരോഗ്യ വിവരങ്ങളും സോഷ്യൽ മീഡിയ ഇടപാടുകളെല്ലാം തന്നെ വലിയൊരു ഭാഗം ഇന്ന് ഡിജിറ്റൽ രൂപത്തിലാണ് അല്ലെങ്കിൽ ഓൺലൈൻ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ഒരു കാലത്ത് ഒരു വ്യക്തിയുടെ സ്വത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂമിയും വീടും പണവുമെങ്കിൽ ഇന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ വ്യക്തിത്വം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി. അതിനാൽ തന്നെ നിയമപരമായി ഒരു വെല്ലുവിളി ഇന്ന് നേരിടുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് അഥവാ തിരിച്ചറിയൽ മോഷണം, അതുമല്ലെങ്കിൽ വ്യക്തിവിവര മോഷണം. ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഓൺലൈൻ സൈബർ മേഖലയിൽ പല രീതിയിലാണ് സംഭവിക്കുന്നത്. സാധാരണയായി മറ്റൊരാളുടെ പേര് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ മോഷണം. ഒരു വ്യക്തിയുടെ പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ബയോമെട്രിക് വിവരങ്ങൾ, ബാങ്കിങ് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ അനുമതിയില്ലാതെ ഉപയോഗിച്ച് ആ വ്യക്തിയായി നടിക്കുകയോ അന്യായ നേട്ടമുണ്ടാക്കുകയോ ചെയ്യുന്നതാണ് നിയമപരമായി തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഇതിനെ നേരിട്ട് കുറ്റകരമാക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66C ആണ്. ഈ വകുപ്പ് പ്രകാരം ഹൂവർ ഫ്രോഡുലൻ്റ്ലി ഓർ ഡിസോണസ്റ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ, password or any other unique identification feature of any other person shall be punished with imprisonment of either description for a term which may extend to 3 years and shall also be liable to fine which may extend to ₹1 lakh. അപ്പോൾ വിശദമായി പറഞ്ഞാൽ ഒരു

വ്യക്തിയുടെ പാസ്വേഡോ OTPയോ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ രേഖകളോ അയാളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക വിവരമോ അയാളുടെ അനുമതിയില്ലാതെ സ്വന്തമായ ആവശ്യങ്ങൾക്കായി അന്യായമായി ഉപയോഗിക്കുന്നതിനെ നിയമം തിരിച്ചറിയൽ മോഷണമായി കണക്കാക്കുന്നു. ഇത് സെക്ഷൻ 66C പണിഷബിളുമാക്കുന്നു. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, നിയമനിർമ്മാതാക്കൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ എന്ന വിശാലമായ പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ആധാർ നമ്പർ മുതൽ ബയോമെട്രിക് വിവരം വരെ ഇതിന്റെ പരിമിതിയിൽ വരാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വകുപ്പാണ് സെക്ഷൻ 66D, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66D. ഇത് കമ്പ്യൂട്ടർ ഉപകരണങ്ങളോ ആശയവിനിമയ ഉപകരണങ്ങളോ ഉപയോഗിച്ച് നടത്തുന്ന ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ അഥവാ ആൾമാറാട്ട വഞ്ചനയെ ശിക്ഷാർഹം ആക്കുന്നത്. ഇതിൻ്റെ ക്ലാസിക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് നടിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് OTP കൈക്കലാക്കുന്ന തട്ടിപ്പുകൾ ഇതിൻ്റെ ക്ലാസിക് ഉദാഹരണങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞ രണ്ട് വകുപ്പുകളും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 നിങ്ങളുടെ നിയമാവകാശമായി നിലനിൽക്കുകയാണ്. 2017 മുമ്പ് ഇന്ത്യയിൽ മൗലികാവകാശമായി ഒരു വ്യക്തിയുടെ സ്വകാര്യത ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ നിയമപരമായ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ വിധിയായ ജസ്റ്റിസ് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017-10 SEC 1 ആണ് ഈ വിധിയുടെ സൈറ്റേഷൻ. ഈ വിധി വഴിയാണ് 9 ജഡ്ജിമാർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി പ്രഖ്യാപിച്ചത് റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് ഭരണഘടനയുടെ Article 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന അവകാശത്തിന്റെ അഭിവാജ്യ ഘടകമാണ് സ്വകാര്യതയെന്ന് കോടതി വ്യക്തമാക്കി. കൂടാതെ Article 14, 19, 21 എന്നിവയുടെ സംയോജിത വായനയിൽ നിന്നാണ് സ്വകാര്യതയുടെ ഭരണഘടനാപരമായ അടിത്തറ രൂപപ്പെടുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വിധി സ്വകാര്യതയെ വെറും രഹസ്യമായി ജീവിക്കാനുള്ള അവകാശമായി മാത്രമല്ല കണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വകാര്യതയെ 3 പ്രധാന തലങ്ങളിലായിട്ടാണ് വിശകലനം ചെയ്തത്. ഒന്നാമതായി ഫിസിക്കൽ പ്രൈവസി അഥവാ ശാരീരിക സ്വകാര്യത. രണ്ടാമതായി ഇൻഫർമേഷണൽ പ്രൈവസി, ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങളുടെ നിയന്ത്രണവും സംരക്ഷണവും. മൂന്നാമതായി ഡിസിഷണൽ പ്രൈവസി, ഒരു പൗരന് വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനും അത് നിയമാനുസൃതം നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ഡേറ്റ സംരക്ഷണം നിയമപരമായി ഒരു പൗരന് അതിൻ്റെ മുഴുവൻ തത്വചിന്തയും ഈ ഇൻഫർമേഷണൽ അഥവാ ഡിസിഷണൽ പ്രൈവസി എന്ന ആശയത്തിലാണ് നിലകൊള്ളുന്നത്. ജസ്റ്റിസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിധിക്ക് ശേഷം ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: സ്വകാര്യത ഒരു മൗലിക അവകാശമാണെങ്കിൽ വ്യക്തിഗത നിയമം സംരക്ഷിക്കാൻ നിയമപരമായ ഒരു ചട്ടക്കൂട് വേണ്ടേയെന്ന്. ഈ ചോദ്യത്തിനുള്ള നിയമനിർമ്മാണപരമായൊരു മറുപടിയായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 അഥവാ DPDP Act. ഈ നിയമത്തിൻ്റെ ലക്ഷ്യം രണ്ട് താല്പര്യങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് അഥവാ ഒരു സന്തുലനം കൊണ്ടുവരാൻ ശ്രമിക്കലായിരുന്നു. ഒരു വശത്ത് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ള മൗലിക അവകാശവും ഡേറ്റയുടെയും വിവരങ്ങളുടെയും നിയമാനുസൃതമായ ഉപയോഗം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൈവരിച്ചു. 2025 ഈ നിയമം പ്രാവർത്തികമാക്കാനുള്ളതിനുള്ള DPDP റൂൾസ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വരികയും ഇന്ത്യയിൽ ആദ്യ സമഗ്ര ഡേറ്റ സംരക്ഷണത്തിനുള്ള നിയമ സംവിധാനം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഈ നിയമപ്രകാരം ഓരോ വ്യക്തിയും ഒരു ഡേറ്റ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട അവകാശമായി കണക്കാക്കുന്നത് തന്റെ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കപ്പെടണം, അതുമാത്രമല്ല തെറ്റായ വിവരങ്ങൾ തിരുത്താനുള്ള അവകാശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് അഥവാ ഒരു പൗരന് വിവരങ്ങൾ മറയ്ക്കാൻ അവകാശപ്പെടാം, അതുമല്ല അദ്ദേഹത്തിന് പരാതിപ്പെടാനുള്ള അവകാശവും ഈ നിയമത്തിൽ പറയുന്നു. ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് റൈറ്റ് ടു നോമിനേഷൻ. ഒരു വ്യക്തിക്ക് തന്റെ ഡേറ്റ മറ്റൊരു വ്യക്തിയെ ഓതറൈസ് ചെയ്യാനുള്ള അവകാശവും ഇതിൽ പറയുന്നു. ഇന്ത്യയിൽ ഇന്ന് നിയമങ്ങളുടെ അഭാവമില്ല. ഭരണഘടന സ്വകാര്യതയെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വഴി ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ മോഷണം കുറ്റകരം ആക്കുന്നുമുണ്ട്. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഡേറ്റ സംരക്ഷണത്തിനുള്ള സമഗ്ര ചട്ടക്കൂട് സൃഷ്ടിക്കുന്നുമുണ്ട്. എന്നാൽ നിയമത്തിന്റെ യാഥാർത്ഥ്യ പരീക്ഷണം കോടതി മുറികളിലല്ല, പ്രായോഗിക ജീവിതത്തിലാണ്. ഇന്നത്തെ സൈബർ രംഗത്ത് കുറ്റകൃത്യങ്ങൾ സംസ്ഥാന അതിർത്തികളിലും ദേശീയ അതിർത്തികളിലും കട

0: നിന്നാണ് നടക്കുന്നത്. വിർച്വൽ പ്രോട്ടോകോൾ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചും എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് പലപ്പോഴായി കണ്ടുവരുന്നത്. അതിനാൽ ഡിജിറ്റൽ യുഗത്തിൽ നിയമപരമായ സംരക്ഷണത്തോടൊപ്പം ഡിജിറ്റൽ ജാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ പ്രിക്കോഷൻ അഥവാ ഡിജിറ്റൽ ജാഗ്രത എന്ന് വേണമെങ്കിലും പറയാം. കാരണം സ്വകാര്യത എന്ന അവകാശത്തിന്റെ ആദ്യ തലം തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ എപ്പോൾ എങ്ങനെ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള വ്യക്തിയുടെ അവകാശമാണ് സ്വകാര്യതയുടെ ആദ്യ തലം. ഈ ആശയം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഡേറ്റാ സംരക്ഷണ നിയമങ്ങളും അംഗീകരിക്കുന്നത്. ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സ്വത്താണ്. എന്നാൽ പരമ്പരാഗത സ്വത്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരിക്കൽ ചോർന്നു പോയാൽ വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയപ്പെടാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യത സംരക്ഷണം ഒരു പ്രതിവിധിയുടെ വിഷയമല്ല, മറിച്ച് പ്രതിരോധത്തിന്റെ വിഷയമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സ്വകാര്യതയെ ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ചപ്പോൾ അത് വ്യക്തിയുടെ ഫിസിക്കൽ പ്രൈവസി മാത്രമല്ല സംരക്ഷിച്ചത്, മറിച്ച് ഓരോ പൗരനും തന്റെ വ്യക്തിഗത വിവരങ്ങളിൽ നിയന്ത്രണം പുലർത്താനുള്ള അവകാശത്തെയും അംഗീകരിക്കുന്നു. അതിനാൽ സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കൊപ്പം നിയമപരമായ സംരക്ഷണവും പൗരബോധവും ഒരുപോലെ വളരേണ്ടതാണ് ഉത്തമം. ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്നത് ഒരു അവകാശം മാത്രമല്ല, അത് ഒരു ഭരണഘടനാപരമായ മൂല്യത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനവും കൂടിയാണ്.
1: ഇതുവരെ കേട്ടത് ഓൺലൈൻ വഴി നമ്മുടെ വ്യക്തിവിവരങ്ങൾ മോഷ്ടിക്കപ്പെടുന്നതും ഓൺലൈനിൽ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതും സംബന്ധിച്ചുള്ള നിയമ പരിരക്ഷയെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുന്നതായിരുന്നു.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
6: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 47:46. പ്രിയ ശ്രോതാക്കളെ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

ഗുരു എന്ന തമിഴ് ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. കണ്ണദാസൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ചിത്രം അഭിമാൻ. രചന മജ്റു സുൽത്താൻപുരി. സംഗീതം എസ് ഡി ബർമൻ.

ഗായകർ എസ് പി ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം. ചിത്രം കാലം പത്തിൽ സ്വല്ലും. രചന വാലി. സംഗീതം എം എസ് വിശ്വനാഥൻ.

എന്ന ചിത്രത്തിലെ ഗാനം കിഷോർ കുമാറിനൊപ്പം ലതാ മങ്കേഷ്കർ പാടിയത്. ഗുൽസാറിന്റെ വരികൾ ആർ ഡി ബർമന്റെ സംഗീതം.

പി സുശീല പാടിയ ഗാനം ചിത്രം മലർകളെ മലരുങ്കൾ. ഗാനരചന സുബ്രഹ്മണ്യ ഭാരതി, സംഗീതം ഗംഗൈ അമരൻ.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം ലതാ മങ്കേഷ്കർ മുകേഷ് എന്നിവർ പാടിയത് ചിത്രം കഭി കഭി. ഗാനരചന സാഹിർ, സംഗീതം ഖയാം.

സമയം 10:25:42. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം നെഞ്ചത്തൈ കിള്ളാതെ. രചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

ചിത്രം ഒരു തലൈ രാഗം. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും ടി രാജേന്ദർ.

0: ചിത്രം രാംപൂർ കാ ലക്ഷ്മൺ, ഗായകർ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ, രചന മജ്റു സുൽത്താൻപുരി, സംഗീതം ആർ ഡി ബർമൻ.
1: क्या कहा?

ചിത്രം ആപ്കി കസം, പാടിയവർ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ. ആനന്ദ് ബക്ഷിയുടെ വരികൾ, ആർ ഡി ബർമന്റെ സംഗീതം.

ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിശ്വരൂപം എന്ന ചിത്രത്തിൽ ടി എം സൗന്ദരരാജൻ, വാണി ജയറാം എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം എം എസ് വിശ്വനാഥൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ വീണ്ടും കേൾക്കാം അടുത്ത ഞായറാഴ്ച രാത്രി ഇതേ സമയത്ത്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 13 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും സുഖനിദ്രയോടെ ശുഭരാത്രി. ജയ് ഹിന്ദ്.